ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേരുന്നത് ആഗസ്റ്റ് 7-ന്റെ തട്ടകത്തിലാണ്. 1876 ആഗസ്റ്റ് 7, മാതാഹരി എന്ന പേരിൽ യൂറോപ്യൻ ചാരപ്രവർത്തന ചരിത്രത്തിലെ അത്യുജ്ജ്വല കഥാപാത്രമായി തീർന്ന മാർഗരറ്റ ഗീർട്രൂയിഡ മക്ലിയോഡ് എന്ന മാതക നർത്തകി നെതർലൻഡിലെ ലിയുവാർഡനിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1924 ആഗസ്റ്റ് 7 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ അന്തരിച്ചു. 1938 ഓഗസ്റ്റ് 7 വിശ്വപ്രസിദ്ധ നാടകക്കാരനായ കോൺസ്റ്റൈൻ ടൈൻ സ്റ്റാനിസ്ലാവിസ്കിയുടെ ജീവിതത്തിന് അവസാന തിരശീല വീണിരിക്കുന്നു. 1990 ആഗസ്റ്റ്

സ്വാതന്ത്ര്യപ്രാപ്തിക്കും അടിയന്തരാവസ്ഥയ്ക്കും ശേഷം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തെ ഏറ്റവും ചലനാത്മകമാക്കിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഡോക്ടർ സ്റ്റാൻലി ജോൺസന്റെ പുസ്തകമാണ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നത്. അതിലൊരു വാചകമുണ്ട്, ശ്രദ്ധേയമായ വാചകം എന്ന് തന്നെ പറയാം. അതിങ്ങനെയാണ്, തന്റെ പ്രാണന്റെ പ്രാണനായ ഭാര്യയിൽ നിന്ന് മാറി വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് അയാളുടെ സുഹൃത്ത് ഒരു പുസ്തകം കൊടുത്തു എന്ന് വിചാരിക്കൂ. പുസ്തകമാണെങ്കിൽ സ്നേഹത്തെക്കുറിച്ചാണ്, സ്നേഹത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. എന്തായിരിക്കും അയാൾ സുഹൃത്തിനോട് പറയുക? എനിക്കെന്തിനാണ് ഈ പുസ്തകം? എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഭാര്യയുടെ അരികിൽ എത്തുകയാണ് വേണ്ടത്. ജോൺസ് ആ പുസ്തകത്തിൽ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നു. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന കമ്പനിക്കാരുടെ ഗ്രാമഫോൺ റെക്കോർഡിൽ തന്റെ യജമാനന്റെ പാട്ട് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ ചിത്രമുണ്ട്. അർത്ഥവത്തായ ചിത്രമാണത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പട്ടിയും ഒരു സ്വനഗ്രാഹി യന്ത്രത്തിൽ നിന്ന് വരുന്ന പാട്ടിൽ തൃപ്തിപ്പെടുകയില്ല. അതിന് അതിന്റെ യജമാനനെ തന്നെയാണ് വേണ്ടത്. മനുഷ്യന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവരുടെ നേരെ വച്ചു നീട്ടുന്ന ജാതിയും മതവും ഒക്കെ ആഴത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? മനുഷ്യർക്ക് ആത്യന്തികമായി വേണ്ടത് ജീവിതമാണ്, ജീവിതം മാത്രമാണ്. മതങ്ങൾ, ജാതികൾ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് മാത്രമാണ്, അവയിൽ ജാഗ്രതയാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷെ അല്ല, ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ മനുഷ്യൻ ജാതിയും മതവും എല്ലാം തള്ളിക്കളയും, ജീവിതത്തെ മാത്രം നോക്കിക്കാണും. കാരണം ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യം വേറെയില്ല. അതുകൊണ്ടാണ് വാക്കിനേക്കാൾ വലുതാണ് ജീവിതം എന്ന് പറയുന്നത്. ഗാന്ധിജി പറയുന്നു, നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതം നമ്മെപ്പറ്റി സംസാരിക്കട്ടെ, അതായിരിക്കും കുറെ കൂടി നല്ലത്. നമ്മുടെ ജീവിതം പ്രകാശപൂർണമാണെങ്കിൽ വാക്കുകൾ കുറച്ചു മതി. വാക്കുകളുടെ പ്രകാശത്തേക്കാൾ വലുതാണ് ജീവിതത്തിന്റെ പ്രകാശം. വാക്കുകൾ തള്ളിമറിച്ചുകൊണ്ട് നമ്മൾ എത്ര ബിൽഡപ്പ് ചെയ്താലും അതിന് പരിമിതിയുണ്ട്, അത് നിലനിൽക്കില്ല. എന്നാൽ ജീവിതത്തെയാണ് ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിൽ അത് നിലനിൽക്കും. കേട്ടിട്ടില്ലേ, ചന്ദന തൈയാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊങ്ങും, കണ്ടന്റ് ഉള്ളതേ നിലനിൽക്കും. മണ്ണിൽ ഉറച്ചു നിൽക്കാൻ അടിവേരുണ്ടെങ്കിലേ തീരൂ, മറന്നുപോകരുത്.

ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനിടെ അജിത, അവളായിരുന്നു എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതോടൊപ്പം ഒരു പുതിയ പാഠം കൂടി എന്നെ പഠിപ്പിച്ചു. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതൊരു കാര്യമുണ്ട്, തോറ്റുകൊടുക്കാൻ പഠിക്കണം. റോഡിൽ വെച്ച് നമുക്ക് മത്സരബുദ്ധി വേണ്ട. ഒരാൾ നമ്മളെ മറികടക്കാൻ ശ്രമിച്ചാൽ സമ്മതിച്ചു കൊടുത്തേക്കുക, അല്ലാതെ അയാളെ തടയുകയോ അഥവാ അയാൾ മുന്നിൽ കയറിപ്പോയാൽ നമ്മുടെ വേഗം കൂട്ടി അയാളെ ഓവർടേക്ക് ചെയ്യുകയോ വേണ്ട. വാഹന അപകടങ്ങളിൽ മിക്കതും ഇങ്ങനെ മത്സരബുദ്ധി കൊണ്ടുണ്ടാകുന്നതാണ്. ഇത് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിലുടനീളം പാലിക്കുന്ന പക്ഷം ഡ്രൈവിംഗ് അഭിമാനകരമായിരിക്കും. തോറ്റുകൊടുക്കാൻ പഠിക്കുക. ഇങ്ങനെ ചില അവസരങ്ങളിൽ തോറ്റുകൊടുക്കുന്നത് മനസ്സിന്റെ ഭാരം വല്ലാതെ കുറയ്ക്കാൻ സഹായിക്കും എന്ന് മറന്നുപോകരുത്. മാത്രമല്ല, ഇത്തരം തോൽവികൾ ശരിക്കും വിജയവുമാണ്. സ്വന്തം മനസ്സിന്റെ മേൽ, അഹന്തയുടെ മേൽ ഒക്കെ നേടുന്ന വിജയമാണിത്. റോഡ് നമ്മുടേത് മാത്രമല്ല, എല്ലാവരുടേതുമാണ്. നമ്മൾ നടക്കുന്നതിന് മുൻപ് ആയിരക്കണക്കിന് ആളുകൾ ഈ വഴിയിലൂടെ നടന്നിട്ടുണ്ട്. നമ്മേക്കാൾ സമർത്ഥരായ ഡ്രൈവർമാർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മര്യാദ എന്നത് ട്രാഫിക് മര്യാദയാണ്. ഫോൺ ചെയ്തുകൊണ്ട്, ഫോൺ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന ആളിന് ദേ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതനുസരിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ട്രാഫിക് മര്യാദ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇടതുവശത്തിരിക്കുന്ന ആൾ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട ആള് തന്നെയാകട്ടെ, ഭാര്യയോ കാമുകിയോ ആരോ ആവട്ടെ, എത്ര വലിയ സ്നേഹത്തിന്റെ പേരിലായാലും അവരുടെ കൈകോർത്തു വെച്ചുകൊണ്ട് ഒറ്റ കൈയിൽ സ്റ്റിയറിംഗ് അഭ്യാസം കാണിക്കരുത്. വണ്ടിയാണ്, റോഡാണ്, അഭ്യാസം കാണിക്കാതിരിക്കുക എന്ന് ഒപ്പം സഞ്ചരിക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ അതൊരു വാണിംഗ് ആയി കരുതണം. അഭ്യാസം നിർത്തി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങണം. ശരിയായി ഡ്രൈവ് ചെയ്യുന്ന ആളെ, റോഡ് നിയമങ്ങൾ പാലിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം അയാൾ ജീവൻ കൊണ്ട് അമ്മാനമാടുന്ന ആളല്ല.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി എ പി അനിൽകുമാർ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വസ്ത്രമന്ത്രാലയം രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 12 കൈത്തറി ദിനാഘോഷ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരിറ്റ എന്നിവരും പങ്കെടുക്കും. 2025 സന്ത് കബീർ ഹാൻഡ്ലൂം അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ ആദരിച്ച് 4 സ്മരണിക തപാൽ സ്റ്റാമ്പുകളും പുറത്തിറക്കും. 2 പ്രസിദ്ധീകരണങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. പുരസ്കാരം നേടിയ കൈത്തറി ഉൽപ്പന്നങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. പരമ്പരാഗത ഖാനി നെയ്ത്ത്, വാൾ ഹാംഗിംഗ് നെയ്ത്ത് എന്നിവയുടെ തത്സമയ പ്രദർശനങ്ങൾ കാണാനും സന്ദർശകർക്ക് അവസരമുണ്ടാകും.
0: കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വന്തം കൈകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കുടുംബങ്ങളെയും കരകൌശല വിദഗ്ധരെയും പിന്തുണയ്ക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്വയം പര്യാപ്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ചെറുകിട നെയ്ത്ത് കുടുംബങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. സംസ്ഥാനതല കൈത്തറി വസ്ത്ര വിപണന പ്രദർശനമേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ ഉച്ചകഴിഞ്ഞ് ടി ഒ മോഹനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ കൈത്തറി സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 20% റിബേറ്റുമുണ്ട്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയ പെർമനന്റ് സെക്രട്ടറി ലൂക് ഹോഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലെ സഹകരണത്തെക്കുറിച്ചും ഉൽപാദനം, സാങ്കേതികവിദ്യ, ഭക്ഷ്യസുരക്ഷ, ഊർജ്ജ വിനിമയം എന്നീ മേഖലകളിലെ വിവിധ അവസരങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ലൂക് ഹോഗുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഇന്നും നാളെയും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കാലവർഷക്കെടുതികളിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ കൂടി അധിക ധനസഹായം നൽകാൻ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം വള്ളുരുത്തി.
2: ആശ്രിതർക്ക് നിലവിൽ അനുവദിക്കുന്ന 4 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാനാണ് തീരുമാനം. ഇതിനു പുറമെ മരണാനന്തര ചടങ്ങുകൾക്കായി ദുരിത പ്രതികരണ നിധിയിൽ നിന്ന് 10,000 രൂപ വീതം അനുവദിക്കും. വെള്ളം കയറി വീട് വൃത്തിയാക്കാൻ റേഷൻ കാർഡൊന്നിന് 10,000 രൂപ വീതം നൽകും. വ്യാപാര സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം നൽകും. കൃഷിനാശത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിക്കും. നഷ്ടങ്ങൾ സംഭവിച്ച സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ വായ്പ എടുക്കുമ്പോൾ മാർജിൻ മണി പിന്തുണയും നൽകും. വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ നിലവിൽ നൽകുന്ന 10 ലക്ഷം രൂപയുടെ ധനസഹായം 12 ലക്ഷം രൂപയായി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ ആർ രാജേഷിന്റെ തിരുവനന്തപുരം നേമത്തെ വീട് മന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. രാജേഷിന്റെ ആശ്രിതർക്ക് ഗവൺമെന്റ് ജോലി നൽകുന്ന കാര്യം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. രാജേഷിന്റെ വീട് നവീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 6 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 4 കോടിയിലേറെ രൂപയുടെ കൃഷിനാശം ഉണ്ടായതായി കണക്കാക്കുന്നു. മലയോര പഞ്ചായത്തുകളിലാണ് കൂടുതൽ നാശനഷ്ടം. കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ.
3: പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇന്നലെ വൈകുന്നേരം വരെ ജില്ലയിൽ 4,24,68,000 രൂപയുടെ കൃഷിനാശമാണ് സംഭവിച്ചത്. 1598 കർഷകരുടെ 657 ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത്. ഇരിക്കൂർ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത്. 757 കർഷകരുടെ 576 ഹെക്ടറോളം സ്ഥലത്തെ കൃഷിയാണ് ഇവിടെ നശിച്ചത്. പയ്യന്നൂർ ബ്ലോക്കിൽ 57 ഹെക്ടറിലേറെയും തളിപ്പറമ്പ് ബ്ലോക്കിൽ 10 ഹെക്ടറിലേറെയും കൃഷിനാശമുണ്ടായി. കഴിഞ്ഞ 4 മാസത്തിനിടെ കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ 13,84,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്.
0: കൃഷിനാശം സംഭവിച്ച കുട്ടനാട് ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ മറ്റന്നാൾ മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിക്കും. കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങളിൽ നേരിട്ടെത്തി മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തും. തുടർന്ന് കളക്ടറേറ്റിൽ ജില്ലയിലെ കൃഷിനാശം സംബന്ധിച്ച് അവലോകന യോഗം ചേരും. മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 12,063 പേർ. 5,019 പുരുഷന്മാരും 5,396 സ്ത്രീകളും 1,648 കുട്ടികളുമാണ് ക്യാമ്പിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശേഷിക്കുന്നത് 237 പേരാണ്. 9 ക്യാമ്പുകളാണ് നിലവിലുള്ളത്. 99 കുടുംബങ്ങളിലെ 86 പുരുഷന്മാരും 112 സ്ത്രീകളും 39 കുട്ടികളുമാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KCB അധികൃതർ അറിയിച്ചു. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് ഷട്ടറുകൾ അടച്ചത്. നിലവിൽ ഡാമിലെ ജലനിരപ്പ് സുരക്ഷിത പരിധിയിലാണെന്നും അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ പ്രധാന മലയോര മേഖലകളിൽ യാത്രകൾക്കും ഭാരവാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന നിയന്ത്രണം പിൻവലിച്ചതായി ജില്ലാ കളക്ടർ K.സുധീർ അറിയിച്ചു. മഴയുടെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിലും കാലാവസ്ഥ അനുകൂലമായതിനാലുമാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ എല്ലാ കുടുംബങ്ങൾക്കും ഗവൺമെന്റ് പ്രഖ്യാപിച്ച 10,000 രൂപ ധനസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചങ്ങനാശ്ശേരി താലൂക്കിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹായം ലഭിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കണമെന്ന നിബന്ധനയില്ലെന്നും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും AP അനിൽകുമാർ അറിയിച്ചു. ഓണം ഉത്സവബത്തയും മറ്റ് ആനുകൂല്യങ്ങളും മുൻവർഷത്തെ പോലെ നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഓണം ഉത്സവബത്ത മറ്റാനുകൂല്യ വിതരണം എന്നിവ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ഉത്സവബത്ത മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഗവൺമെന്റ് ഉത്തരവ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി ബിന്ദു അറിയിച്ചു. മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ ടൂറിസം സാംസ്കാരിക പദ്ധതികൾ അദ്ദേഹം വിലയിരുത്തും. രാവിലെ കോഴിക്കോട് DCC ഓഫീസ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വസതി, സരോവരം ബയോപാർക്ക്, കോഴിക്കോട് ബീച്ച്, കാപ്പാട് ബീച്ച്, അകലാപ്പുഴ എന്നിവിടങ്ങളും മന്ത്രി സന്ദർശിക്കും. ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല പരിപാടി മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിലെ ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം നിർത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഫാക്ടറി ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേസ് 13 വീണ്ടും പരിഗണിക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കം വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിതല ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടിന്റെ പഴയകാല സംഗീത കൂട്ടായ്മകളായ മെഹഫിലുകളുടെ സംഘാടകൻ സ്റ്റെർലിൻ ലത്തീഫ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. പ്രമുഖ ഗായകരുമായും നാടക പ്രവർത്തകരുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ OC ഇന്ദിര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കർക്കിടക വാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ ചടങ്ങുകളും ഹരിതചട്ടം പൂർണ്ണമായി പാലിച്ച് നടത്തണമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ A. ആതിര അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി AP അയൽകുമാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടൽ പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മോഹൻദാസ് വടക്കുംപുറത്തിന്റെ ഒരു കഥ കേൾക്കാം. കഥ പത്മനാഭന്റെ പരീക്ഷണങ്ങൾ. ഔദ്യോഗിക ആവശ്യാർത്ഥം തിരുവനന്തപുരം വഴി പോകേണ്ടി വന്നപ്പോഴാണ് പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാമെന്ന ബുദ്ധി മനസ്സിൽ ഉദിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് തിരുനെൽവേലിയിലുള്ള ഗസ്റ്റ് ഹൗസ് വരെ പോകാൻ കമ്പനിയിൽ നിന്നും കാർ അയക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ടാക്സിക്കായി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊരാശ്വാസമുണ്ട്. കാറിന്റെ ഡ്രൈവർ രവി മേനോൻ എന്ന പേരെഴുതിയ ബോർഡും കയ്യിൽ പിടിച്ച് വിമാനത്താവളത്തിന് പുറത്തു തന്നെ കാത്തുനിന്നിരുന്നു. കൈ കാണിച്ചപ്പോൾ അവൻ പുഞ്ചിരിച്ച് പ്രത്യഭിവാദ്യം ചെയ്ത് കാർ പാർക്കിങ്ങിലേക്ക് ആനയിച്ചു. സാർ, നേരത്തെ വണ്ടി പറഞ്ഞു വെച്ചത് എന്തുകൊണ്ടും നന്നായി. തിരുവനന്തപുരത്തുള്ള ടാക്സിക്കാർ ഓരോന്നിനും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകണോ അതോ ടൗണിൽ വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ? ഞാൻ ഈ നാട്ടിൽ ആദ്യമായാണ് വരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് കാണണമെന്ന ആഗ്രഹം ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ക്ഷേത്രമെന്ന ഖ്യാതി നേടിയ നിമിഷം മുതൽക്കേ തോന്നിയതാണ്. അതുകൊണ്ടാണ് നാളത്തെ മീറ്റിംഗിൽ പുറപ്പെടാൻ ഞായറാഴ്ചയായി ഇന്ന് തന്നെ പുറപ്പെട്ടത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇക്കാര്യമൊക്കെ ഇവനോടെന്തിനാ പറയുന്നതെന്ന് ആലോചിച്ചത്. എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ പകുതി പറയാനും പകുതി മറച്ചു വെക്കാനും തനിക്കറിയില്ല. എല്ലാവരും പറയാറുണ്ട്, രവി നേരെ വാ നേരെ പോ എന്ന സ്വഭാവക്കാരനാണെന്ന്. സാറേ, ഇന്നലെ ആയിരുന്നെങ്കിൽ ക്ഷേത്രത്തിൽ സൂചി കുത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അകത്ത് കയറാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കണമായിരുന്നു. പൈങ്കിനി ഉത്സവം ഇന്നലെയല്ലേ കഴിഞ്ഞത്? ഈ പൈങ്കിനി ഉത്സവം എന്ന് വെച്ചാൽ എന്താ? ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി രണ്ട് ഉത്സവങ്ങളുണ്ട്, പൈങ്കിനി ഉത്സവവും അൽപ്പശി ഉത്സവവും. മീനത്തിലെ രോഹിണി നാളിൽ തുടങ്ങി അത്തം നക്ഷത്രത്തിൽ പൈങ്കിനി ഉത്സവം കഴിയും. തുലാമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ തുടങ്ങി തിരുവോണത്തിന് കഴിയുന്നതാണ് അൽപ്പശി ഉത്സവം. ഇപ്പൊ സാറിന് പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ചിത്രനാളായല്ലോ, അതായത് എന്റെ നാള്. എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസം. പത്മനാഭസ്വാമി ദർശനം കഴിഞ്ഞ് നേരമുണ്ടെങ്കിൽ പഴവങ്ങാടി ഗണപതി സ്വാമിയെയും കാണണം. സാറേ, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആറ്റുകാൽ ദേവിയെ തൊഴാൻ മറക്കണ്ട. അവിടെയും പോകണമെന്നുണ്ട്, പക്ഷെ ഇപ്പോ പറ്റുമെന്ന് തോന്നുന്നില്ല. നട അടയ്ക്കുമായിരിക്കും. അത് തിരിച്ചു പോകുന്ന ദിവസം നോക്കാം. ആകട്ടെ, തന്റെ പേരെന്താണ്? അത് ചോദിക്കാൻ വിട്ടുപോയി. സാറേ, എന്റെ പേര് തങ്കരാജ്. അപ്പോൾ നീ മലയാളിയല്ലേ? തന്നെ, പാറശാലയാണ് വീട്. കേരള തമിഴ്നാട് അതിർത്തിയാണ്, പക്ഷേ അമ്മയുടെ വീട് എറണാകുളത്താണ്. സാറേ, ക്ഷേത്രത്തിലെ പാന്റ് ഷർട്ട് ബനിയൻ മൊബൈൽ ഷൂസ് ബാഗ് ഇതൊന്നും പറ്റൂല, തങ്കരാജ് ഓർമ്മിപ്പിച്ചു. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു. കാർ പതുക്കെ എയർപോർട്ട് കവാടം കഴിഞ്ഞ് പുറത്തിറങ്ങി. 8 മണിയേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം ചൂടായി വരുന്നതേയുള്ളൂ. നല്ല കടൽക്കാറ്റുമുണ്ട്. എടോ, ഗ്ലാസ് തുറന്നിടാമോ? കുറച്ച് ശുദ്ധവായു കിട്ടട്ടെ. പ്ലെയിനിൽ 2 മണിക്കൂർ അടച്ചുപൂട്ടിയിരുന്നതല്ലേ? തങ്കരാജ് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി. സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. ഷർട്ട് ബനിയൻ മൊബൈൽ ഷൂസ് ബാഗ് ഇതൊക്കെ കാറിൽ വെച്ച് പോയാൽ മതി. ഉടുക്കാനുള്ള മുണ്ട് അവിടെ കൗണ്ടറിൽ വാങ്ങാൻ കിട്ടും. അത് പാന്റിന്റെ മീതെ ചുറ്റിയാലും മതി. ഇവിടെ പാന്റിന്റെ മീതെ മുണ്ട് ചുറ്റുന്നത് നേരെ ജീവിയെ മുണ്ടെടുക്കാൻ അറിയാത്ത പുറം നാട്ടുകാരാണ്. നമ്മൾ മലയാളികൾ കസവും മുണ്ടെടുത്ത് തന്നെ പോകണം. ഞാൻ മുണ്ടും വേഷ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. കാറിലിരുന്ന് തന്നെ വേഷം മാറാം. എന്നാ പിന്നെ സാറ് തുണികളൊക്കെ മാറ്റിയാട്ടെ, 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. പാൻസ് ഊരി മാറ്റി മുണ്ടെടുത്തു. ഷർട്ടും ബനിയനും അഴിച്ച് ഡ്രൈവറുടെ സൈഡിലുള്ള മുൻസീറ്റിൽ നിവർത്തിയിട്ടു. രേവതിയോട് വേഷ്ടി എടുത്തു വെക്കാൻ പറഞ്ഞതായിരുന്നു.

0: അവൾ അടുക്കളപ്പണി തിരക്കിൽ മറന്നുപോയെന്ന് തോന്നുന്നു. ബാഗിൽ തപ്പിയിട്ട് കാണാനില്ല. സാരമില്ല, കേരളത്തിലാണല്ലോ. ആണുങ്ങൾക്ക് അമ്പലത്തിൽ മേൽവസ്ത്രം ഇല്ലെങ്കിലും ആരും ശ്രദ്ധിക്കില്ല. മാത്രമല്ല കുറച്ചു സമയത്തേക്ക് പോരെ, തിരിച്ച് കാറിൽ കയറിയാൽ ഷർട്ട് ഇടാമല്ലോ എന്നയാൾ സമാധാനിച്ചു. ഭണ്ഡാരത്തിൽ ഇടാൻ വേണ്ടി പതിവ് പോലെ 100 രൂപ കയ്യിൽ വെച്ചു. മറ്റു വഴിപാടുകളൊന്നും പണ്ടേ പതിവില്ല. ബാക്കി പൈസയും ക്രെഡിറ്റ് കാർഡും ഉള്ള വാലറ്റും മൊബൈലും ബ്രീഫ് കേസ് തുറന്ന് അതിനുള്ളിലിട്ട് പൂട്ടി. ഷൂസും സോക്സും അഴിച്ചു വെച്ചു. കഴുത്തിലെ കട്ടിയുള്ള സ്വർണമാല നോക്കിക്കൊണ്ട് തങ്കരാജ് പറഞ്ഞു, സാറേ, ക്ഷേത്രത്തിൽ പോക്കറ്റടി സ്ഥിരമുള്ളതാണ്, സൂക്ഷിക്കണം. തിരക്കിനിടയിൽ പലരുടെയും മാലയും വളയും മോഷണം പോയിട്ടുണ്ട്. സാറ് മാല ഊരി പെട്ടിയിൽ വെച്ചു, അതാ നല്ലത്. തങ്കരാജ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. കാർ ക്ഷണനേരം കൊണ്ട് കിഴക്കേക്കോട്ടയെത്തി. കാറിൽ നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ നഗരത്തിന്റെ മുഖമുദ്രകളിൽ ഒന്നായതും ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചതും ആഢ്യത്വം തോന്നിപ്പിക്കുന്നതുമായ പ്രധാന ക്ഷേത്രഗോപുരം കാണാമായിരുന്നു. ക്ഷേത്രനടയിൽ നിന്ന് ഏതാണ്ട് 50 മീറ്റർ ദൂരെ കാർ നിർത്തി തങ്കരാജ് പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് കാർ പോവില്ല. ഏറെ സ്വത്തുള്ള ക്ഷേത്രമാണെന്ന് പ്രശസ്തി വന്നപ്പോൾ കുറെ സുരക്ഷാ നിയന്ത്രണങ്ങൾ വന്നു, സഞ്ചാരികളുടെ വരവ് കൂടി. അതുകൊണ്ടെന്താ, കച്ചവടക്കാർക്ക് ഒരുപാട് മെച്ചം കിട്ടി. എന്ന് വരുന്ന ഭക്തരായ നാട്ടുകാർക്ക് ആകെ പൊറുതിമുട്ടായി. അപ്പോൾ തൊഴുതു കഴിഞ്ഞ് പുറത്തു വന്ന് ഞാൻ തന്നെ എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണോ പ്രയാസം? ഞാൻ എങ്ങോട്ടും പോണില്ലല്ലോ. ആ സൈഡിൽ ഒരു പുതിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ടോ? അതിന്റെ അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലവും കണ്ടില്ലേ? ഞാൻ വണ്ടി അവിടെ ഇട്ട് വെയിറ്റ് ചെയ്യാം. സാർ ഇവിടെ ഇറങ്ങി നടന്നു. തങ്കരാജിന്റെ സൗമ്യമായ പെരുമാറ്റവും വാക്കുകളും ധൈര്യം പകർന്നു. ഞാൻ കാറിൽ നിന്നിറങ്ങി പത്മതീർത്ഥക്കുളത്തിന്റെ സൈഡിലൂടെ ക്ഷേത്രനടയിലേക്ക് നടന്നു. സുരക്ഷാ പരിശോധന കഴിഞ്ഞ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിച്ചു. 7 നിലകളോടുകൂടിയ മനോഹരമായ ഗോപുരത്തിന്റെ ശില്പചാരുതയും ചുറ്റമ്പലത്തിനകത്തെ ഒറ്റക്കൽ മണ്ഡപവും ശീവേലിപ്പുരയും അതിലെ കരിങ്കൽ തൂണുകളും ശ്രീകോവിലിൽ അനന്തന്റെ മുകളിൽ യോഗനിദ്രയിൽ ശയിക്കുന്ന 18 അടി നീളമുള്ള പത്മനാഭസ്വാമിയെയും നാലമ്പലത്തിന് പുറത്തുള്ള സപ്തസ്വര മണ്ഡപവും ചുവർ ചിത്രങ്ങളും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും ക്ഷേത്രപാലകനെയും അഗ്രശാലയിലെ ഗണപതിയെയും എല്ലാം വിസ്തരിച്ച് കണ്ട് പുറത്തിറങ്ങിയപ്പോൾ സമയം 2 മണിക്കൂർ കഴിഞ്ഞു. നാട്ടിൽ വരവ് വല്ലപ്പോഴും മാത്രമായതുകൊണ്ട് കാലാവസ്ഥ അത്ര ശീലമില്ലാത്തതിനാൽ മീനമാസ ചൂടും പുഴുക്കവും കാരണം ശരീരം വിയർത്ത് കുളിച്ചു. സമയം 10 മണി കഴിഞ്ഞേ ഉള്ളൂ. എങ്കിലും സൂര്യൻ തലയ്ക്കുമുള്ളിൽ കത്തിജ്വലിക്കുന്നു. കാറിൽ കയറിയാലുടൻ AC പ്രവർത്തിപ്പിക്കാൻ പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കാർ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നടന്നു. പണി നടന്നിരുന്ന കെട്ടിടത്തിന് സമീപം എത്തി നോക്കുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല. കാർ പാർക്ക് ചെയ്യാമെന്നേറ്റ ഭാഗത്ത് ഒരു ലോഡ് വാർക്കക്കമ്പി കിടക്കുന്നു. കമ്പി ഇടാൻ വേണ്ടി കാർ മാറ്റേണ്ടി വന്നു കാണും. ഇനിയിപ്പോൾ കാർ എവിടെ പോയി തപ്പിപ്പിടിക്കും? ഞാനാകെ വിഷമാവസ്ഥയിലായി. ആരെയെങ്കിലും സഹായത്തിന് വിളിക്കണമെങ്കിൽ മൊബൈൽ കയ്യിലില്ല. ആരുടെയും നമ്പർ കാണാപ്പാടോ അറിയില്ല. ചെലവിന് നയാ പൈസ പോലും കയ്യിലില്ല. തങ്കരാജ് കാറുമായി വരുവായിരിക്കുമെന്ന പ്രത്യാശയിൽ കുറച്ചുനേരം കാത്തു നിൽക്കാൻ തീരുമാനിച്ചു. ആദിത്യ ഭഗവാന് അല്പം പോലും ദാക്ഷിണ്യമില്ല. സഹിക്കാനാവാത്ത ചൂട്. കയറി നിൽക്കാൻ തണലുള്ള ഒരു സ്ഥലം കാണാനില്ല. കാലിൽ ചെരുപ്പില്ലാത്ത കാരണം ചുട്ടുപഴുത്ത തറയിൽ നിൽക്കാൻ കഷ്ടപ്പെട്ടു. പോരാത്തതിന് വല്ലാത്ത ദാഹം. കാറിൽ കയറി മിനറൽ വാട്ടർ കുടിക്കാമെന്ന് കരുതി ക്ഷേത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നില്ല. കുറെ നേരം കാത്തു നിന്നിട്ടും തങ്കരാജിനെ കാണാതെ ക്ഷീണിതനായപ്പോൾ കുടിക്കാൻ വെള്ളവും പ്രസാദ ഊട്ട് ഉണ്ടെങ്കിൽ ഭക്ഷണവും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി. പ്രധാന പാതയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഭാഗം എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു കാർ മുന്നിൽ വന്ന് നിർത്തി ഹോൺ അടിച്ചു. തങ്കരാജ് ആയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ കാറും ഡ്രൈവറും വ്യത്യസ്തമായിരുന്നു. ഡ്രൈവറുടെ കൂടെ ഇരിക്കുന്ന ആൾ പരിചിതനായിരുന്നു. ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയ സുബ്രഹ്മണ്യമായിരുന്നു അത്. മേനോ സാറേ, നമസ്കാരം. നമസ്കാരം. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. തന്നെ കണ്ടപ്പോൾ എനിക്കെന്തോ ആശ്വാസമായി. താനെന്താ ഇവിടെ കറങ്ങുന്നത്? ഞാൻ ഒരു പേഴ്സണൽ ആവശ്യത്തിന് ഇങ്ങോട്ട് വന്നതാണ്. സത്യത്തിൽ ഈ കാർ സാറിനെ പിക്കപ്പ് ചെയ്യാനുള്ളതാണ്. കാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തിരുനെൽവേലി തിരുവനന്തപുരം യാത്ര ബസ്സിന് പകരം ഇതിലാക്കാമെന്ന് ഞാൻ കരുതി. എന്നിട്ട് നിങ്ങളെ എയർപോർട്ടിൽ കണ്ടില്ലല്ലോ. ഞാനും ഇവനും കുറെ നേരം സാറിനെ കാത്ത് എയർപോർട്ടിൽ നിന്നു. ഇവൻ ഇറങ്ങുന്ന നേരത്ത് സാറിന്റെ പേരെഴുതി ബോർഡ് വെച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ കണ്ടില്ല. സമയം കുറവായതുകൊണ്ട് പിന്നെ അത് തിരയാൻ മെനക്കെട്ടില്ല. കാറിന്റെ നമ്പറും ഇവന്റെ നമ്പറും സാറിന് മെസ്സേജ് അയച്ചിരുന്നല്ലോ. സാറിന്റെ വിളി പ്രതീക്ഷിച്ച് കുറെ നേരം നിന്നു. എന്നാൽ നിങ്ങൾക്കെന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? സാറിന്റെ വിളി കാണാഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സാറിനെ മാറി മാറി വിളിച്ചു നോക്കി. ഫോൺ കവറേജ് ഏരിയയ്ക്ക് പുറത്താണ് എന്ന മെസ്സേജ് ആയിരുന്നു മറുപടി. അവസാനം ഞങ്ങൾ തിരിച്ചു പോവുകയായിരുന്നു. ഫ്ലൈറ്റ് മോഡിൽ നിന്നും ഫോൺ നോർമൽ മോഡിലേക്ക് മാറ്റിയില്ല എന്ന് അപ്പോഴാണ് ഓർത്തത്. മാത്രമല്ല എത്തിയ വിവരം രേവതിയെ അറിയിക്കലും ഉണ്ടായില്ല. അല്ലെങ്കിലും ഈയിടെയായി തനിക്ക് മറവി കൂടിയിരിക്കുന്നു. എയർപോർട്ടിൽ നിന്ന് തിരുനെൽവേലിക്ക് പോകുന്ന നിങ്ങൾ എന്തിനാ ഈ വഴി വന്നത്? ഞാൻ സുബ്രഹ്മണ്യത്തോട് ചോദിച്ചു. എനിക്ക് തമ്പാനൂരിൽ നിന്ന് ഒരു സാധനം വാങ്ങാനുണ്ട്, അത് കാരണം സാറിനെ കണ്ടുമുട്ടാൻ പറ്റി. പിക്കപ്പ് ചെയ്യാൻ കാറ് ക്ഷേത്രത്തിലേക്കാണ് വിടേണ്ടിയിരുന്നെങ്കിൽ സാർ അപ്രകാരം അറിയിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ തങ്കരാജ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന ഡ്രൈവർ? ഏത് തങ്കരാജ്? അവന്റെ നമ്പറോ വണ്ടിയുടെ നമ്പറോ എന്തെങ്കിലും സാറിന്റെ കയ്യിലുണ്ടോ? ഇല്ല, ഞാൻ പരിഭ്രാന്തനായി. സാറേ, ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പലർക്കും ഉണ്ടായതായി മുമ്പ് കേട്ടിട്ടുണ്ട്. പത്മനാഭന്റെ ഓരോ പരീക്ഷണങ്ങൾ അല്ലാതെ എന്ത് പറയാൻ. ഒരു കാര്യം ചെയ്യാം, സാർ വണ്ടിയിൽ കയറൂ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. എന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതായും കൈകാലുകൾ മരവിക്കുന്നതായും ശ്വാസം നിലയ്ക്കുന്നതുപോലെയും തോന്നി. സുബ്രഹ്മണ്യവും ഡ്രൈവറും കൂടി എന്നെ പിടിച്ച് കാറിൽ കയറ്റി കിടത്തുന്നതായി ഞാൻ അറിഞ്ഞു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആരു നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 4 വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായത്തിനുള്ള ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രത്യേക പരിപാടി നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ കൈത്തറി അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വിദഗ്ധരുടെ നൈപുണ്യത്തിനും കഴിവിനും ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് 1 കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പകർത്തി പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
1: ബുൻകർ പരിവാർ ജോ അപ്നെ ഹാത്തോ സേ അപ്നി ഛോട്ടി സി ഘർ മേ ലൂം പർ കപ്ഡേ ബനാതെ ഔർ ആപ് ഭി തോ ഇസ് പ്രകാർ സേ ഏക് ഹാൻഡ്ലൂം കി വെറൈറ്റി കേ സാത്ത് GRWM വീഡിയോ കർക്കേ ജറൂർ ദുനിയാ കേ സാമനെ അപ്നി ബാത് രഖ് സക്തേ ഹൈ. ഹാൻഡ്ലൂം കേ ലിയേ ലോഗോ കോ പ്രേരിത് കർ സക്തേ ഹൈ. ഹമാരാ കാം ഹൈ ആത്മനിർഭർ ഭാരത് ബനാനേ കേ ലിയേ ഹമാരെ ഇൻ ഛോട്ടേ ഛോട്ടേ ഛോട്ടേ ഗരീബ് പരിവാരോ കോ ഭീ ആർത്ഥിക് രൂപ് സേ സമൃദ്ധ കർ.
0: സംസ്ഥാനത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ TO

0: മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻഡ്ടെക്സ്, ഹാൻഡ്വീവ്, കരകൌശല സംഘങ്ങൾ എന്നിവരുടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. കൈത്തറി ദിനത്തെക്കുറിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഡെവലപ്മെന്റ് കമ്മീഷണർ ഡോക്ടർ M. ബീന ആകാശവാണി വാർത്തകളോട്.
1: ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് നാളിതുവരെ ഏറ്റവും മഹനീയമായ പൈതൃകങ്ങളിലൊന്നാണ് നമ്മുടെ കൈത്തറി സംസ്കാരം. ഈ പൈതൃകത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ നെയ്ത്തുകാരെ ആദരിക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ August 7 ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത്. ഈ ദേശീയ കൈത്തറി ദിനത്തിൽ നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ കൈത്തറി പാരമ്പര്യത്തെ നമ്മൾ ആദരിക്കുകയും എല്ലാവരും കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നും അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു.
0: കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗര മാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും ഊർജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 2026-27 മുതൽ 2035-36 വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. അസമിലെ NH-15 ഗുവാഹത്തി തേസ്പൂർ 35 കിലോമീറ്റർ ഭാഗത്തെ 4-വരി പാത നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും ഇരുവരും വിലയിരുത്തി. ഇന്ത്യ സിംഗപ്പൂർ 19-ാമത് വിദേശ മന്ത്രാലയ ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ നടന്നു. സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിനായുള്ള മാർഗരേഖ വിഭാവനം ചെയ്യുന്ന 8 മേഖലകളിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. 2024 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ Agni-4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നുമായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം വ്യാജമാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രി K. രാമമോഹൻ നായിഡു. ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എഥനോളും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യുവലും തികച്ചും വ്യത്യസ്തമാണെന്നും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യുവൽ അന്താരാഷ്ട്ര തലത്തിൽ സാക്ഷ്യപ്പെടുത്തിയതും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമാണെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ എഥനോൾ ഇറക്കുമതി ചെയ്യുന്നു എന്ന മാധ്യമ വാർത്തകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം നിഷേധിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലുടനീളം ഇന്നും ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
3: ഇന്നലെ രാത്രി ചുവപ്പ് ജാഗ്രതയിലായിരുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ച് മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതിനിടെ കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാനും വീടും സ്ഥലവും വാങ്ങാനും നൽകുന്ന ധനസഹായം 10 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയായി ഉയർത്താൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. ഈ സഹായം തേടുന്നവർ ദുരന്തം സംഭവിച്ച വീട് നിന്നിരുന്ന വസ്തുവിൽ ഭാവിയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്നും നിബന്ധനയുണ്ട്.
0: മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ 8 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അവധി നൽകിയിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. ഇതിനു പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി അവകാശ നിയമമടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് നേർക്കുനേർ. ഇന്ത്യയുടെ തൻവി ശർമ്മ സഹതാരം രക്ഷിത രാംരാജിനെ നേരിടും. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹ ജപ്പാന്റെ ഹീന അക്കേച്ചിയെ നേരിടും. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ് കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം ഇന്ന് മലേഷ്യൻ ടീമുമായി ഏറ്റുമുട്ടും. അമേരിക്കയിൽ ജന്മനാലുള്ള പൌരത്വ അവകാശം പരിമിതപ്പെടുത്തുന്നതിനും ബർത്ത് ടൂറിസം തടയുന്നതിനുമുള്ള രണ്ട് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ജന്മ പൌരത്വത്തിന് അനുകൂലമായി US സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ദൌർഭാഗ്യകരമാണെന്നും അതിനാലാണ് പുതിയ ക്രമീകരണങ്ങൾ വരുത്തുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ചില പ്രത്യേക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദേശികളുടെ മക്കൾക്ക് പൌരത്വത്തിന് അർഹത നിഷേധിക്കുന്നതാണ് ആദ്യ ഉത്തരവ്. കുഞ്ഞുങ്ങൾക്ക് പൌരത്വം ഉറപ്പാക്കാനായി ഗർഭിണികൾ വിദേശത്ത് നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്നത് അവസാനിപ്പിക്കാൻ വിസ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് രണ്ടാമത്തെ ഉത്തരവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ജയിലായ കൊളംബോയിലെ വെളിക്കടയിൽ സംഘർഷാവസ്ഥയെ തുടർന്ന് നൂറുകണക്കിന് സൈനികരെ വിന്യസിച്ചു. ഒരു മാസത്തിനിടെ ശ്രീലങ്കൻ ജയിലുകളിൽ തുടർച്ചയായ അക്രമ പരമ്പരയിൽ ഒടുവിലത്തെ സംഭവമാണിത്. നെഗോംബോ ജയിലിലെ കലാപത്തിൽ 33 തടവുകാർ കൊല്ലപ്പെട്ടിരുന്നു. ജയിലുകളിലെ സ്ഥലപരിമിതിയും മോശം സാഹചര്യങ്ങളുമാണ് അക്രമങ്ങൾക്ക് പ്രധാന കാരണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം 14 ദിവസത്തിലേക്ക് കടന്നു. തലസ്ഥാനമായ റാഞ്ചിയിൽ 6 പേർ നിരാഹാര സമരം തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ കൈത്തറി ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-4 വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായത്തിനുള്ള ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സർവകലാശാല ക്യാമ്പസിലെ സായാഹ്നം. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. മറ്റൊരു സംഘം പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നു. കുറച്ചുപേർ അടുത്ത സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. മറ്റൊരു കോണിൽ ചിലർ ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെ തന്നെ മറ്റൊരു കൂട്ടം ആളുകൾ തമ്മിൽ വാക്കേറ്റത്തിലാണ്. ചർച്ച ശാസ്ത്രത്തെക്കുറിച്ചോ തൊഴിലിനെ കുറിച്ചോ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചോ അല്ല. ആരുടെ മതം വലുത്, ആരുടെ ദൈവം ശ്രേഷ്ഠൻ, ആരാണ് യഥാർത്ഥ ദേശസ്നേഹി, ആരാണു ശത്രു, ഇതിനെക്കുറിച്ചാണ് അവരുടെ തർക്കം. ഈ രണ്ട് കൂട്ടങ്ങളിൽ നിന്നാണ് നാളത്തെ രാജ്യം രൂപപ്പെടുന്നത്. ഒന്നാമത്തെ കൂട്ടം പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നു, പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കും, പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. രണ്ടാമത്തെ കൂട്ടം ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുമായി തർക്കിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് ഒരു അടിസ്ഥാന ചോദ്യം ഉയരുന്നത്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? സ്വർണമല്ല, പെട്രോളിയമല്ല, വലിയ കെട്ടിടങ്ങളുമല്ല. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിന്റെ യുവജനങ്ങളാണ്. കാരണം ഓരോ തലമുറയും സ്വന്തം ഭാവി മാത്രമല്ല രാജ്യത്തിന്റെ ഭാവിയും നിർമ്മിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സൃഷ്ടിപരമായ കാലഘട്ടമാണ് യൗവനം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കഴിവുകൾ നേടാനും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാനും പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാനും ഏറ്റവും അനുയോജ്യമായ പ്രായം. ഇന്നത്തെ ലോകം മത്സരിക്കുന്നത് സൈന്യങ്ങളെ കൊണ്ടല്ല, അറിവിനെ കൊണ്ടാണ്. രാജ്യങ്ങൾ ഇന്ന് മത്സരിക്കുന്നത് ഭൂവിസ്തീർണം കൊണ്ടല്ല, ശാസ്ത്രജ്ഞരെ, എഞ്ചിനീയർമാരെ, ഡോക്ടർമാരെ, സംരംഭകരെ, ഗവേഷകരെ, അധ്യാപകരെ, നവോത്ഥാന ചിന്തകരെയും കൊണ്ടാണ്. ഒരു രാജ്യത്തെ ലോകശക്തിയാക്കുന്നത് അതിന്റെ യുവത്വത്തിന്റെ നിലവാരമാണ്. അതുകൊണ്ട് തന്നെ യുവജനങ്ങളുടെ സമയം ഏറ്റവും വിലപിടിപ്പുള്ള ദേശീയ വിഭവമാണ്. ആ സമയം അറിവ് നേടാനും നൈപുണ്യം വികസിപ്പിക്കാനും ഉപയോഗിച്ചാൽ രാജ്യം മുന്നേറും. അതേസമയം വിദ്വേഷത്തിലും വിഭാഗീയതയിലും ചെലവഴിച്ചാൽ നഷ്ടമാകുന്നത് വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, രാജ്യത്തിന്റെ ഭാവി കൂടിയാണ്. ഇതിനു പിന്നിൽ ഒരു പ്രധാന നാഡീശാസ്ത്ര സത്യമുണ്ട്. മനുഷ്യന്റെ തലച്ചോറിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പൂർണ്ണമായി വികസിക്കുന്നത് ഏകദേശം 25 വയസ്സോടെയാണ്. തീരുമാനങ്ങൾ എടുക്കുക, ദീർഘകാല പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, യുക്തിപരമായി ചിന്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ഇത്. അതേസമയം വികാരങ്ങളെയും ഭയത്തെയും കോപത്തെയും നിയന്ത്രിക്കുന്ന അമിഗ്ദാല കൗമാരത്തിലും യുവത്വത്തിലും വളരെ സജീവമാണ്. അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ മനുഷ്യർ വലിയ സ്വപ്നങ്ങളും വലിയ ധൈര്യവും കാണിക്കുന്നത്. അതേ കാരണം കൊണ്ട് തന്നെ അവർ ശക്തമായ വൈകാരിക പ്രചാരണങ്ങൾക്കും കൂടുതൽ ഇരയാകാനും സാധ്യതയുണ്ട്. ഇത് യുവാക്കളുടെ ദൗർബല്യമല്ല, തലച്ചോറിന്റെ സ്വാഭാവികമായ വളർച്ചയുടെ ഭാഗമാണ്. അതിനാൽ യുവാക്കളെ ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. ചിന്തിക്കാതെ പ്രതികരിക്കാൻ പരിശീലിപ്പിക്കുകയല്ല. മനഃശാസ്ത്രത്തിൽ സോഷ്യൽ ഐഡന്റിറ്റി തിയറി എന്നൊരാശയമുണ്ട്. മനുഷ്യർ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു കൂട്ടത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്കൂളിലെ ഹൗസ്, ഒരു കോളേജിലെ യൂണിയൻ, ഒരു ക്ലബ്ബ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇവയെല്ലാം മനുഷ്യനൊരു തിരിച്ചറിവ് നൽകുന്നു. ഇതിൽ തെറ്റൊന്നുമില്ല. പ്രശ്നം തുടങ്ങുന്നത് ഒരു കൂട്ടത്തോടുള്ള സ്നേഹം മറ്റൊരു കൂട്ടത്തോടുള്ള വിദ്വേഷമായി മാറുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ എന്ന വാക്കിനൊപ്പം അവർ എന്ന വാക്കും ജനിക്കുന്നത്. ചരിത്രത്തിലെ മിക്ക വലിയ സംഘർഷങ്ങൾക്കും പിന്നിൽ ഈ മനഃശാസ്ത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. കൗമാരവും യൗവനവും മനുഷ്യൻ സ്വയം കണ്ടെത്തുന്ന കാലഘട്ടമാണ്. ഞാൻ ആരാണ്, എന്റെ ജീവിത ലക്ഷ്യം എന്താണ്, ഞാൻ ഏത് സമൂഹത്തിന്റെ ഭാഗമാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ പ്രായത്തിൽ സ്വാഭാവികമായി ഉയർന്നു വരും. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഐഡന്റിറ്റി ഫോർമേഷൻ എന്ന് വിളിക്കുന്നു. വ്യക്തിത്വ വികാസത്തിന്റെ സാധാരണ ഘട്ടമാണിത്. ഇത്തരമൊരു ഘട്ടത്തിൽ യുവാക്കൾക്ക് ഏതെങ്കിലും ഒരു വലിയ ലക്ഷ്യത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ ഭാഗമാകാൻ ആഗ്രഹം തോന്നും. സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ചരിത്രത്തിന്റെ ഭാഗമാകണം, ജീവിതത്തിനൊരു അർത്ഥം വേണം എന്ന ആഗ്രഹം ഈ പ്രായത്തിൽ ശക്തമാണ്. ഈ വികാരം മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ ഗുണങ്ങളിൽ ഒന്നാണ്. എന്നാൽ അതേ വികാരത്തെ ചിലപ്പോൾ വിദ്വേഷവും വിഭജനവും വളർത്തുന്ന ആശയങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു.
ഒരു യുവാവിനോട് നിന്റെ യഥാർത്ഥ ശത്രു തൊഴിലില്ലായ്മയാണ്, നല്ല വിദ്യാഭ്യാസം നേടൂ, കഴിവുകൾ വികസിപ്പിക്കൂ എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിന് അധ്വാനവും സമയവും ആവശ്യമാണ്. എന്നാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റൊരു മതമോ മറ്റൊരു സമൂഹമോ ആണ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങൾക്ക് വളരെ ലളിതമായ ഉത്തരങ്ങൾ മനുഷ്യ മനസ്സിന് എപ്പോഴും ആകർഷകമായി തോന്നും. ഇതാണ് തീവ്രമായ മതരാഷ്ട്രീയത്തിന്റെയും വർഗീയ പ്രചാരണങ്ങളുടെയും ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായ ശക്തി.

മനഃശാസ്ത്രജ്ഞരായ ഹെൻറി ടാച്ച്വെലും ജോൺ ടേർണറും വികസിപ്പിച്ച സോഷ്യൽ ഐഡന്റിറ്റി തിയറി മനുഷ്യരുടെ കൂട്ടബോധത്തെ വിശദീകരിക്കുന്നു. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയല്ല, ഏതെങ്കിലും ഒരു കൂട്ടത്തിന്റെ ഭാഗമാകണമെന്ന ബോധം എല്ലാവർക്കും ആവശ്യമാണ്. കുടുംബം, സ്കൂൾ, കോളേജ്, ഗ്രാമം, ഭാഷ, സംസ്കാരം, രാഷ്ട്രം, മതം, തൊഴിൽ, ഇവയെല്ലാം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഈ തിരിച്ചറിവുകൾ മനുഷ്യ ജീവിതത്തെ സമ്പന്നമാക്കുന്നതാണ്. പ്രശ്നം തുടങ്ങുന്നത് ഒരു തിരിച്ചറിവ് മറ്റെല്ലാ തിരിച്ചറിവുകളെയും വിഴുങ്ങുമ്പോഴാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നതിനേക്കാൾ ഞാനൊരു മതവിഭാഗത്തിന്റെ യോദ്ധാവാണ് എന്ന ബോധം വളരുമ്പോൾ വിദ്യാഭ്യാസം പിന്നിലേക്ക് പോകുന്നു. ഞാനൊരു ശാസ്ത്രജ്ഞനാകണം എന്ന സ്വപ്നത്തിന് പകരം ഞാൻ മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്ന ചിന്ത വരുമ്പോൾ വ്യക്തിയുടെ വളർച്ച മന്ദഗതിയിലാകുന്നു. മറ്റൊരു കൂട്ടത്തെ എതിരാളികളായി കാണാൻ തുടങ്ങിയാൽ അവരുടെ വേദനയും പ്രശ്നങ്ങളും മനുഷ്യ മനസ്സിൽ ചെറിയ പ്രാധാന്യമേ നേടൂ. അപ്പോഴാണ് സംവാദത്തിന് പകരം സംഘർഷം വളരുന്നത്. മനുഷ്യർ തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലായ്പ്പോഴും യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല, പലപ്പോഴും വികാരങ്ങളാണ് തീരുമാനങ്ങളെ നയിക്കുന്നത്. ഭയം, കോപം, അപമാനം, അഭിമാനം തുടങ്ങിയ വികാരങ്ങൾ ശക്തമാകുമ്പോൾ മനുഷ്യന്റെ വിമർശനാത്മക ചിന്താശേഷി കുറയുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ പലപ്പോഴും കണക്കുകളും ഗവേഷണങ്ങളും അവതരിപ്പിക്കുന്നതിനേക്കാൾ വികാരങ്ങളെ ഉണർത്തുന്ന ചിത്രങ്ങളും മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും ഉപയോഗിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് തലച്ചോറിലെ അമിഗ്ദാലയാണ്. അപകടമോ ഭീഷണിയോ ഉണ്ടെന്ന് തോന്നുമ്പോൾ അമിഗ്ദാല വളരെ വേഗത്തിൽ പ്രതികരിക്കും. അപ്പോൾ കാര്യങ്ങൾ ശാന്തമായി വിശകലനം ചെയ്യുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന് പ്രവർത്തിക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാറില്ല. ഇതുകൊണ്ടാണ് ഭയവും വിദ്വേഷവും ഉണർത്തുന്ന സന്ദേശങ്ങൾ വളരെ വേഗത്തിൽ മനുഷ്യരെ സ്വാധീനിക്കുന്നത്. മുമ്പ് രാഷ്ട്രീയ ചർച്ചകൾ പ്രധാനമായും പൊതുയോഗങ്ങളിലോ പത്രങ്ങളിലോ ആയിരുന്നു നടന്നിരുന്നത്. ഇന്ന് അതിന്റെ വലിയൊരു ഭാഗം മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലേക്ക് മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ നമ്മെ ലോകവുമായി ബന്ധിപ്പിക്കുന്നു, എന്നാൽ അതോടൊപ്പം ഒരു പുതിയ പ്രശ്നവും സൃഷ്ടിക്കുന്നു. നാം ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകളും പോസ്റ്റുകളും കൂടുതൽ കൂടുതൽ കാണിച്ചു തരുന്ന രീതിയിലാണ് മിക്ക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിക്കുന്നത്. കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രം ആവർത്തിച്ചു കേൾക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് തോന്നും. ഇതിനെ എക്കോ

ചേംബർ എന്ന് വിളിക്കുന്നു. അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള അവസരം കുറയുന്നു. സ്വന്തം അഭിപ്രായം മാത്രമാണ് ശരിയെന്ന വിശ്വാസം കൂടുതൽ ശക്തമാകുന്നു. അതോടൊപ്പം കൺഫർമേഷൻ ബയസ് എന്ന മനഃശാസ്ത്രപരമായ പ്രവണതയും പ്രവർത്തിക്കുന്നു. നാം വിശ്വസിക്കുന്ന കാര്യങ്ങളെ ശരിവയ്ക്കുന്ന വിവരങ്ങൾ മാത്രം സ്വീകരിക്കുകയും എതിർ തെളിവുകളെ അവഗണിക്കുകയും ചെയ്യാനുള്ള സ്വാഭാവിക പ്രവണതയാണ് ഇത്. ഇങ്ങനെ അൽഗോരിതങ്ങളും മനുഷ്യ മനസ്സിന്റെ മുൻവിധികളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ധ്രുവീകരണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വിദ്വേഷത്തിനും വിഭാഗീയതയ്ക്കുമായി ചെലവഴിക്കുന്ന ഓരോ മണിക്കൂറിനും ഒരു വിലയുണ്ട്. ആ സമയം ഒരു പുതിയ ഭാഷ പഠിക്കാൻ ഉപയോഗിക്കാമായിരുന്നു, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സ് പൂർത്തിയാക്കാമായിരുന്നു, ഒരു പുസ്തകം വായിക്കാമായിരുന്നു, ഒരു ഗവേഷണ പ്രോജക്റ്റ് ചെയ്യാമായിരുന്നു, ഒരു സംരംഭം തുടങ്ങാൻ പദ്ധതിയിടാമായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന മറ്റൊരു സാധ്യതയുടെ മൂല്യം. യുവത്വത്തിൽ നഷ്ടമാകുന്ന സമയം പിന്നീട് തിരികെ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ സമയം ഒരു രാജ്യത്തിന്റെ ഏറ്റവും വിലയേറിയ ദേശീയ സമ്പത്താണ്. 21-ാം നൂറ്റാണ്ടിലെ ലോകം പഴയ ലോകമല്ല. ഒരു കാലത്ത് രാജ്യത്തിന്റെ ശക്തി അളന്നിരുന്നത് അതിന്റെ ഭൂവിസ്തീർണവും സൈനിക ശക്തിയും പ്രകൃതി വിഭവങ്ങളും നോക്കിയായിരുന്നു. ഇന്ന് ആ മാനദണ്ഡങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ ലോകത്തെ നയിക്കുന്നത് അറിവും നവീകരണവും സാങ്കേതികവിദ്യയും മനുഷ്യ വിഭവശേഷിയുമാണ്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളെ നോക്കിയാൽ അത് വ്യക്തമാണ്. അവയിൽ പലതിനും സ്വന്തമായി വലിയ ഭൂമിയോ പ്രകൃതി വിഭവങ്ങളോ ഇല്ല. അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യരുടെ അറിവും സൃഷ്ടിപരമായ ചിന്തയുമാണ്. ഒരു മികച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ ഒരു മികച്ച ശാസ്ത്രജ്ഞനോ ഒരു കഴിവുള്ള ഡോക്ടറോ ഒരു നവീന സംരംഭകനോ ഇന്ന് ഒരു രാജ്യത്തിന് എണ്ണപ്പാടങ്ങളെക്കാൾ വലിയ സമ്പത്താകാൻ കഴിയും. അതിനാൽ ഇന്ന് ലോകം മത്സരിക്കുന്നത് മതത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ അല്ല, കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ഏതാനും പതിറ്റാണ്ടുകളിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കാൻ പോകുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കൃത്രിമ ബുദ്ധി, റോബോട്ടിക്സ്, ബയോടെക്നോളജി, ബഹിരാകാശ ഗവേഷണം, നവീന ഊർജ സാങ്കേതിക വിദ്യകൾ, ഡാറ്റ സയൻസ്, സൈബർ സുരക്ഷ, മെഡിക്കൽ ഗവേഷണം, കാലാവസ്ഥാ ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ ദിനംപ്രതി രൂപപ്പെടുകയാണ്. ഈ മേഖലകളിൽ മുന്നേറുന്ന രാജ്യങ്ങളാണ് നാളത്തെ ലോക സാമ്പത്തിക ശക്തികളാകുന്നത്. ഇവിടെയാണ് ഒരു ചോദ്യം ഉയരുന്നത്. നമ്മുടെ യുവാക്കൾ ഈ മത്സരത്തിനാണോ തയ്യാറെടുക്കുന്നത്, അതോ പരസ്പരം തർക്കിക്കാൻ വേണ്ടിയാണോ സമയം ചെലവഴിക്കുന്നത്? ഓരോ യുവാവിനും ദിവസത്തിൽ 24 മണിക്കൂറാണ് ലഭിക്കുന്നത്. ആ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഭാവി നിർണയിക്കുന്നത്. ഒരു വിദ്യാർത്ഥി ഒരു വർഷം മുഴുവൻ ഒരു പുതിയ ഭാഷ പഠിച്ചാൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അഭ്യസിച്ചാൽ, അല്ലെങ്കിൽ ഗവേഷണത്തിൽ ഏർപ്പെട്ടാൽ, ഒരു വർഷത്തിന് ശേഷം അയാൾ മറ്റൊരാളേക്കാൾ മുന്നിലായിരിക്കും. അതേസമയം വിദ്വേഷ പ്രചാരണങ്ങളിലും അവസാനമില്ലാത്ത സോഷ്യൽ മീഡിയ തർക്കങ്ങളിലും ചെലവഴിച്ചാൽ ആ വർഷം ഒരിക്കലും തിരികെ ലഭിക്കില്ല. ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് പണമല്ല, സമയമാണ്. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, എന്നാൽ നഷ്ടപ്പെട്ട യൗവനം തിരികെ ലഭിക്കില്ല.

ഒരു സമൂഹത്തിന്റെ നിലവാരം അറിയണമെങ്കിൽ ആ സമൂഹം യുവാക്കളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നീ ഏത് മതക്കാരനാണ്, ആരാണ് നിന്റെ ശത്രു, ആരെയാണ് നീ പിന്തുണയ്ക്കുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണോ നാം ചോദിക്കുന്നത്? അല്ലെങ്കിൽ നിന്റെ കഴിവെന്താണ്, നീ എന്ത് പുതിയ കാര്യം പഠിച്ചു, രാജ്യത്തിന് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും, നിന്റെ സ്വപ്നം എന്താണ് എന്ന ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്? ഈ രണ്ട് സമീപനങ്ങളും രണ്ട് വ്യത്യസ്ത സമൂഹങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. ഒന്നാമത്തേത് സംഘർഷങ്ങളുടെ സമൂഹമാണ്, രണ്ടാമത്തേത് സൃഷ്ടിപരമായ സമൂഹമാണ്. ഒരു യുവാവിന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് അവന്റെ മതമോ ജാതിയോ രാഷ്ട്രീയ പാർട്ടിയോ അല്ല, അവന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് അവന്റെ കഴിവാണ്. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടറോട് ആരും ആദ്യം മതം ചോദിക്കാറില്ല. ഒരു പാലം നിർമ്മിക്കുന്ന എഞ്ചിനീയറോട് ആരും ജാതി ചോദിക്കാറില്ല. ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തം ലോകം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ പേരിലല്ല, ഗവേഷണത്തിന്റെ നിലവാരം കൊണ്ടാണ്. ഒരു മികച്ച അധ്യാപകന്റെ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അധ്യാപകന്റെ മതത്തേക്കാൾ പ്രധാനമായത് അദ്ദേഹം നൽകുന്ന അറിവാണ്. പ്രൊഫഷണലിസത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതാണ്. അത് മനുഷ്യരെ അവരുടെ കഴിവുകൊണ്ടാണ് വിലയിരുത്തുന്നത്. രാജ്യസ്നേഹം പലപ്പോഴും മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ യഥാർത്ഥ രാജ്യസ്നേഹം എന്താണ്? ഒരു പുതിയ മരുന്ന് കണ്ടെത്തുന്ന ഗവേഷകനും രാജ്യത്തെ സേവിക്കുകയാണ്. ഒരു പുതിയ സംരംഭം തുടങ്ങി 100 പേർക്ക് തൊഴിൽ നൽകുന്ന യുവാവും രാജ്യത്തെ സേവിക്കുകയാണ്. ഗ്രാമത്തിലെ കുട്ടികളെ ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന അധ്യാപകനും രാജ്യത്തെ സേവിക്കുകയാണ്. സത്യസന്ധമായി നികുതി അടയ്ക്കുന്ന പൗരനും രാജ്യത്തെ ശക്തിപ്പെടുത്തുകയാണ്. പരിസ്ഥിതി സംരക്ഷിക്കുന്ന യുവാക്കളും രാജ്യസേവനമാണ് ചെയ്യുന്നത്. രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, ഓരോ ദിവസവും നിശബ്ദമായി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ഒരു രാജ്യത്തിന്റെ യുവജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വികാരപരമായ പ്രസംഗങ്ങളല്ല, അവർക്ക് വേണ്ടത് നിലവാരമുള്ള സ്കൂളുകളാണ്, മികച്ച സർവകലാശാലകളാണ്, ലോകോത്തര ഗവേഷണ കേന്ദ്രങ്ങളാണ്, തൊഴിൽ പരിശീലന സംവിധാനങ്ങളാണ്, സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണയാണ്, ഗവേഷണത്തിന് ധനസഹായമാണ്, സുരക്ഷിതമായ സാമൂഹിക അന്തരീക്ഷമാണ്. യുവജനങ്ങൾക്ക് അവരുടെ കഴിവ് വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഏത് ഭരണകൂടത്തിന്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതോടൊപ്പം വിമർശനാത്മകമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങളെ ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യാനും കഴിയുന്ന പൗരന്മാരെ വളർത്തിയെടുക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചത് പലപ്പോഴും യുവാക്കളാണ്. എന്നാൽ ആ മാറ്റങ്ങളെല്ലാം തെരുവിലെ സംഘർഷങ്ങളിലൂടെ ആയിരുന്നില്ല. ശാസ്ത്രശാലകളിലും സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും വ്യവസായ ശാലകളിലും കൃഷിയിടങ്ങളിലും കോടതികളിലും ക്ലാസ് മുറികളിലുമാണ് പല യഥാർത്ഥ വിപ്ലവങ്ങളും ജനിച്ചത്. ഓരോ പുതിയ കണ്ടുപിടുത്തവും ഒരു വിപ്ലവമാണ്, ഓരോ പുതിയ സംരംഭവും ഒരു വിപ്ലവമാണ്. ഒരു ഗ്രാമത്തിലെ ആദ്യ ബിരുദധാരിയും ഒരു വിപ്ലവമാണ്, ഒരു കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്ന വിദ്യാഭ്യാസവും ഒരു വിപ്ലവമാണ്. യഥാർത്ഥ വിപ്ലവം മനുഷ്യരെ പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്നതല്ല, അവരുടെ കഴിവുകളെ ഉണർത്തുന്നതാണ്. ഒരു രാജ്യത്തിന്റെ ഭാവി പാർലമെന്റിൽ മാത്രം എഴുതപ്പെടുന്നില്ല, അത് ക്ലാസ് മുറികളിലും ലൈബ്രറികളിലും പരീക്ഷണശാലകളിലും സ്റ്റാർട്ടപ്പ് ഓഫീസുകളിലും യുവജനങ്ങളുടെ സ്വപ്നങ്ങളിലും എഴുതപ്പെടുകയാണ്. യുവാക്കളുടെ മനസ്സിൽ വിദ്വേഷം നിറയ്ക്കുന്നത് എളുപ്പമാണ്. എന്നാൽ അറിവിനോടുള്ള കൗതുകം വളർത്തുക, വിമർശനാത്മക ചിന്ത വികസിപ്പിക്കുക, ലോകോത്തര കഴിവുകൾ നേടാൻ പ്രചോദിപ്പിക്കുക, ഇവയാണ് യഥാർത്ഥ രാഷ്ട്രനിർമ്മാണം. ഓരോ യുവാവും സ്വയം ഒരു ചോദ്യം ചോദിക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വർഷങ്ങൾ ഞാൻ എന്തിനാണ് ചെലവഴിക്കുന്നത്? മറ്റുള്ളവരെ തോൽപ്പിക്കാനോ അതോ എന്റെ കഴിവുകൾ വളർത്തി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു മനുഷ്യനാകാനോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു വ്യക്തിയുടെ ഭാവിയെയും ഒരു രാജ്യത്തിന്റെ ഭാവിയെയും ഒരുപോലെ നിർണയിക്കുന്നത്. യുവത്വത്തിന്റെ ഊർജം വിദ്വേഷത്തിലല്ല, വിജ്ഞാനത്തിൽ നിക്ഷേപിക്കപ്പെടുമ്പോഴാണ് ഒരു രാജ്യം യഥാർത്ഥ അർത്ഥത്തിൽ വികസിക്കുന്നത്. ശാസ്ത്രത്തെ സ്നേഹിക്കുന്നതും ജനാധിപത്യത്തെ വിലമതിക്കുന്നതും മനുഷ്യരെ അവരുടെ മതമോ ജാതിയോ അല്ല, കഴിവും സ്വഭാവവും കൊണ്ടാണ് വിലയിരുത്തുന്നതുമായ ഒരു തലമുറയാണ് നാളെയുടെ ഏറ്റവും വലിയ ദേശീയ സമ്പത്ത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരു കാര്യം നുണയാണെങ്കിൽ പോലും അത് ആവർത്തിച്ചു കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ തലച്ചോർ അതിനെ സത്യമായി വിശ്വസിച്ചു തുടങ്ങും. ഇല്ലൂസറി ട്രൂത്ത് എഫക്ട് എന്നാണ് ഇതിനെ ശാസ്ത്രം വിളിക്കുന്നത്. അറിവല്ല, മറിച്ച് ആവർത്തനമാണ് വിശ്വാസത്തെ നിർമ്മിക്കുന്നത് എന്ന മനഃശാസ്ത്ര തത്വമാണിത്. 100 വട്ടം ആവർത്തിച്ചാൽ ഒരു നുണ സത്യമാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു വെറും ചൊല്ലല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന വലിയൊരു പ്രക്രിയയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ മനസ്സ് സത്യമേത് നുണയേത് എന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പരിചിതമായ കാര്യങ്ങൾക്കാണ്. നമ്മുടെ തലച്ചോറിൽ കോടിക്കണക്കിന് നാഡീവ്യൂഹങ്ങളുണ്ട്. ഒരു ചിന്ത ആവർത്തിക്കുമ്പോൾ ആ കോശങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക പാത രൂപപ്പെടുന്നു. ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. ഒരു വഴിയിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും നടക്കുമ്പോൾ

ശ്രദ്ധാപൂർവം ആവർത്തിച്ചാൽ തലച്ചോർ ആ പുതിയ പാതകളെ ശക്തിപ്പെടുത്തും. ലക്ഷ്യങ്ങളെക്കുറിച്ച് മനസ്സാ കാണുന്നതും നല്ല ശീലങ്ങൾ ആവർത്തിക്കുന്നതും വെറുമൊരു മോട്ടിവേഷൻ മാത്രമല്ല, അത് നിങ്ങളുടെ തലച്ചോറിനെ റീവയറിംഗ് ചെയ്യുന്ന പ്രക്രിയയാണ്. ആവർത്തനം വഴി നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. ശാസ്ത്രീയമായി പറഞ്ഞാൽ, നിങ്ങൾ എന്തിനാണോ കൂടുതൽ സമയം നൽകുന്നത് അതായി നിങ്ങൾ മാറുന്നു. ആവർത്തനത്തിന് സത്യത്തെ മറികടക്കാൻ കഴിയും എന്ന അറിവ് നമുക്കൊരു വലിയ കരുത്താണ്. നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. അവ സത്യമാണോ അതോ നമ്മൾ ആവർത്തിച്ച് കേട്ടതുകൊണ്ട് സത്യമായി തോന്നുന്നതാണോ? ഈ തിരിച്ചറിവുണ്ടെങ്കിൽ തെറ്റായ ചിന്തകളെ ഒഴിവാക്കി ശരിയായ പാത തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ചിന്തകളുടെ തടവുകാരാണോ അതോ അവയുടെ ശില്പികളാണോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. നല്ല ചിന്തകൾ ആവർത്തിക്കുക, നല്ല പാതകൾ നിർമ്മിക്കുക. കാരണം നിങ്ങൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ നാളെ.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: അങ്ങനെ എത്തിച്ചെന്നാവതില്ല. എനിക്കെന്ത് വരും? വീട്ടിൽ പോയിട്ട് വാപ്പയുമായിട്ട് ആലോചന ശേഷം ഞാൻ വരും. അപ്പൊ ഒരു മറുപടി പറഞ്ഞാൽ മതി. ഉമ്മ പറയുന്ന പോലെ നടക്കൂ. ഉമ്മയും ഞാനും ഫ്രണ്ട്സിനെ പോലെ. വാപ്പയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ മാമന എന്നോ ഐഷ എന്നോ പേരൊന്നും മാറ്റേണ്ടി വന്നാല് വിരോധം ഉണ്ടാവില്ലല്ലോ. ഗൗരിക്കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ഞാൻ അങ്ങോട്ട് പേര് മാറ്റാം.
2: എങ്ങടാ മാഷേ?
1: ഞങ്ങളിതാ പുഴയൊക്കെ കാണാൻ വേണ്ടിട്ട്.
2: അതിനത്ര ചുറ്റി വളഞ്ഞു വരേണ്ട കാര്യമില്ലല്ലോ. അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയാ പുഴയായില്ലേ?
1: ഓ, എനിക്ക് വഴി പരിചയമില്ലാത്തോണ്ട്.
3: വഴി പരിചയമില്ലെങ്കിൽ ഇവിടെ വരുത്തുന്ന ചുറ്റി തിരിയണ്ട. അത് ഈ പെണ്ണിനെയും കൊണ്ട് വരി, ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം. നാട് മോസ, അതുകൊണ്ടാ പറയണത്. ഒരി
2: നിനക്ക് പറഞ്ഞു കൊടുത്തുണ്ടായിരുന്നില്ലേ കഴുതേ?
1: നിങ്ങൾ വിൽക്കുള്ളൂ, ഞങ്ങൾ പുഴക്കര എത്ര എന്നിട്ട് വന്നോളാം. വഴിയൊക്കെ എനിക്ക് നിശ്ചയമുണ്ട്.
3: പറഞ്ഞത് അനുസരിച്ചോളി, അടകടി.
4: എന്താ മേലിനെ ഉറക്കം വെച്ചാൽ? ഉറക്കം തന്നെയാ. ഏ മേലിനെ, ഏയ്, എന്തുറക്കാണ് പോയത്?
5: അല്ല നാരായണോ, ഇരിക്കുക ഇരിക്കുക. കൊറേ ആയല്ലോ, വിശേഷമൊന്നുമില്ലല്ലോ.
4: എന്ത് വിശേഷം? അങ്ങനെ അങ്ങ് കഴിയുന്നു.
5: പണിക്കർക്ക് അസുഖമൊന്നുമില്ലല്ലോ.
4: അസുഖേ പണിക്കർക്ക്? ഞാനിങ്ങോട്ട് പോരുമ്പോ ആനകളെ കുളിപ്പിക്കുന്നത് നോക്കാൻ പോണു. മൂപ്പരും കൂടും ആനയെ തേക്കാനും പിടിക്കാനും ഒക്കെ.
5: ആഹാ,
4: അവർക്കൊക്കെ എങ്ങനെ അസുഖം വരാനാ മേലിനെ? ആഹാരവും തേച്ചുവിളി എല്ലാം.

0: ഇപ്പോഴും കൃത്യമല്ലേ. അതുകൊണ്ട് എന്താ, മനസ്സ് 16 വയസ്സല്ലേ ഇപ്പോഴും. നമ്മളൊക്കെ ഒരു പ്രായ, പറഞ്ഞിട്ട് എന്താ.
1: അല്ലെങ്കിൽ തന്നെ മഹാഭാഗ്യവാനല്ലേ പണിക്കര്.
0: ഉപരുടെ ഭാഗ്യം ഇപ്പം നമുക്ക് ഭാഗ്യ കണയിട്ടാ തീർന്നിരിക്കുന്നത്.
1: അതെന്താ നാരായണ താൻ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ?
0: എന്നല്ലേ പറഞ്ഞത്, ഓരോ ജോലികൾ വന്ന് വീഴുന്നത് കാണുമ്പോ. ആ മാളെടുത്ത് ഒന്നിങ്ങോട്ട് വന്നി. മാളുമായിട്ട് നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നല്ലാതെ എനിക്കിത് വല്ലതും അവിടെ ചെന്ന് പറയാൻ ഒക്കോ?
1: വേണമെങ്കിൽ ഞാൻ കൂടെ ഒന്ന് പണിക്കരോട് പറയാം.
0: ഇനി ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ നല്ല ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഗതികളും അപ്പപ്പോൾ അറിഞ്ഞോണ്ടിരിക്കുക. ആ കക്ഷി ഓള് മൂപ്പന്റെ അടുത്ത് പോയി, എല്ലാം അവിടെ
1: അറിഞ്ഞിട്ടുണ്ട്.
0: എനിക്ക് നിങ്ങളെ പൂരായൊന്നും കേൾക്കണം. ഒരു കാര്യം ഓർത്തോളൂ, ഭൂമിയോളം ക്ഷമിക്കുന്നവനാണ് അദ്ദേഹം. ഇതിപ്പോ എങ്ങനെയാ മൂപ്പർക്ക് ഒരു തോന്നൽ വന്നിട്ടുണ്ട്.
1: ഓ എന്റെ ഗുരുവായൂരപ്പ, ഞാൻ പറയണതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലാണ്ടായാലോ?
0: 9 മണിക്ക് ഞാൻ കാറ് കൊണ്ടുവരും. 9:30 അദ്ദേഹം കളത്തി വരുമ്പം അവിടെ എത്തിയിരിക്കണം.
2: പണിക്കര്, അങ്ങേര് പറയണത് അങ്ങടെ അനുസരിക്കായിരിക്കും നല്ലത്. മൂപ്പന് ചിലപ്പോഴെങ്കിലും ഒരു മനസ്സൊക്കെ ഉണ്ട്. ഇങ്ങേര് അതല്ല, അയാൾക്ക് കളി ഇളകിയാൽ പിന്നെ ബാക്കിയുള്ളവരെ സ്വൈരായിട്ട് ഇരിക്കാൻ പറ്റണ്ടേ.
3: കരേച്ചു, ആ പെണ്ണിന്റെ കാര്യം കുഴപ്പമാ. ഇവൻ പറഞ്ഞ ശരിയാ, അവൾ ഏതാണ്ട് ഒരു ഹൗസ് അറസ്റ്റില്ല.
0: അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ, വിളിച്ചിറക്കി കൊണ്ടുപോയി ചെലവിന് കൊടുക്കണം
3: എന്നല്ല.
0: പിന്നെ താൻ കൊടുക്കോ?
3: ഞാൻ കൊടുക്കാം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. നേരെ സക്രിയ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരത്തിൽ.
0: ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ഇടുകയാണോ മോനെ?
4: നമസ്തേ മലയാളം.
5: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

നീ എന്റേത് മാത്രമാണ് എന്ന് ഒരാളോട് പറയുന്നത് കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്. എന്നാൽ ഈ എന്റേത് എന്ന വാക്കിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് സ്നേഹമാണോ അതോ ആ വ്യക്തിയെ ഒരു വസ്തുവായി കാണുന്ന സ്വാർത്ഥതയാണോ എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? സ്നേഹത്തിൽ അല്പം പോസസീവ്നെസ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തലത്തിലേക്ക് വളരുമ്പോഴാണ് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നത്. നാം സ്നേഹിക്കുന്ന വ്യക്തി ഒരു മനോഹരമായ പക്ഷിയെപ്പോലെയാണ്. ആ പക്ഷിയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ അതിനെ ആകാശത്ത് പറക്കാൻ അനുവദിക്കണം. പകരം എന്റെ മാത്രമാവണം എന്ന വാശിയിൽ അതിനെ സ്വർണക്കൂട്ടിലിട്ട് പൂട്ടിയാൽ ആ പക്ഷിക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. പലപ്പോഴും നീ എന്റേത് മാത്രമാവണം എന്ന തീവ്രമായ വാശിക്കു പിന്നിൽ ആ വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്ന ഭയമായിരിക്കാം. ഈ ഭയം സ്നേഹത്തെക്കാൾ കൂടുതൽ നമ്മളെയും പങ്കാളിയെയും മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നു. സ്നേഹം ഒരിക്കലും ഒരാളെ ബന്ധനത്തിലാക്കാൻ പാടുള്ളതല്ല. അവർക്ക് അവരുടേതായ സൗഹൃദങ്ങളും താൽപര്യങ്ങളും വ്യക്തിത്വവും ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു ബന്ധം പക്വത പ്രാപിക്കുന്നത്. ഹൃദയത്തിന്റെ വാതിലുകൾ ഒരാൾക്കായി മാത്രം തുറന്നിടുന്നത് ഒരു വലിയ സമർപ്പണമാണ്. എന്നാൽ ആ വാതിൽക്കൽ അവർക്ക് കാവൽ നിൽക്കുന്നത് സ്നേഹവും അവരെ അകത്തിട്ട് പൂട്ടിയിടുന്നത് സ്വാർത്ഥതയുമാണ്. സ്നേഹം എന്നത് ഒരാളെ സ്വന്തമാക്കലല്ല, മറിച്ച് ആ വ്യക്തിക്ക് ലോകത്തെവിടെയും പറക്കാൻ ചിറകുകൾ നൽകുന്നതും എന്നാൽ തിരികെ വരാൻ സുരക്ഷിതമായൊരു ഇടം നൽകുന്നതുമാണ്. നീ എന്റേത് മാത്രമാകണം എന്ന വാശിയേക്കാൾ നീ എവിടെയായിരുന്നാലും സന്തോഷവാനായിരിക്കണം എന്നാഗ്രഹിക്കുന്നിടത്താണ് സ്നേഹം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. ഒരു വ്യക്തി നമ്മുടെ സന്തോഷത്തിന്റെ ഏക സ്രോതസ്സായി മാറുമ്പോഴാണ് സ്നേഹം ഒരു വേദനയായി മാറുന്നത്. യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവർ എവിടെയാണെങ്കിലും സന്തോഷമായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അമിതമായ അഡിക്ഷനാണെങ്കിൽ അവർ എന്റെ കൂടെ മാത്രം ഇരുന്നാലേ എനിക്ക് സന്തോഷിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്നു. ബന്ധങ്ങൾ ഒരിക്കലും ചങ്ങലകളാകരുത്. അവ നൂലുകൾ പോലെ മൃദുവായതും എന്നാൽ വേർപെടുത്താൻ കഴിയാത്ത വിധം ശക്തവുമാകണം. സ്നേഹിക്കുന്ന വ്യക്തിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം തന്നെയാണ്. ആ സ്വാതന്ത്ര്യത്തിനിടയിലും അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ സ്നേഹം വിജയിക്കുന്നത്.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: ചില ചിത്രങ്ങൾ വെറും ദൃശ്യങ്ങളല്ല, അവ ഒരു കാലഘട്ടത്തിന്റെ ശ്വാസമാണ്. അവയിൽ മനുഷ്യരുടെ ജീവിത രീതിയും വിശ്വാസങ്ങളും കലയും സംസ്കാരവും നിശബ്ദമായി ഉറങ്ങിക്കിടക്കുന്നു. അത്തരത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലേക്ക് ഒരു നൂറ്റാണ്ടിലേറെ പിന്നിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അപൂർവമായൊരു ആർക്കൈവ് ചിത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ചാക്യാർ കൂത്തിന്റെ ദൃശ്യം. ഏകദേശം 1901-നും 1908-നുമിടയിൽ പകർത്തപ്പെട്ട ഈ ചിത്രം ഒരു കലാപ്രകടനത്തിന്റെ ദൃശ്യരേഖ മാത്രമല്ല, കേരളത്തിലെ ക്ഷേത്ര കേന്ദ്രീകൃത കലാജീവിതത്തിന്റെ ജീവിക്കുന്ന ചരിത്രരേഖ കൂടിയാണ്. ചിത്രത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് കൂടിയാട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭാഗങ്ങളിലൊന്നായ അങ്കുലിയാംഗം ആണ്. രാമായണത്തിലെ സുന്ദരകാണ്ഡത്തെ ആസ്പദമാക്കിയ ഈ അവതരണത്തിൽ ലങ്കയിലെത്തിയ ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി ശ്രീരാമന്റെ മുദ്രവളയം കൈമാറുന്ന സന്ദർഭമാണ് നാടകീയമായി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ കൂടിയാട്ടത്തിലെ ഏറ്റവും വൈകാരികവും അഭിനയ പ്രാധാന്യമുള്ളതുമായ ഭാഗങ്ങളിൽ ഒന്നായാണ് അങ്കുലിയാംഗം അറിയപ്പെടുന്നത്. ഹനുമാന്റെ വേഷമണിഞ്ഞ ചാക്യാർ ക്ഷേത്ര സോപാനത്തിൽ കയറി മണിയടിച്ച് ശ്രീരാമസ്വാമിയെ വണങ്ങിയ ശേഷമാണ് കൂത്തിന്റെ അവതരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം ശ്രീകോവിലിന്റെ വടക്കുഭാഗത്ത് നിന്നാണ് ഈ അപൂർവ ചിത്രം പകർത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായി കാണുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലും അതിനെ അലങ്കരിക്കുന്ന പുരാതന ചുവർ ചിത്രങ്ങളും ഇന്നും ആ കാലഘട്ടത്തിന്റെ കലാപൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്നു. ചാക്യാർ കൂത്ത് കേരളത്തിന്റെ ഏറ്റവും പ്രാചീനമായ നാടകീയ കലാരൂപങ്ങളിൽ ഒന്നാണ്. സംസ്കൃത നാടക പാരമ്പര്യത്തിന്റെ ജീവനുള്ള അവശേഷിപ്പായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. ചാക്യാർ സമുദായത്തിലെ കലാകാരന്മാരാണ് ഈ കലാരൂപം പരമ്പരാഗതമായി അവതരിപ്പിച്ചിരുന്നത്. പ്രധാനമായും ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലായിരുന്നു അവതരണം. പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ആസ്പദമാക്കിയുള്ള ഈ കൂത്ത് അന്നത്തെ നമ്പൂതിരി സദസ്സുകൾക്ക് മുന്നിലായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അത് വെറും മതപരമായ ചടങ്ങായിരുന്നില്ല, സാമൂഹിക വിമർശനവും ഹാസ്യവും ജീവിത ദർശനവും സമന്വയിപ്പിച്ച അപൂർവമായ അവതരണ ശൈലിയായിരുന്നു. ചാക്യാർ കൂത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നടന്റെ അഭിനയ പാഠവുമാണ്. കണ്ണുകൾ, പുരികങ്ങൾ, മുഖപേശികൾ, കൈമുദ്രകൾ, ശരീരഭാഷ എന്നിവയുടെ അതിസൂക്ഷ്മമായ വിന്യാസത്തിലൂടെയാണ് കഥ മുഴുവൻ അവതരിപ്പിക്കുന്നത്. ഒരു വാക്കുപോലും പറയാതെ വികാരങ്ങളെ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്ന അഭിനയ പാരമ്പര്യമാണ് ഈ കലയുടെ ആത്മാവ്. ഈ അവതരണത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് മിഴാവും ഇലത്താളവുമാണ്. ചെമ്പുകൊണ്ട് നിർമ്മിച്ച വലിയ കുടത്തിന്റെ ആകൃതിയിലുള്ള മിഴാവ് കൊട്ടുന്നത് പരമ്പരാഗതമായി നമ്പ്യാർ സമുദായാംഗങ്ങളാണ്. അതിന്റെ താളം കഥയുടെ വൈകാരികതയെ നിയന്ത്രിക്കുന്നു. ഒപ്പം നങ്ങ്യാർ സ്ത്രീകൾ വായിക്കുന്ന ഇലത്താളം അവതരണത്തിന്റെ ലയത്തെ പൂർത്തിയാക്കുന്നു. ഇങ്ങനെ ചാക്യാർ, നമ്പ്യാർ, നങ്ങ്യാർ എന്നിവർ ചേർന്നാണ് ഈ കലാരൂപം പൂർണ്ണമാകുന്നത്. ഈ ചരിത്ര നിമിഷം ക്യാമറയിൽ പകർത്തിയത് പ്രശസ്ത ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞനായ LK അനന്തകൃഷ്ണ അയ്യറാണ്. കേരളത്തിലെ ജാതി, സംസ്കാരം, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിലെ അടിസ്ഥാന രേഖകളായി ഇന്നും കണക്കാക്കപ്പെടുന്നു. 1912 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ചരിത്ര പ്രസിദ്ധമായ ട്രൈബ്സ് ആൻഡ് കാസ്റ്റ്സ് ഓഫ് കൊച്ചിൻ വോളിയം 1 എന്ന ഗ്രന്ഥത്തിലാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ രേഖ ഇന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയുടെ മ്യൂസിയം ഓഫ് ആർക്കിയോളജി ആൻഡ് ആന്ത്രപ്പോളജിയുടെ ആർക്കൈവ്സിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ചിത്രം കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കലാകാരനെയോ ഒരു ക്ഷേത്രത്തെയോ മാത്രമല്ല, നമ്മുടെ പൂർവികർ കലയെ എത്രമാത്രം ആത്മീയതയോടെയും അച്ചടക്കത്തോടെയും സംരക്ഷിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് അത്. വൈദ്യുത വിളക്കുകളോ ശബ്ദ വിപുലീകരണ സംവിധാനങ്ങളോ ആധുനിക വേദികളോ ഇല്ലാതിരുന്ന കാലത്ത് ഒരു ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നൂറ്റാണ്ടുകളായി മുഴങ്ങിയ മിഴാവിന്റെ നാദവും ഹനുമാന്റെ ഭാവാഭിനയവും ഇന്നും ഈ ചിത്രത്തിലൂടെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ അപൂർവ ചിത്രം ഒരു ഫോട്ടോഗ്രാഫ് മാത്രമല്ല, കേരളത്തിന്റെ അനശ്വരമായ കലാപൈതൃകത്തിന്റെ ദൃശ്യസാക്ഷ്യമാണ്. കാലം മാച്ചുകളയാത്ത ആ സാംസ്കാരിക ഓർമ്മയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നാം ചരിത്രം വായിക്കുകയല്ല, ചരിത്രത്തെ നേരിൽ കാണുകയാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. സേവാ ഫിലിംസിന്റെ ബാനറിൽ കെ കുമാർ നിർമ്മിച്ച് കെ ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അരപ്പവൻ. കഥ, സംഭാഷണം, ഗാനരചന എന്നിവ കിടാമംഗലം സദാനന്ദൻ നിർവഹിച്ചു. ചിത്രസന്നിവേശം കെ നാരായണൻ, ജി കെ വെങ്കടേശ്വരന്റെ സംഗീത സംവിധാനം. കിടാമംഗലം സദാനന്ദൻ, പി ലീല, എ പി കോമള, കെ പി എസ് സി സുലോചന എന്നിവരായിരുന്നു അരപ്പവൻ എന്ന ചലച്ചിത്രത്തിന്റെ ഗായകർ. സെൻട്രൽ പിക്ചേഴ്സിന്റെ വിതരണത്തിലെത്തിയ ചിത്രം 1961 ഓഗസ്റ്റ് 23 പ്രദർശനത്തിലെത്തി. സത്യൻ, പ്രേംനവാസ്, മുത്തയ്യ, ജി കെ പിള്ള, ശ്രീനാരായണ പിള്ള, കിടാമംഗലം സദാനന്ദൻ, എസ് പി പിള്ള, അംബിക, ശാന്തി, കെ പി എസ് സി സുലോചന, കാലാക്കൽ കുമാരൻ, പട്ടം സദൻ, മാസ്റ്റർ പ്രിൻസ്, ഓമന, ശ്രീരഞ്ജിനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. കിടാമംഗലത്തിന്റെ ആദ്യ ചിത്രം എന്ന സവിശേഷത അരപ്പവൻ എന്ന ചിത്രത്തിനുണ്ട്. 9 പാട്ടുകളായിരുന്നു അരപ്പവനിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം അരപ്പവനിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി, ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

അറേബ്യൻ മരുഭൂമിയുടെ ആഴങ്ങളിൽ അനന്തമായ മണൽപ്പരപ്പിന് കീഴിൽ ഒരു അത്ഭുത നഗരം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളോളം മനുഷ്യൻ വെറുമൊരു കെട്ടുകഥയെന്ന് കരുതി തള്ളിക്കളയുകയും എന്നാൽ പിന്നീട് ആധുനിക ശാസ്ത്രം സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കണ്ടെത്തി ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്ത നഗരമാണ് ഇറാം ഓഫ് ദ പില്ലേഴ്സ് അഥവാ ഉബാർ. ഈ നഗരത്തിന്റെ ചരിത്രമാകട്ടെ ചരിത്രകാരന്മാരിലും വിശ്വാസികളിലും ഒരുപോലെ അത്ഭുതമുണർത്തുന്ന ഒന്നാണ്. അറബ് മരുഭൂമിയുടെ വടക്കൻ മേഖലയിൽ വാനോളമുയരുന്ന കൂറ്റൻ തൂണുകളാൽ അലങ്കൃതമായ ഒരു നഗരത്തെക്കുറിച്ച് പണ്ടുമുതലേ നാടോടിക്കഥകൾ നിലനിന്നിരുന്നു. അക്കാലത്ത് ലോകം മുഴുവൻ സ്വർണത്തിന് തുല്യമായ വില നൽകി തേടിയലഞ്ഞിരുന്ന സുഗന്ധദ്രവ്യമായിരുന്നു ഫ്രാങ്കിൻസെൻസ് എന്ന കുന്തിരിക്കം. ഈ വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യത്തിന്റെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഉബാർ. ഒട്ടകപ്പുറത്ത് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് സുഗന്ധദ്രവ്യങ്ങൾ എത്തിച്ചിരുന്ന അറേബ്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ഹബ്ബായിരുന്നു ഇത്. അമിതമായ സമ്പത്തും പ്രതാപവും വാസ്തുവിദ്യാ മികവും കൊണ്ട് അക്കാലത്തെ ഏറ്റവും മികച്ച നഗരമായി മാറിയതുകൊണ്ടാണ് ഇതിനെ തൂണുകളുടെ ഇറാം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എങ്കിലും വ്യക്തമായ തെളിവുകളില്ലാതിരുന്നതിനാൽ ചരിത്രകാരന്മാർ ഏറെക്കാലം ഇതിനെ അറേബ്യൻ നൈറ്റ്സിലെ വെറുമൊരു ഭാവനയായി മാത്രം കണക്കാക്കി. 1990കളിൽ നാസയുടെ അത്യാധുനിക സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവന്നതോടെയാണ് ഈ കെട്ടുകഥയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം ലോകമറിഞ്ഞത്. മരുഭൂമിയിലെ മണലടരുകൾക്ക് താഴെയുള്ള പുരാതനമായ ഒട്ടകപ്പാതകൾ സാറ്റലൈറ്റ് റഡാർ ചിത്രങ്ങളിൽ വ്യക്തമായി തെളിഞ്ഞുവന്നു. ഈ വഴികൾ പിന്തുടർന്ന് ഗവേഷകർ എത്തിയത് ഒമാനിലെ ഷീസർ എന്ന ഉൾനാടൻ മരുഭൂമി പ്രദേശത്താണ്. അവിടെ നടത്തിയ വിശദമായ ഖനനത്തിൽ നൂറ്റാണ്ടുകളായി മണലിനടിയിൽ കുഴിച്ചുമൂടപ്പെട്ട നിലയിൽ ഒരു വലിയ കോട്ടയുടെയും വലിയ തൂണുകളുടെയും അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തി. ചരിത്രകാരന്മാർ ഒടുവിൽ ആ സത്യം സ്ഥിരീകരിച്ചു. കഥകളിൽ കേട്ട ആ അത്ഭുത നഗരമായ ഉബാർ അഥവാ ഇറാം തന്നെയായിരുന്നു അത്. ഭൂമിശാസ്ത്രപരമായ പഠനങ്ങളനുസരിച്ച് ഒരു വലിയ ചുണ്ണാമ്പുകല്ല് ഗുഹയ്ക്ക് മുകളിലാണ് ഈ സമ്പന്ന നഗരം പണിതുയർത്തിയിരിക്കുന്നത്. നഗരത്തിലെ ജനസംഖ്യ വർദ്ധിച്ചതോടെ കോട്ടയ്ക്കുള്ളിലെ കൂറ്റൻ കിണറ്റിൽ നിന്ന് അമിതമായി ഭൂഗർഭജലം അവർ ചൂഷണം ചെയ്തു. ഇതോടെ ഗുഹയ്ക്കുള്ളിലെ ജലസമ്മർദ്ദം കുറയുകയും മുകളിലുള്ള നഗരത്തിന്റെ ഭാരം താങ്ങാനാവാതെ ഭൂമി പെട്ടെന്ന് താഴേക്കമരുകയും ചെയ്തു. ശാസ്ത്രലോകം സിങ്ക് ഹോൾ എന്ന് വിളിക്കുന്ന ഈ വൻദുരന്തത്തിൽപ്പെട്ട് ആ പ്രതാപനഗരം നിമിഷനേരം കൊണ്ട് ഭൂമിയുടെ അടിയിലേക്ക് താഴുകയും മണൽത്തിട്ടകൾക്ക് കീഴിൽ മറയുകയും ചെയ്യുകയായിരുന്നു. ആധുനിക ശാസ്ത്രം 1990കളിൽ കണ്ടെത്തിയ ഈ ചരിത്ര സത്യത്തെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുൻപിറക്കപ്പെട്ട ഖുറാനിലെ സൂറത്തുൽ ഫജർ എന്ന അധ്യായത്തിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇറമാദാദിൽ ഇമാദ് അഥവാ തൂണുകളുടെ നഗരമായ ഇറാം എന്ന പേരിൽ തന്നെയാണ് ഖുറാൻ ഇതിനെ പരിചയപ്പെടുത്തുന്നത്. ആദെന്ന് വിളിക്കപ്പെടുന്ന ശക്തരായ ജനതയായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. അസാധാരണമായ കായികശേഷിയും വാസ്തുവിദ്യാ മികവുമുള്ളവരായിരുന്നു ആദ് വംശജർ. ആകാശത്തോളം ഉയരമുള്ള കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും അവർ നിർമ്മിച്ചു. എന്നാൽ തങ്ങളുടെ സമ്പത്തിലും അധികാരത്തിലും അഹങ്കരിച്ച അവർ സൃഷ്ടാവിനെ വിസ്മരിക്കുകയും അവിശ്വാസത്തിലും അക്രമത്തിലും മുഴുകുകയും ചെയ്തു. തുടർന്ന് പ്രകൃതിയുടെ ശക്തമായ ഒരു ദുരന്തത്തിലൂടെ ആ നഗരവും അവിടുത്തെ ജനതയും പൂർണമായി നശിപ്പിക്കപ്പെട്ടു എന്നാണ് മതാത്മക വിവരണം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആധുനിക ലോകം ഉബാറിനെ കണ്ടെത്തിയപ്പോൾ പല ഗവേഷകർക്കും അത്ഭുതമായി മാറിയത് ഇതുകൊണ്ടാണ്. പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ വെറും സങ്കല്പങ്ങളല്ല, മറിച്ച് യഥാർത്ഥ ചരിത്ര സംഭവങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ കൂടിയാണെന്ന് ഇറാമിന്റെ ചരിത്രം തെളിയിക്കുന്നു. പ്രകൃതിക്കും പ്രകൃതിയുടെ നിയമങ്ങൾക്കും മുന്നിൽ മനുഷ്യൻ കെട്ടിപ്പടുക്കുന്ന എത്ര വലിയ സാമ്രാജ്യങ്ങളും സാങ്കേതിക വിദ്യകളും വെറുമൊരു പൊടിപടലം മാത്രമാണെന്ന് ഈ മറഞ്ഞുപോയ നഗരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൗതുകരസങ്ങൾ.

നമസ്തേ മലയാളത്തിൽ. ഇനിയൊരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് രാജ്യത്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
0: സൗരയൂഥത്തിലെ അത്ഭുതങ്ങൾ തേടിയുള്ള യാത്രയിൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും ആകർഷകവും നിഗൂഢതകൾ നിറഞ്ഞതുമായ ഒരിടമാണ് യൂറോപ്പ. 1610 പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലിയാണ് ഈ ഉപഗ്രഹം കണ്ടെത്തിയത്. ഇന്ന് സൌരയൂഥത്തിൽ ഭൂമിക്ക് പുറത്ത് ജീവന്റെ സാന്നിധ്യമുണ്ടാകാൻ ശാസ്ത്രലോകം ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതും ഈ ഗോളത്തിനാണ്. യൂറോപ്പയുടെ ഉപരിതലം മുഴുവനായി കട്ടിയേറിയ മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ മഞ്ഞുപാളികൾക്ക് താഴെ കിലോമീറ്ററുകളോളം ആഴത്തിൽ അതീവ വിശാലമായ ഒരു അന്തർസമുദ്രം നിലനിൽക്കുന്നുണ്ടെന്നതാണ് ശാസ്ത്രലോകം സാക്ഷ്യപ്പെടുത്തുന്നത്. അത്ഭുതകരമായ വസ്തുത എന്തെന്നാൽ, നമ്മുടെ ഭൂമിയിലെ ആകെ ജലത്തിന്റെ ഇരട്ടിയിലധികം ജലം യൂറോപ്പയിലെ ഈ അദൃശ്യ സമുദ്രത്തിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സൂര്യനിൽ നിന്ന് ഇത്രയും അകലെയായിട്ടും ഈ സമുദ്രം തണുത്തുറഞ്ഞു പോകാത്തതിന് പിന്നിൽ കൃത്യമായൊരു ശാസ്ത്രമുണ്ട്. വ്യാഴത്തിന്റെ അതിശക്തമായ ഗുരുത്വാകർഷണ ബലവും മറ്റ് സമീപ ഉപഗ്രഹങ്ങളുടെ സ്വാധീനവും കാരണം യൂറോപ്പയിൽ ടൈഡൽ ഫ്ലക്സിംഗ് അഥവാ വേലിയേറ്റ ഘർഷണം അനുഭവപ്പെടുന്നു. ഈ പ്രതിഭാസം യൂറോപ്പയുടെ ആന്തരിക ഭാഗത്ത് ആവശ്യത്തിന് ചൂട് നിലനിർത്തുകയും അത് മഞ്ഞുരുകി ദ്രാവക രൂപത്തിലുള്ള സമുദ്രമുണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. സൂര്യപ്രകാശം ഒട്ടും എത്തിനോക്കാത്ത ഇരുണ്ട ആഴക്കടലുകളിൽ സമുദ്രാന്തർഭാഗത്തെ താപ ഉറവിടങ്ങൾ വഴിയാകാം ജീവന്റെ ആദ്യ കണികകൾ രൂപപ്പെടുന്നത്. ഭൂമിയിലെ സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ പ്രകാശമില്ലാതെ ജീവൻ നിലനിൽക്കുന്നത് ഇതിനടിവരയിടുന്നു. യൂറോപ്പയിലെ ഈ വിസ്മയ രഹസ്യങ്ങൾ നേരിട്ട് കണ്ട് ചുരുളഴിക്കുന്നതിനായി നാസയുടെ യൂറോപ്പ ക്ലിപ്പർ പോലുള്ള അത്യാധുനിക ബഹിരാകാശ ദൌത്യങ്ങൾ ഈ നിഗൂഢലോകത്തെ ലക്ഷ്യമാക്കി ഇതിനകം തന്നെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. വരും ദശകങ്ങളിൽ ഭൂമിക്കപ്പുറമുള്ള ജീവന്റെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ സമ്മാനിക്കാൻ യൂറോപ്പയ്ക്ക് സാധിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വലിയ പ്രതീക്ഷ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്ത് വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ. ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മൂടൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇന്ത്യവരങ്ങൾ പൂവിട്ട് നിൽക്കുന്ന നന്ദനോദ്യാനം, നിത്യസുരഭിലമായ ആ പൂങ്കാവനത്തെ പുണർന്നുകൊണ്ട് കടന്നുപോകുന്ന ഇളം കാറ്റ്, കാറ്റിന് കദളിപ്പൂക്കളുടെ മണം, ഇന്നലെ വിരിഞ്ഞ കല്യാണ സൗഗന്ധികങ്ങളും കാറ്റിനോട് കൂട്ടുകൂടുന്നു. ഒരു നിശാശലഭം മാത്രം ബാക്കിയാവുന്ന വൈദ്യുത വിളക്കിന് കീഴിൽ വച്ച് കാറ്റ് ദിശ തെറ്റി അലക്ഷ്യമാവുന്നു. ദൂരെ എവിടെ നിന്നോ ഒഴുകി വരുന്ന പാട്ടിൽ കാറ്റ് അതിൻ്റെ ബാക്കി തിരയുന്നു. നൃത്തടങ്ങളിൽ അലിഞ്ഞു ചേർന്ന പാട്ട്. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കാപ്പിക്കാട് നിന്നും സോമൻ, സാവിത്രി, അനു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. വാഴ്വിമായം എന്ന ചിത്രത്തിലെ ഗാനം രചിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീല.

നിസ്തുലമായ സ്നേഹത്തിന്റെ ശീതള ഛായയിൽ മുങ്ങി നിൽക്കുന്ന വീട്. എവിടെയോ പോയതും എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞതും ഇവിടെ നിന്ന് തന്നെ. ഇത്രമേൽ ഹൃദ്യമായ ഒരിടം വീടല്ലാതെ വേറെന്താണ്? ഒരു വീട് വയ്ക്കണം. ഇലകളും പൂക്കളും കൊണ്ട് പുഴയൊഴുകും വഴിയരികിൽ ഒരു വീട്. അവിടെ ഇരുന്ന് വേണം കാറ്റ് പുഴയ്ക്ക് പാടിക്കൊടുത്ത പാട്ടുകൾ കേൾക്കാൻ. അവിടെ ഇരുന്ന് വേണം മുളന്തണ്ടിനോട് കാറ്റു പറഞ്ഞുകൊടുത്ത കഥകൾ കേൾക്കാൻ. പാട്ടിൻ്റെ പ്രണയ പാലാഴിയിൽ അലിഞ്ഞു ചേരുന്ന ജന്മമായി തീരുവാൻ മോഹിക്കാത്തതായി ആരുണ്ട്? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം നദി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു മുളമൂട് നിന്നും അഞ്ജിത, ദേവിക തുടങ്ങിയവർ.

നീലപ്പൂക്കൾ വീണു കിടക്കുന്ന നിരത്ത്, കായാമ്പൂക്കളുടെ ഭംഗി, കമനീയമായ ഈ ഗ്രാമത്തിന്റെ ഹൃദ്യതയിൽ നിന്ന് അടർത്തി മാറ്റരുതേ എന്ന നിത്യമായ പ്രാർത്ഥന. വഴിയരികിലെ രണ്ട് കടകളിലേ അന്ന് റേഡിയോ ഉള്ളൂ. സ്കൂളിൽ നിന്ന് തിരികെ വരും വഴി കടയ്ക്ക് മുന്നിൽ എത്രയോ നേരം നിന്ന സായാഹ്നങ്ങൾ, മേഘസ്പർശം പോലെ പാട്ടുകൾ തൊട്ടു തലോടിപ്പോയ പ്രദോഷങ്ങൾ. പാട്ടിനോട് പ്രണയം തോന്നിയ തെരുവ് ഇന്നില്ല, കടകളുമില്ല. ഒരു നീല പൂവു പോലെ ബാല്യം അവിടെ വീണു കിടക്കുന്നു. ശേഷിക്കുന്ന കടമ്പുമരത്തിൽ നിന്ന് പറന്നുയരുന്ന പാട്ടുകൾ, അവ എന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ട്? എവിടേക്കായാലും പാട്ടുപാധേയമായി എൻ്റെ കയ്യിലിരിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് യൂസുഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന ഗാനമാണ്. ചിത്രം മരം. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു ആറ്റിൻകുഴിയിൽ നിന്നും രാജൻ, പത്മജ എന്നിവർ.

മണ്ണെണ്ണ വിളക്കാണ്. അതണയുന്ന നേരമാണ് ഉറങ്ങുന്ന നേരം. അതെത്ര നേരത്തെ അണഞ്ഞാലും അമ്മാമ്മയ്ക്ക് പരാതി ഉണ്ടായിരുന്നില്ല. എന്നാൽ റേഡിയോയുടെ ബാറ്ററി തീർന്നുപോയാൽ അമ്മാമ്മയുടെ സമനില തെറ്റുമായിരുന്നു. അച്ഛനെന്ന് പുകിലായിരിക്കും. എല്ലാം വാങ്ങാൻ നിനക്കറിയാമല്ലോ, രണ്ട് ബാറ്ററി. അതല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ദേ റേഡിയോ കിടന്നിഴയുന്നത് കണ്ടോ? ഈശ്വര സ്നേഹമില്ലാതായി പോയല്ലോ ഈശ്വരായി ഇവിടുള്ളവർക്ക്. അമ്മാമ്മ പോയതിൻ്റെ രണ്ടാം മാസം വീട്ടിൽ കറണ്ട് വന്നു. അന്നാണ് അച്ഛൻ കരഞ്ഞു കാണുന്നത്. അമ്മാമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇഴയാതെ പാട്ട് കേൾക്കുമായിരുന്നു. അച്ഛൻ പുതിയ റേഡിയോ വാങ്ങി. അമ്മാമ്മയുടെ റേഡിയോ ഞാനെടുത്തു. അതിന്നും പാടുന്നു. നിലാവുതിക്കുമ്പോഴും ഞാനത് കേൾക്കുന്നു. അമ്മാമ്മ അടുത്തിരിക്കുന്നതായി തോന്നുന്ന കിനാവുകൾ. ഓമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. രചന വിനയൻ. സംഗീതം മോഹൻ സിത്താര. ഗാനം ആവശ്യപ്പെട്ടത് പൊന്നെടുത്ത കുഴിയിൽ നിന്നും ഭാഗീരഥി, സുലോചന തുടങ്ങിയവർ.

0: കഥകളി പദങ്ങൾ കഴിഞ്ഞാൽ റേഡിയോ നിലയ്ക്കും. എന്നും റേഡിയോ നിലയ്ക്കുമ്പോൾ അജ്ഞാതമായൊരു ശൂന്യത. ഉളിയൂരിൽ നിന്നും അവൾ വിളിച്ചിട്ട് പറഞ്ഞത് 12 മണിവരെ റേഡിയോ പാടണമെന്നാണ്. 11 മണിക്ക് തീരുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. അന്ന് അച്ഛനും ആ വിഷമം തോന്നിയിട്ടുണ്ടാവും. റേഡിയോ നിശബ്ദമാകരുത് എന്നാഗ്രഹിച്ചിട്ടുണ്ടാകും. അനാദിയായ ആകാശത്തിൻ്റെ ചെരുവുകളിൽ എവിടെയോ ഒരു നക്ഷത്രം, പാട്ട് കേൾക്കാൻ കുതിക്കുന്ന ഒരു നക്ഷത്രം. അതെനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയില്ല. കിളിമാനൂരിൽ നിന്നും കമലാക്ഷി, ശ്വേത, മാനസി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവർ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.
1: ആ മുറിവുകൾ കണ്ടപ്പോ വല്ലാത്ത വിഷമവും തോന്നി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇവിടെ വച്ച്, ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വച്ച് ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നു. ഇനി ഏത് അജ്ഞാത തീരത്തിൽ നാം തമ്മിൽ കണ്ടുമുട്ടും അറിയില്ല. എങ്കിലും നാം പരസ്പരം പാടിയ പാട്ടുകൾ, സൗഹൃദത്തിന്റെ സിന്ദൂരമായി പെയ്തിറങ്ങിയ കുങ്കുമപ്പൂവുകൾ, ഹരിതലതാഗ്രഹമേടയിൽ വച്ച് നാം തങ്ങളിൽ കൈമാറിയ മാനസഗീതങ്ങൾ, മൃത്യുവിൻ പക്ഷി കൊത്താതെ ഹൃദയത്തിൽ അടവച്ചു വിരിയിച്ച രാക്കിളിമുട്ടകൾ, കാലമെത്ര കടലെടുത്തുപോയി, ഞാനീ കടവിൽ നിൽക്കുമ്പോൾ കേൾക്കുന്നു നിന്റെ പ്രിയസ്വരം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രചന നിർവഹിച്ച് എം ജയചന്ദ്രൻ ഈണമിട്ട് ആലപിച്ച ഗാനം. പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു വെമ്പന്നൂരിൽ നിന്നും സുനിത, സിന്ധു തുടങ്ങിയവർ.

ടെറസിൽ നിന്നാൽ മൊട്ടച്ചിക്കുന്നിന്റെ മുകൾ പരപ്പ് കാണാം. നിലാവിന്റെ ചന്ദനച്ചാർ തണിഞ്ഞു നിൽക്കുന്ന പൂമരങ്ങൾ, മരങ്ങൾക്ക് കീഴിലെ കാവിലെ ചന്ദ്രോത്സവം, രാവോളം നീണ്ടുപോകുന്ന പാട്ടിന്റെ പഞ്ചാരിമേളങ്ങൾ, ഉത്സവം തീർന്നാലും പാട്ട് തീരരുതേ എന്ന് പ്രാർത്ഥിച്ച ദിനങ്ങൾ, അത്രമേൽ ഇഷ്ടമായിരുന്നു പാട്ടുകൾ. മൊട്ടച്ചിക്കുന്നിന് താഴെ കാവുണ്ടാകുമോ? കാവിൽ ചന്ദ്രോത്സവമുണ്ടാകുമോ? പാട്ടുകളുണ്ടാകുമോ? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാകുമോ? ഹൃദ്യമായ പാട്ട്. മഞ്ചാടിയിൽ നിന്നും അച്ചു, സുജ, ചന്ദ്രൻ തുടങ്ങിയവർ സരസ്വതീയാമം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു. രചന വെള്ളനാട് നാരായണൻ, സംഗീതം എ ടി ഉമർ, ആലാപനം കെ ജെ യേശുദാസ്.

ഒലിപ്രാം കടവിൽ നീയിട്ട കല്ലിനും മുകളിലൂടെ വെള്ളം നീർത്തൊഴുകി. പ്രിയ സ്നേഹിത, കടവ് വിട്ട് ഞാൻ വന്നിട്ട് 30 ആണ്ടുകൾ. നീയിട്ട കല്ല് ഒഴുക്കെടുക്കാതെ ഇപ്പോഴും ഉണ്ടാകുമോ? സൗഹൃദത്തിൻ്റെ പുതിയ ഓളങ്ങളിൽ അത് വെള്ളാരം കല്ലായി മാറിയിട്ടുണ്ടാകുമോ? കോടമഞ്ഞ് വന്നിറങ്ങിയ പുലരികൾ, സന്ധ്യകൾ, ഒലിപ്രാങ്കടവിലേക്ക് ഇപ്പോഴും ആ പഴയ പ്രൈവറ്റ് ബസ് തന്നെയാണോ? റെക്കോർഡറിൽ സർഗത്തിലെ പ്രവാഹമേ എന്ന പാട്ട്, തിരികെ വരുമ്പോഴും അതേ പാട്ട്, ഹോസ്റ്റലിൻ്റെ പല മുറികളിലും അതേ പാട്ട്. പാട്ട് സൗഹൃദത്തിൻ്റെ നാനാർത്ഥങ്ങൾ തിരയുന്നു. സർഗം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു പൂവത്തൂരിൽ നിന്നും കാർത്തിക, ഗോപിക എന്നിവർ. രചന യൂസഫിലേക്ക് ചേരി. സംഗീതം ബോംബെ രവി. ആലാപനം കെ.എസ്. ചിത്ര.

പുഴ ഒരു ഏകാന്ത സംഗീതമാണ്. നിലാവ് വീണ് ചിതറിക്കിടക്കുന്ന നിള, തൃത്താലയിലെ സായന്തനങ്ങൾ, ആത്മദുഃഖത്തിൻ്റെ പെരുപ്പ്, നെടുവീർപ്പുകൾ പോലെ ഓളക്കുത്തുകൾ, നിത്യശാന്തത പോലെ മുകൾ പരപ്പ്, അടിത്തട്ടിലെവിടെയോ വീണുകിടക്കുന്ന വരരുചിയുടെ മാനസം, അതൊരു തങ്കത്തലിക പോലെ തൃത്താലയുടെ ഹൃദയത്തിൽ തിളങ്ങി നിൽക്കുന്നു. അവിടെയൊരു തായമ്പക മുഴങ്ങുന്നുവോ? അതിൽ നിന്നൊരു ചോദ്യമുയരുന്നുവോ? ലോകത്തിലെ ഏറ്റവും അനർഹമായ പ്രവാഹമേത്? സംശയിക്കാൻ എന്തുള്ളു പ്രഭു? സംഗീതം. അതേക്കാൾ അനർഹമായ പ്രവാഹം വേറെയില്ല. കള്ളിക്കാട് നിന്നും കുഞ്ഞുമോൻ, ബീന എന്നിവർ ആവശ്യപ്പെടുന്നു വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് MG ശ്രീകുമാറും ഉഷാരാജുവും. രചന ബിജു തിരുമല, സംഗീതം രാജാമണി.

നെയ്യാർ റിസർവോയർ. പച്ച അതിന്റെ ഗാഢമായ വശ്യത മുഴുവൻ ആഴങ്ങളിൽ അമ്പരപ്പിച്ചിരിക്കുന്ന കാഴ്ച. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് പറയാതിരിക്കുന്നതെങ്ങനെ? പ്രണയമേ, ഇവിടെ ഈ കൽപ്പടവിൽ അരികിലിരിക്കുക. ഒരു പാട്ട്, ഇതാ നമ്മെ തഴുകി തലോടിപ്പോകുന്നു. ഉദയം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു പരുത്തിപ്പള്ളിയിൽ നിന്നും ശ്രീജിത്ത്, രമ്യ എന്നിവർ. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണമൂർത്തി. ആലാപനം കെ ജെ യേശുദാസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ഹൃദയേശ്വരി എന്ന് നമ്മൾ ആരും തന്നെ നിത്യജീവിതത്തിൽ കാമുകിയെയോ ഭാര്യയെയോ വിളിക്കാറില്ല. കത്തെഴുതുമ്പോഴും അങ്ങനെ പറയാറില്ല. പക്ഷേ അതൊരു ചലച്ചിത്രഗാനത്തിൻ്റെ ആദ്യ വാക്കാകുമ്പോൾ അതെത്ര മനോഹരമാകും. ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു. പി ജയചന്ദ്രൻ ആലപിച്ച മധുര സംഗീതം. പഞ്ചതന്ത്രം എന്ന ചിത്രത്തിന് വേണ്ടി ജി ദേവരാജൻ്റെ സംഗീതം. ശ്രീകുമാരൻ തമ്പിയാണ് ഈ കവിത രചിച്ചത്. കലാതിവർത്തിയായ ഗാനമധുരിമ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഹൃദയം ഒരു വീണയായി പാടുന്നു എന്ന സങ്കല്പം, കവി കാമുകനാകുന്ന നിമിഷത്തിലെ ഭാവനാ സൗകുമാര്യം, കാൽപ്പനികമായ വർണ്ണനകളുടെ പീലികൾ ഹൃദയ തടങ്ങളെ തഴുകിപ്പോകുന്നു, ഹൃദയം സ്നേഹം തന്നെയാകുന്ന നേരം, ഏതു പ്രണയിതാവിനും അതങ്ങനെയാണ്. തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിന് വേണ്ടി രവീന്ദ്രൻ സംഗീതം നിർവഹിച്ച് കെ ജെ യേശുദാസ് പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ ഈ വരികൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കേൾക്കുമ്പോൾ ഒരു കാമുക ഹൃദയമുള്ളവരായി പോകുന്ന പാട്ട് അത്രമേലിഷ്ടം.

പൂവച്ചൽ ഖാദറിന് ഹൃദയം ഒരു വീണയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിക്ക് ഹൃദയം ഒരു ക്ഷേത്രമാണ്. ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മതൻ കൊടിയേറും ക്ഷേത്രം, ഉദയം പോലൊളിതൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ജി ദേവരാജൻ്റെ സംഗീതം. യേശുദാസാണ് ഗായകൻ. 1976 പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് തന്നെ ഹൃദയം ഒരു ക്ഷേത്രം എന്നായിരുന്നു. മധുവും ശ്രീവിദ്യയും രാഘവനും KPAC ലളിതയും അരങ്ങിൽ അനശ്വരമാക്കിയ ചിത്രം. അതിലേറെ അനശ്വരമായ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

ബിച്ചു തിരുമലയും പറയുന്നത് ഹൃദയം ദേവാലയമെന്നാണ്. പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം, മാനവഹൃദയം ദേവാലയം. തെരുവുഗീതം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, ജയ വിജയയുടെ സംഗീതം, ഹൃദയത്തെ ഹൃദ്യമാക്കുന്ന ഗാനം. ആർക്കുമിഷ്ടം? എനിക്കുമിഷ്ടം, അത്രമേലിഷ്ടം.

ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിതമിഴികളിലൂറും അശ്രുബിന്ദുവോ സ്വപ്നബിന്ദുവോ, ഹൃദയം ഒരു പോയകയാണെന്ന ഭാവന, അതിൽ വിടരുന്ന പ്രണയപുഷ്പം. യേശുദാസ് അങ്ങനെ പാടുമ്പോൾ ഹൃദയം പോയകയായി ഓർമ്മയിലെങ്കിലും പ്രണയം പുഷ്പമായി വിടരാതിരിക്കുന്നതെങ്ങനെ? പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ അനശ്വരമായ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം. ഇഷ്ടം, ആ പാട്ട് അത്രമേലിഷ്ടം.

ഹൃദയസഖി പ്രേമമയി, ആത്മസഖി അനുരാഗമയി എന്നൊക്കെ കേട്ടാൽ ഏത് കാമുകിക്കാണ് പ്രണയിക്കാതിരിക്കാനാവുന്നത്? ഹരിഹരൻ്റെ ഹൃദ്യമായ ആലാപനം മറുമൊഴിയായി പടരുന്നതോ കെ എസ് ചിത്രയുടെ മധുരനാദവും? അൽഫോൺസിൻ്റെ ഈണത്തിനനുസൃതമായി ഷിബു ചക്രവർത്തിയുടെ വരികൾ, വെള്ളിത്തിര എന്ന ചിത്രത്തിലെ പാട്ട് ഹൃദയപൂർവ്വം കേട്ടാലോ? ഇഷ്ടമായതുകൊണ്ടാണ്, അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണ്.

1989 പുറത്തിറങ്ങിയ അക്ഷരത്തെറ്റ് എന്ന ചിത്രം, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത എന്നൊരു പാട്ട് അതിലുണ്ട്. ശ്രീകുമാരൻ തമ്പി ഹൃദയം കൊണ്ടെഴുതിയ പാട്ട്, പ്രണയാമൃതമായ ഭാഷ കൊണ്ടെഴുതിയ കവിത, ദാമ്പത്യത്തെ മഹാകാവ്യമായി കവി വർണ്ണിക്കുന്നു. അർത്ഥത്തെ അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ ദാമ്പത്യം ഒരു മഹാകാവ്യം തന്നെയാണ്. കവികൽപ്പന യാഥാർത്ഥ്യത്തെ കൂടുതൽ തെളിമയുള്ളതാക്കുന്നു. ഒരു തീർത്ഥസ്പർശമായി ഓരോ വാക്കും നമ്മെ തൊടുന്നു. ശ്യാമിൻ്റെ ഈണം, കെ ജെ യേശുദാസും കെ എസ് ചിത്രയും വാക്കുകളെ ഹൃദയത്തോട് ചേർത്തേക്കുന്നു.

ഹൃദയത്തിൻ മുരളിയിൽ പ്രണയത്തിൻ ഗീതം അലിയുകയാണ് ഈ അമൃതക്കടലിൽ ഉയരും തനുവും. അത്രമേൽ ഇഷ്ടം തോന്നുന്ന പ്രണയഗീതം. യേശുദാസും പി സുശീലയും ചേർന്ന് പാടുമ്പോൾ അറിയാതെ ഉയരും തനുവും പ്രണയത്തിൻ്റെ അമൃതക്കടലിൽ അലിഞ്ഞു ചേരും. 1969 പുറത്തിറങ്ങിയ മിസ്റ്റർ കേരള എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് വിജയ കൃഷ്ണമൂർത്തി സംഗീത സംവിധാനം ചെയ്ത ഗാനം. എനിക്ക് മാത്രമാണോ ഇഷ്ടം? അല്ല, ഏവർക്കും ഇഷ്ടം, അത്രമേലിഷ്ടം.

മേജോ ജോസഫിൻ്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും ജോത്സ്നയും ചേർന്ന് പാടിയ ഗാനം നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ ഹൃദയവും ഹൃദയവും പുണരുമീ നിമിഷമായി എന്ന പാട്ട്, പ്രണയത്തിൻ്റെ ചാരുതയാർന്ന വരികൾ, സ്നേഹത്തിൻ്റെ സംഗീതം ഭൂമിയെ തൊടുമ്പോൾ ഹൃദയവും ഹൃദയവും തമ്മിൽ പുണരുമോ, അങ്ങനെയാണ് കാമുക ഹൃദയങ്ങൾ പറയുന്നത്. സുഖദമായ കാൽപ്പനിക ഭാവപ്രകാശം ഇഷ്ടം, അത്രമേലിഷ്ടം.

ഹൃദയവനിയിലെ ഗായികയോ യവനകഥയിൽ നായികയോ. കാമുക ഹൃദയത്തിന് അങ്ങനെ കാൽപ്പനികമായ അനേകം സന്ദേഹങ്ങളുണ്ടാവും. ഹൃദയവനിയിലെ ഗായികയോ എന്ന സന്ദേഹത്തിലെ കാവ്യാംശം എത്ര മനോഹരമാണെന്ന് നോക്കൂ. അങ്ങനെ ഹൃദയവനിയിലെ നായികയാവാൻ ഏത് കാമുകിയാണ് കൊതിക്കാത്തത്? കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച ഗാനം, ശ്യാമിൻ്റെ സംഗീതത്തിൽ യേശുദാസും സിന്ധുദേവിയും ചേർന്ന് പാടിയത്. ഇഷ്ടം, അത്രമേലിഷ്ടം ഈ ഗാനം.

ഹൃദയരാഗമഴ പൊഴിയും ആത്മസുഖം മനതാരിൽ വിടരുന്ന കവിതയെ ഗാനവും രാഗവും ഹൃദയത്തെ സ്പർശിക്കുന്നതാവണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? കൊട്ടേഷൻ എന്ന ചിത്രത്തിനു വേണ്ടി സബീഷ് ജോർജ് ഈണം പകർന്ന ഗാനം, ഹരിഹരനും മഞ്ജുമേനോനും ചേർന്ന് ആലപിച്ച ഈ പാട്ട് കാവ്യാത്മകമാണ്, കമനീയമാണ്, കാതോർത്ത് കേൾക്കാൻ ഇമ്പമുള്ളതാണ്, ഇഷ്ടം, അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ಮಗರಿ ಗದ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയും രക്ഷിത രാജും സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യസമര സേനാനികൾക്കും രക്തസാക്ഷികൾക്കും ഇരുസഭകളും ആദരമർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചയുടൻ പ്രതിപക്ഷ അംഗങ്ങൾ വിദ്യാർത്ഥി പ്രക്ഷോഭ വിഷയം ഉന്നയിക്കുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയും ചെയ്തതോടെ സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. ഇന്നത്തേക്ക് പിരിഞ്ഞ ഇരുസഭകളും ഇനി തിങ്കളാഴ്ച ചേരും. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു കൈത്തറി അവാർഡുകൾ സമ്മാനിച്ചു. 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. സംസ്ഥാനത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻഡ്ടെക്സ്, ഹാൻഡ്വീവ്, കരകൌശല സംഘങ്ങൾ എന്നിവരുടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. കൈത്തറി മേഖലയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിന് കൂടുതൽ കോഴ്സുകളും പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കണമെന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തെ കൈത്തറി തൊഴിലാളി ശുഭ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ബാലരാമപുരം കൈത്തറി എല്ലാവർക്കും അംഗീകാരമുള്ളതും ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞ് വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 14 നെയ്യാൻ ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം എന്നുള്ള ഇതാണ് ഞങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് പാവങ്ങൾ ജീവിച്ച് പോവുകയാണ്. പഴയവര് തന്നെയാണ് വീണ്ടും ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ നല്ല പദ്ധതി കൂടുതൽ കൂടുതലായിട്ട് വന്നാൽ മാത്രമേ ഇനി പുതിയ തലമുറ വരികയുള്ളൂ.
0: സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പു രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ ബഹിരാകാശ ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സോൺ 7 പരിപാടികളുടെ ഉദ്ഘാടനം VSSC ഡയറക്ടർ ഡോക്ടർ രാജീവ് UP തിരുവനന്തപുരം വിദുര ജവഹർ നവോദയ വിദ്യാലയത്തിൽ നിർവഹിച്ചു. ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിൽ പരീക്ഷണം നടത്താനുള്ള പ്രചോദനം ചന്ദ്രയാൻ 3 വിജയത്തിലൂടെ ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. അവയവദാനത്തെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച ജുഗ് ജുഗ് ജിയോ അഭിയാൻ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്ന് കേന്ദ്ര സർക്കാർ. അവയവദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കുകയാണ് ഒരു വർഷത്തെ രാജ്യവ്യാപക ബോധവൽക്കരണ പരിപാടിയുടെ ലക്ഷ്യം. കരുതൽ തടങ്കലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സുഗതന്റെ എസ്കോർട്ട് പരോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ മറുപടി കത്ത് റദ്ദാക്കിയതായി ആഭ്യന്തര വകുപ്പ്. ഇതോടെ പരോൾ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള മുൻ തീരുമാനം തുടരും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനൌദ്യോഗിക കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് 2 കൂടി ശക്തമായ മഴ തുടരും. 8 ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് 463 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 41,517 പേരാണ് കഴിയുന്നത്. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായും റവന്യൂ മന്ത്രി അറിയിച്ചു. കോട്ടയത്ത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. കിഴക്കൻ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ പെയ്തതോടെ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയുടെ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ആറുകളിലെ ജലനിരപ്പ് നിലവിൽ അപകടനിലയ്ക്ക് താഴെയാണ്. കുമരകം, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. എന്നാൽ

0: മഴ പെയ്തതോടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളായി 12,063 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു.
1: മലപ്പുറം പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണെടുക്കാനുള്ള അനുമതി മറികടന്ന് കല്ല് പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഇനി നിർമ്മാണം അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ വ്യാപക മഴ തുടരുന്നു. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മലയോര പ്രദേശം ഉൾപ്പെടെ ജില്ലയിൽ രാവിലെ മുതൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 23 സ്ത്രീകളും 10 പുരുഷന്മാരും 10 കുട്ടികളും ഉൾപ്പെടെ 43 പേരാണ് കഴിയുന്നത്. മഴക്കെടുതിയിൽ 4 പേർക്കാണ് ജില്ലയിൽ ജീവൻ നഷ്ടമായത്. കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടമുണ്ടായി. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 4,24,00,000 രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്.
1: കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. മന്ത്രി ഒ ജെ ജനീഷ് പ്രദേശത്ത് സന്ദർശനം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: കുതിരാനിലെ ഇരട്ട തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറ് തുരങ്കമുഖത്തിന് മുകളിലായാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. നേരിയ തോതിൽ മാത്രമാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി അതിശക്തമായ മഴയാണ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലവർഷം ആരംഭിച്ച സമയത്ത് തന്നെ നേരിയ തോതിൽ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. കുതിരാൻ തുരങ്കത്തിന്റെ തൃശൂർ ഭാഗത്ത് നിന്ന് പ്രവേശിക്കുന്നിടത്താണ് ഇപ്പോൾ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. പരിശോധനയ്ക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി എത്തിച്ചേരും. തുരങ്കത്തിന് മുകളിൽ കയറിയും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.
1: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ മത്സരത്തിൽ ജപ്പാന്റെ ടോപ് സീഡ് താരം ഹിന അകേച്ചിയെയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടിയ മറ്റൊരു ക്വാർട്ടറിൽ തൻവി ശർമ്മയെ തോൽപ്പിച്ചാണ് രക്ഷിത രാംരാജ് സെമിയിൽ സ്ഥാനമുറപ്പിച്ചത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ് കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ ടീമിനെ നേരിടും. യു എസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജവോഹിർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജൂണിൽ ഓസ്ട്രേലിയയിൽ നടന്ന നോർവേ ചെസിന്റെ അവസാന റൌണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ച് പ്രജ്ഞാനന്ദ ചരിത്ര നേട്ടം കുറിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 430 പോയിന്റ് ഇടിഞ്ഞ് 78,520, നിഫ്റ്റി 70 പോയിന്റ് നഷ്ടത്തിൽ 24,565, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയും ഗ്രാമിന് 13,740 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേരുന്നത് 7 ആഗസ്റ്റിന്റെ തട്ടകത്തിലാണ്. 1876 ആഗസ്റ്റ് 7, മാതാഹരി എന്ന പേരിൽ യൂറോപ്യൻ ചാരപ്രവർത്തന ചരിത്രത്തിലെ അത്യുജ്വല കഥാപാത്രമായി തീർന്ന മാർഗരറ്റ ഗീർട്രൂയിഡ മക്ലിയോഡ് എന്ന മാദക നർത്തകി നെതർലൻഡിലെ ലിയുവാർഡനിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1924 ആഗസ്റ്റ് 7 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ അന്തരിച്ചു. 1938 ഓഗസ്റ്റ് 7 വിശ്വപ്രസിദ്ധ നാടകക്കാരനായ കോൺസ്റ്റൈൻ ടൈൻ സ്റ്റാനിസ്ലാവിസ്കിയുടെ ജീവിതത്തിന് അവസാന തിരശീല വീണിരിക്കുന്നു. 1990 ആഗസ്റ്റ് 7 സ്വാതന്ത്ര്യപ്രാപ്തിക്കും അടിയന്തരാവസ്ഥയ്ക്കും ശേഷം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തെ ഏറ്റവും ചലനാത്മകമാക്കിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ കടന്ന് ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ സമാനതകളില്ലാത്ത ധൈര്യവും ത്യാഗമനോഭാവവുമാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശമുയർത്തിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെയും ധീരതയുടെയും അമര സ്മരണയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു.
1: वर्ष 1942 में राष्ट्रपिता महात्मा गांधी जी ने देशवासियों को करो या मरो का मंत्र दिया था. भारत छोड़ो आंदोलन भारत के लोगों की एकता, अदम्य साहस तथा अन्याय के विरुद्ध सत्य एवं अहिंसा पर आधारित संघर्ष का अमर प्रतीक है. इस आंदोलन ने स्वतंत्रता प्राप्ति की दिशा में निर्णायक जन जागरण का मार्ग प्रशस्त किया.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിച്ചു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും നേതാക്കൾ വിലയിരുത്തി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂർ ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞെങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലടക്കം ഗതാഗതം പ്രയാസമായി മാറി. ആലപ്പുഴയിൽ നിന്ന് മങ്കമ്പ് 2 പാലം വരെ ഒരുവിധം സഞ്ചരിക്കാം. 2 പാലത്തിന്റെ കിഴക്ക് നിന്ന് പിന്നെ വെള്ളക്കെട്ടാണ്. പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറന്തള്ളുവാനും മാർഗമില്ല. പരമ്പരാഗത പമ്പിംഗ് രീതിയായ പെട്ടിയും പറയും ഉപയോഗിച്ച് വെള്ളം കളയാനാകാത്ത വിധം ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച് ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പുരോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതമാക്കി. 7 ദിവസമായിട്ടും ഗൌതമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഗൌതം കൃഷ്ണയുടെ അമ്മ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നീണ്ടകര അഴിമുഖത്തിന് സമീപം തിരയിൽപ്പെട്ട് ബോട്ട് തകർന്നാണ് 26 വയസ്സുള്ള ഗൌതം കൃഷ്ണയെ കാണാതായത്. അപകടത്തിൽ ഗൌതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും മരിച്ചിരുന്നു. ഗൌതമിനായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും ഈ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്ററുകൾ തെരച്ചിൽ നടത്തി. കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘങ്ങളും തെരച്ചിൽ നടത്തുന്നുണ്ട്.
0: അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകടനിലയിൽ തുടരുന്നത്. ഉത്തരാഖണ്ഡിൽ മഴ ശക്തമായി തുടരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗോത്രി യമുനോത്രി ദേശീയപാതകളിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. മലയോര ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബദ്രിനാഥ് കേദാർനാഥ് ദേശീയപാതകളിലൂടെയുള്ള ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IITയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരംപ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. നിയന്ത്രണ രേഖയിലെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും. അതിർത്തിയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട 36-ാമത് വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ യോഗത്തിലാണ് ചർച്ച നടന്നത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടറിൽ ജപ്പാൻ ടോപ് സീഡ് ഹിന അക്കാച്ചിയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. മറ്റൊരു ക്വാർട്ടറിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയാണ് രക്ഷിത പരാജയപ്പെടുത്തിയത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി കൃഷ്ണപ്രസാദ് സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ സഖ്യത്തെ നേരിടും. US നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ സെന്റ് ലൂയിസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജാവോഖീർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജന്മാവകാശ, പൌരത്വം, ബർത്ത് ടൂറിസം എന്നിവ നിയന്ത്രിക്കുന്നതിനായി 2 എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വീസാക്കാരുടെയും അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം നിഷേധിച്ച് ട്രംപ് മുൻപിറക്കിയ ഉത്തരവ് US സുപ്രീംകോടതി കഴിഞ്ഞ മാസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമുള്ള ജന്മാവകാശ പൌരത്വം ആർക്കൊക്കെ ബാധകമാവില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കോംഗോയിൽ എബോള രോഗബാധിതരുടെ എണ്ണം 4000 കവിഞ്ഞു. 1800-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 300-ലേറെ കുട്ടികൾ കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചതായാണ് യുണിസെഫിന്റെ കണക്കുകൾ. കുട്ടികളിലെ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ നിർണായക ആരോഗ്യ സേവനങ്ങളെ എബോള വ്യാപനം പ്രതികൂലമായി ബാധിക്കുന്നതായും യുണിസെഫ് ആശങ്ക പങ്കുവച്ചു. ഇറാനുമായുള്ള സംഘർഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് പറഞ്ഞു. ഗോവ പാകിസ്ഥാനിൽ വിദേശ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര പത്രസ്വാതന്ത്ര്യ സംഘടന. നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാക് അധിനിവേശ കശ്മീരിനെക്കുറിച്ചുള്ള വാർത്തകൾ സെൻസർ ചെയ്യാൻ ഇത് കാരണമാകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. ഗോവ നിയമസഭയിലെ പട്ടികവർഗ പ്രാതിനിധ്യം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. സംസ്ഥാനത്തെ ഗോത്രവിഭാഗങ്ങളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചുള്ള നടപടിയെ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സ്വാഗതം ചെയ്തു. ജാർഖണ്ഡിൽ JPSC JSSC പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുന്നതിനായി 11-അംഗ സംഘത്തിന് രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമി ഫൈനലിൽ കടന്ന് ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലുഹയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സ്വാഗതം. ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, നീ ആ പഴയ ആളല്ല എന്ന്? അതിശക്തമായ ഒരു ആരോപണമാണത്. നീ പഴയ ആളല്ല, എന്താണ് അതിനർത്ഥം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആ പഴയ നീ മരിച്ചു, ഇപ്പോൾ പുതിയ നീയാണ്. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഒന്ന്, പഴയ ആ ആളില്ല. ശരിയാണ്, അങ്ങനെ ആവാൻ പാടില്ല തന്നെ. പഴയതായാൽ എങ്ങനെ ശരിയാവും? പുതിയതായിക്കൊണ്ടേയിരിക്കണ്ടേ? അല്ലെങ്കിൽ എന്തിനു കൊള്ളാം? അപ്പോൾ ഞാൻ പുതിയ ആളാണ്, ഞാൻ പുതിയതായത് നിനക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പഴയ ആളല്ല എന്ന് നീ പരാതി പറയുന്നത്. ഞാൻ എപ്പോഴും പഴയ രീതിയിൽ തുടരണം എന്നതാണ് നിന്റെ ആഗ്രഹം. അതായത് ദാരിദ്ര്യം, പട്ടിണി, പ്രയാസം, ദുഃഖം ഒക്കെയായി അങ്ങനെ കഴിഞ്ഞ ആ പഴയ ഞാനാണ് നിനക്ക് പഥ്യമായിട്ടുള്ളത്. അതിൽ നിന്ന് മാറുന്നത് ഉൾക്കൊള്ളാൻ വയ്യ. അതാണ് ഇങ്ങനെ പരാതി പറയുന്നത്. അതായത് ഗതി പിടിക്കാൻ പാടില്ല എന്നർത്ഥം. ഇനി ആ പ്രസ്താവനയുടെ രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയുമോ? ആ പഴയ ഞാനല്ല എന്ന് പറഞ്ഞാൽ പഴയ ഞാൻ മരിച്ചു എന്നാണ് അർത്ഥം. അപ്പോഴും ഒരു കാര്യം നീ മറന്നുപോകരുത്, ആ പഴയ എന്നെ കൊന്നവരുടെ കൂട്ടത്തിൽ നീയുമുണ്ട്. അതാണ് സത്യം. അത് മറച്ചു വെച്ചിട്ടാണ് നീ വിരൽ ചൂണ്ടുന്നത്.

സാമൂഹിക മാധ്യമങ്ങളിൽ വല്ലപ്പോഴും ചില നല്ല കവിതകൾ വരും. വളരെ വിരളമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോ ഈ നേരം അങ്ങനെയൊരു കവിത മൊബൈലിന്റെ ചതുരങ്ങളിൽ തെളിയുന്നു. അതുൽ പൂതാടിയാണ് കവി. കവിതയുടെ പേര് വാൻഗോഗും ഞാനും തമ്മിൽ. ഒന്ന് വായിക്കട്ടെ. വാൻഗോഗ്: ബോധത്തിന്റെ പാതിരാ ക്ലോക്കിൽ മൂന്നാം കരിമണി കുഴഞ്ഞു കൊത്തുന്നു. നിനക്ക് ഞാനൊരു കവിത തരാം, പകരം എനിക്കു വേണ്ടി ഒരു ചിത്രം. യുജീനിയയിൽ നിന്ന് മാർഗോയിലേക്ക് ഞാനൊരു കുരുത്തം കെട്ട പുഴ എഴുതാം. അകത്തേക്ക് മാത്രം മുറിയും വിധത്തിൽ ഓരോ തിരയിലും നാരമുള്ളുകൾ ചുറ്റിവെക്കാം. പകരം എന്റെ പ്രണയത്തിന്റെ അനേകം മുഖങ്ങളെ നിലാവളക്കുന്ന കുപ്പികളിൽ നീ ഒഴിച്ചുവെക്കുമോ? കിഴങ്ങുവർഗത്തിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് മറ്റൊരു ഖനിയിലിരുന്ന് ഞാനൊരു പുത്തൻ ഉപമയുണ്ടാക്കാം. ഇടിഞ്ഞ കവാടത്തിനിടയിൽ എന്റെ വിഷാദം ഇരുട്ടുവലിച്ച് കിതയ്ക്കുന്നതിന്റെ ഛായാചിത്രം നീ എനിക്ക് പകരം തരൂ. ഇതാ, നീ മുറിച്ചെടുത്ത ചെവിക്കുടയിൽ നിന്ന് ചെന്തേനൊഴുകുന്നതായും മുറിവിൽ കൊങ്ങിണിപ്പൂക്കൾ പുഞ്ചിരിക്കുന്നതായും ഞാൻ പരികൽപ്പിക്കുന്നു. പകരം എന്റെ അറ്റുപോയ ഓർമ്മകളുടെ വിറവലിൽ നിന്നും സൂര്യകാന്തികളെയും അവയ്ക്കു വേണ്ടിയൊരു കൊച്ചു സൂര്യനെയും നീ കൂട്ടിച്ചേർക്കൂ. പ്രിയപ്പെട്ട വാൻഗോ, ഞാനിതാ തോക്കെടുക്കുന്നു, തിര നിറച്ച് ഉദരത്തിലേക്ക് ആഴ്ത്തിവെക്കുന്നു. പകരം നീ കാഞ്ചിയിൽ നിറം മുക്കി ചുംബിക്കുമോ? എന്തുകൊണ്ടോ ഈ കവിതയിൽ പനങ്കാറ്റ് മുറുകുന്നതുപോലെ ആത്മാവിന്റെ ഗിത്താർ തന്തികളിൽ അതജ്ഞേയമായ ഒരു കമ്പനമുണ്ടാക്കുന്നു. യുജീനിയയും മാർഗോയും മാത്രമായിരുന്നു വാൻഗോഗിന്റെ കാമുകിമാർ, പ്രണയത്തിന്റെ പല നിറങ്ങളിൽ അലിഞ്ഞു ചേർന്ന കാമുകിമാർ, ഭ്രാന്തെടുത്തെങ്ങോ നടന്നുപോയവന്റെ വരികൾക്കിടയിൽ കുടുങ്ങിപ്പോയവർ. ഇനിയും എത്ര കാലം ഈ ഭ്രാന്ത് വായിച്ചാലാണ് ചായങ്ങളിൽ നിന്ന് എനിക്കിറങ്ങിപ്പോരാനാവുക? ഇഷ്ടത്തിന്റെ എല്ലാ പര്യായങ്ങളിലും വാൻഗോ നീ പൂത്തു നിൽക്കുന്നു. അതുലിന്റെ കവിത ഹൃദ്യമായി തോന്നി. വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന കവിതകളുടെ അപൂർവ ശേഖരത്തിൽ ഞാൻ ഈ കവിതയും എടുത്തു ചേർത്തു വയ്ക്കുന്നു.

വാൻഗോഗ് ഒരു ഘനമായി മനസ്സിൽ നിറഞ്ഞത് ബിരുദ ക്ലാസ്സുകളിൽ എപ്പോഴുമാണ്. മൗനത്തിന്റെ വിശാലതയോളം മനഃശാസ്ത്രത്തെ അമ്പരപ്പിച്ചു കൊണ്ടുപോകുന്ന ശക്തിസാറിന്റെ ക്ലാസ്സിൽ നിന്ന് അടർന്നു വീണ ഒരു ഭ്രാന്തൻ നക്ഷത്രമായിരുന്നു വാൻഗോഗ്. ഇറക്കി വിട്ടിട്ടും പോകാതെ അയാൾ എന്റെ മനോതലങ്ങളിലും ഇഷ്ടത്തിന്റെ ഭ്രാന്തൻ മഴ പെയ്യിച്ചുകൊണ്ടേയിരുന്നു. ഒരുതരം ഒബ്സഷനായി എന്റെ അന്തരിന്ദ്രിയങ്ങളെ അയാൾ ഭ്രമിപ്പിക്കുകയോ നോവിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. ഇരുട്ടിന് ഭ്രാന്താണ് എനിക്കും ചിലപ്പോൾ. ഇരുട്ടിനെപ്പോലെ ചിരിക്കുന്നു ഞാനും. പാതിവഴി ആകാശം, അതിനു മങ്ങകലെ ഞാൻ ഓർമ്മയിൽ സൂക്ഷിച്ച സൂര്യകാന്തി പൂക്കൾ. ഒരു കാതിൽ ആർദ്രസ്വരം, കുഴഞ്ഞൊച്ച കേട്ടടയുന്ന മറുകാത് അറുത്തു വാങ്ങുന്നതാർ. ചോളവയൽ ജീവിതം, അതിനുമങ്ങപ്പുറം മറുപുറം കാണാത്ത സ്വപ്ന കേദാരങ്ങൾ എന്നൊക്കെ എഴുതിയിട്ടും തീരാതെ വാക്കായും വരയായും അയാൾ പിന്നെയും പിന്നെയും എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്? അറിഞ്ഞുകൂടെ തന്നെ, അറിഞ്ഞുകൂടെ തന്നെ.

എഴുത്തുകാർ അവരവരുടെ ഐഡന്റിറ്റി കണ്ടെത്തിയേ പറ്റൂ എന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ പറഞ്ഞത് കഥാകൃത്ത് വി പി ശിവകുമാറാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത്രയേറെ വർണ്ണവെറിയും ജാതിഭ്രാന്തും പിടിച്ച സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ്. പ്രശസ്തരാവാനാണോ നിങ്ങൾ എഴുതുന്നത്, അതോ അവാർഡുകൾ വാങ്ങാൻ മാത്രമാണോ? അതെന്തു തന്നെയായാലും ഈ വെറി പിടിച്ച സമൂഹത്തെ മാറ്റിമറിച്ചെടുക്കേണ്ട ബാധ്യത എഴുത്തുകാരെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ചുമ്മാ എന്തെങ്കിലും എഴുതി കുറെ പേര് വായിച്ചു എന്ന് അവകാശപ്പെട്ട് ഉൾപ്പുളകം കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. സത്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ ചേതൻ ഭഗത്തുമാരെയൊന്നും ആവശ്യമില്ല തന്നെ. നിങ്ങൾ പറയുന്ന രസത്തിന് വായിക്കാൻ കൊള്ളാവുന്ന റീഡബിലിറ്റിയുള്ള പുസ്തകമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫ്യൂഡലിസം ഇരിക്കുമ്പോഴും ഫാസിസം വിരാജിക്കുമ്പോഴും വായിക്കപ്പെടേണ്ട പുസ്തകങ്ങളാണ്. നിങ്ങൾ ആ പക്ഷം നിൽക്കുന്നത് കൊണ്ടാണ് അത്തരം പുസ്തകങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത്. കൂടുതൽ പേർ വായിക്കുന്നതാണ് സാഹിത്യത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമെങ്കിൽ അത് ഇവിടെ ആദ്യം സാധൂകരിച്ചത് മാപ്രസിദ്ധീകരണങ്ങളാണ്. അങ്ങനെയെങ്കിൽ അതിലെ എഴുത്തുകാർക്കാണ് അക്കാദമി പുരസ്കാരങ്ങൾ നൽകേണ്ടത്. കാരണം അവയുടെ റീഡബിലിറ്റിയെ കവച്ചുവെക്കാൻ പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല തന്നെ. ഇത്രയും വർണ്ണവെറിയും ജാതിഭ്രാന്തും നിലനിൽക്കുന്ന കാലത്ത് നിങ്ങൾ അവയാണ് ജനകീയ സാഹിത്യം എന്ന് വിളിക്കുന്നതെങ്കിൽ, സത്യം പറയട്ടെ, അതിലെവിടെയോ ഒരു കുഴപ്പമുണ്ട്. എം സുകുമാരനും എം ഗോവിന്ദനും ഒക്കെ എന്തിനെഴുതുന്നു എന്ന് അവർക്ക് തന്നെ നിശ്ചയമുണ്ടായിരുന്നു. എൻ എൻ കക്കാടിന് വഴിവെട്ടുന്നവരോട് പറയാൻ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. സമൂഹത്തോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത സാഹിത്യം ഇനി 20 ലക്ഷം പേര് വായിച്ചതുകൊണ്ടും കാര്യമൊന്നുമില്ല. ചുമ്മാ പ്രശസ്തമാകാം, കുറെ പേരറിയും എന്ന് അഹങ്കരിക്കാം, കുറെ ഉദ്ഘാടനങ്ങൾ ചെയ്യാം എന്നതിനൊക്കെ അപ്പുറം അതൊന്നും കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തിനെന്നില്ല, എന്തിനോ വേണ്ടി എഴുതുന്നവർ, പ്രശസ്തരാകാൻ വേണ്ടി എഴുതുന്നവർ, ഒരു സുഖം ഒരു രസം അല്ലേ? കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ.

ജീവിതമാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട് കഥാപാത്രങ്ങൾ. അവരെ വെറും വ്യക്തികളായി മാത്രം നമ്മൾ കാണുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ തിരക്കുകൊണ്ട് നമുക്കവരെ കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. ഒന്നല്ല, ഒരു 10 നോവൽ എഴുതാനുള്ള വക നമ്മുടെ ഒക്കെ നാടുകളിലുണ്ട്. മുരളിയണ്ണനെക്കുറിച്ച് ചാങ്ങക്കാർ പറയുന്ന കഥകളും കാര്യങ്ങളും എല്ലാമെടുത്ത് ഒന്ന് വേവിച്ചാൽ കുറഞ്ഞത് ഒരു 4 ചെറുകഥയുടെ ആവി പൊന്തും എന്നതിൽ സംശയമില്ല. എന്നും ഒരേ സ്ഥലത്തിരുന്ന് മരച്ചീനി തൂക്കി വിൽക്കുന്ന കോവിയണ്ണനെക്കുറിച്ച് നോവലിൽ ഒരധ്യായം എഴുതാനുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പണമില്ലാതിരുന്നതുകൊണ്ട് മാത്രം കുമരികളായി നിൽക്കേണ്ടി വന്നുപോയ ലീല, മഞ്ജുള, ഷീല, സരസു ഒക്കെ ഓരോ കഥകളാണ്. ഒരാൾ പോലും ഫോട്ടോ എടുക്കാൻ വരില്ലെന്നുറപ്പായിരുന്നിട്ടും 4 കൊല്ലം സ്റ്റുഡിയോ എല്ലാ ദിവസവും തുറന്നു വയ്ക്കുമായിരുന്ന ഗോപാലകൃഷ്ണൻ. 100 തെങ്ങ് കയറിയാലും ഒരു തെങ്ങൊഴിവാക്കി കാലമാടൻ എന്ന് മാധവി അമ്മൂമ്മയുടെ പക്കൽ നിന്നും വഴക്ക് വാങ്ങിക്കൂട്ടിയിരുന്ന വേണുചേട്ടൻ. ഉന്നത വിദ്യാഭ്യാസമുണ്ടായിരുന്നിട്ടും തനി കൂട്ടായണിമൂട് ഭാഷയിൽ മാത്രം സംസാരിച്ചിരുന്ന രാഘവൻ. ഇത്തിരിപ്പൂരം, പഴവുണ്ണി എന്നൊക്കെ രാഘവൻ പറയുന്നത് കേട്ട് ചിന്നു ചിരിക്കും. കുറച്ച് എന്നതിനാണ് ഇത്തിരിപ്പൂരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരപ്പട്ടിയാണ് പഴവുണ്ണി. മരപ്പട്ടിയെ പഴവുണ്ണി എന്ന് രാഘവൻ പറയുന്നത് കേട്ട് ചിന്നു 2 ദിവസം ചിരിച്ച് മറിയുന്നത് ഞാൻ കണ്ടതാണ്. പഠിക്കുന്നത് അവനവന്റെ ഭാഷയെ കൊല്ലാനാണെങ്കിൽ ആ പഠിപ്പ് പാഴാണ് എന്ന് രാഘവൻ ചിന്നുവിനോട് പറഞ്ഞു. ഒരു കണക്കിന് പറഞ്ഞാൽ അതെത്ര ശരിയാണെന്ന് നോക്കൂ. പഠിക്കുന്നതുകൊണ്ട് തനതായതൊക്കെ നഷ്ടപ്പെടുത്തി കളയണോ? പ്രത്യേകിച്ച് ഭാഷയെ. ഭാഷയിൽ കൃത്രിമത്വം കലർത്താതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്? അത് കഥ എഴുതുമ്പോഴും നോവൽ എഴുതുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് സുനീഷിന്റെ പാത്രമുടപ്പാളി, പി എ ഉത്തമന്റെ ചാവുലി, വി ഷെനിലാലിന്റെ അടി തുടങ്ങിയ നോവലുകളാണ്. ഒരു താരതമ്യ പഠനത്തിന് വലിയ സാധ്യതയുള്ള നോവലുകളാണവ. കാലങ്ങൾക്ക് മുമ്പ് സി വി രാമൻപിള്ളയുടെ നോവലുകളിലെ കഥാപാത്രങ്ങളുടെ ഭാഷയെ അധികരിച്ച് പ്രതിപാത്രം ഭാഷണ ഭേദം എന്നൊരു പഠനകൃതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പഠന സാധ്യത ചാവലി, പാത്രമുടപ്പാളി, അടി തുടങ്ങിയ നോവലുകളിലും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാഷയിൽ തീരെ കൃത്രിമത്വം ചേർക്കാത്ത നോവലുകളാണ് ഇവയെല്ലാം.

പണമല്ല ജീവിത ലക്ഷ്യം എന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മളുടെ സ്വപ്നം, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണമൊക്കെ തനിയെ വന്നുകൊള്ളും. എങ്ങനെ പണമുണ്ടാക്കാം എന്ന ചിന്തയിലൂടെ മാത്രം വ്യാപരിക്കുന്നു എന്ന് കരുതുക. പണമുണ്ടായേക്കാം, പക്ഷെ അതൊരിക്കലും പ്രയോജനപ്രദമായ രീതിയിൽ വിനിയോഗിക്കാനായി എന്ന് വരില്ല. പുത്തൻ പണക്കാരായി ജീവിച്ചിരിക്കാനേ കഴിയൂ. ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം ദൈവത്തിന് എന്ന് പറഞ്ഞു പറ്റിച്ച് ആരാധനാലയങ്ങളുടെ ഭണ്ഡാരപ്പെട്ടികൾ നിറച്ച് പൗരോഹിത്യ സുഖഭോഗങ്ങൾക്ക് അറുതി വരുത്താനുള്ള സമയമായില്ലേ? സമ്പാദ്യത്തിന്റെ വിഹിതം ആരോഗ്യരംഗത്തിനോ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ വിദ്യാഭ്യാസ രംഗത്തിനോ വിനിയോഗിക്കാനുള്ള സമയമായെന്നേ? ദൈവങ്ങൾക്ക് സംഭാവന QR കോഡ് ഉണ്ടാക്കി പിരിക്കുന്ന കാലമാണിപ്പോൾ. ഒരു കോമഡി സ്കിറ്റിൽ ഗുരുവായൂരപ്പനും ഫോൺ നമ്പരോ എന്ന് ചോദിക്കുന്നതുപോലെ ദേവിക്കും QR കോഡോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ആരാധനാലയങ്ങൾക്ക് സോഷ്യൽ ഓഡിറ്റ് ഉണ്ടോ എന്നറിയില്ല. ഉണ്ടാവേണ്ടതല്ലേ? ഇത് ദൈവത്തിന്റെ പണമാണ് എന്ന വേർതിരിവ് അതിലുണ്ടെങ്കിൽ അതിനർത്ഥം പഴയ ആ ബ്രിട്ടീഷ് ദിവാൻ നമ്മൾക്കുള്ളിൽ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നു തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറിൽ സംശയമുണ്ടോ? കൃത്യസമയത്ത് വരണം. കൂടുതൽ

എന്തായാലും തന്നോടൊപ്പം ചെലവഴിക്കണം. എവിടെ പോയാലും ഞാൻ അറിയണം. എന്നീ ശാഠ്യങ്ങളുള്ള ആളാണോ നിങ്ങൾ? എങ്കിലൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറോട് ഒരു തരുമ്പ് പോലും സ്നേഹമില്ല. അതെന്തുകൊണ്ടാണെന്നറിയുമോ? നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയല്ല. ഈ സ്നേഹം ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് കേട്ടോ, സ്വാർത്ഥ സ്നേഹവും നിസ്വാർത്ഥ സ്നേഹവും. നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പാർട്ണറെ സ്നേഹിക്കുന്നതെങ്കിൽ അത് സ്വാർത്ഥമായ സ്നേഹമാണ്. എന്നാൽ പാർട്ണർക്ക് വേണ്ടിയാണ് പാർട്ണറെ സ്നേഹിക്കുന്നതെങ്കിൽ അതാണ് നിസ്വാർത്ഥ സ്നേഹം. സ്വാർത്ഥ സ്നേഹത്തിൽ പാർട്ണർ നിങ്ങൾക്കൊരു ഉപകരണം മാത്രമാണ്. നിങ്ങളുടെ സൗകര്യങ്ങൾക്ക്, നിങ്ങളുടെ കംഫർട്ടായ ചിന്തകൾക്ക്, വികാരങ്ങൾക്ക്, നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി നിങ്ങൾ സൂക്ഷിക്കുന്ന, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് കരുതി വയ്ക്കുന്ന ഒരു ഉപകരണം. അതിൽ ചെറിയൊരു കോട്ടം തട്ടിയാൽ നിങ്ങൾ അസ്വസ്ഥമാകും. പരിഗണിക്കുന്നില്ല, പഴയതുപോലെ അല്ല, അവഗണനയാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. പരാതികളിലൂടെ ജീവിക്കാൻ തുടങ്ങും. തുടക്കത്തിൽ പറഞ്ഞില്ലേ, നീ ആ പഴയ ആളല്ല എന്ന് പാർട്ണർ പറയുന്നുവെങ്കിൽ അതിന്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ ആ പഴയ എന്നെ കൊന്നതിൽ നീയുമുണ്ട് എന്നു തന്നെയാണ്. എനിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്നുവെങ്കിൽ ഓർക്കുക, അത് സ്നേഹമല്ല, സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ പൊസസീവ്നെസ് ആണ്. ഈ സ്വാർത്ഥത ഉള്ളിടത്താണ്, കണ്ടിട്ടില്ലേ, അവർ ദാമ്പത്യത്തെക്കാൾ സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കും. പാർട്ണർ ഒരു നല്ല സുഹൃത്ത് തന്നെ ആയിരിക്കണം. വിലക്കുകളില്ലാത്ത സ്വാതന്ത്ര്യത്തോടെ പരസ്പരം ജീവിക്കുവാനാകണം. അല്ലാത്ത പക്ഷം ആ ദാമ്പത്യം കൃത്രിമമായിരിക്കുമെന്നതിൽ സംശയം വേണ്ട. മറന്നുപോകരുത് കാര്യങ്ങൾ.

നസറുദ്ദീൻ മുല്ലയുടെ കഥകൾ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും. മുല്ലക്കഥകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിലൊരു കഥയാണ്, മുല്ലയുടെ ഭാര്യ മരിച്ചു. അയൽപക്കത്തുള്ളവരും അകലങ്ങളിലുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്ന് മുല്ലയെ ആശ്വസിപ്പിച്ചു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വേറൊരു വിവാഹം കഴിക്കാൻ. പലരും മുല്ലയ്ക്കു വേണ്ടി പെണ്ണന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ മുല്ലയുടെ കുതിര മരിച്ചു. മുല്ല കരഞ്ഞു. ആരും വന്ന് ആശ്വസിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, വേറൊരു കുതിരയെ വാങ്ങിത്തരാം എന്നും പറഞ്ഞില്ല. കാരണം കുതിരയ്ക്ക് ഭയങ്കര വിലയായിരുന്നു. ഇതെന്താ ഇപ്പോ ഇങ്ങനെ പറയാനെന്നല്ലേ, സാമൂഹിക മാധ്യമങ്ങളിലെ ചില കൂട്ടക്കരച്ചിലുകൾ കാണുമ്പോഴാണ്. ഓട്ടിസ്റ്റിക്കായ മകനെ കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ മൗനം പാലിക്കും. രാഷ്ട്രീയപരമോ മതപരമോ ആയ ശ്രദ്ധ കിട്ടുമെങ്കിൽ അതിനു താഴെ വന്ന് കൂട്ടക്കരച്ചിൽ നടത്തും. അതെളുപ്പമുള്ള കാര്യമാണല്ലോ. മറ്റേത് ഇത്തിരി ഉത്തരവാദിത്വവും പ്രതിബദ്ധതയുമുള്ള കാര്യമാണല്ലോ, അല്ലേ?

വിദ്യാലയങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ അതിഥികൾ വരുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ഘോഷം കണ്ടിട്ടുണ്ടോ? ചെണ്ടമേളം, ബാൻഡ് വാദ്യം, താലപ്പൊലി, അങ്ങനെ എന്തൊക്കെയോ കോലാഹലങ്ങൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ചെയ്യിക്കുന്നവരുണ്ട്. എന്നാലേ ഞാൻ വരൂ എന്ന് ഡിമാൻഡ് വയ്ക്കുന്നവരുണ്ട്. എൽ പി എസിലെയും യു പി എസിലെയും കുട്ടികളെ താലപ്പൊലിക്ക് നിർത്തി അതിഥിയെ വരവേൽക്കുന്നതിനേക്കാൾ അശ്ലീലമായി വേറൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. സ്വയം വി ഐ പി ചമയുന്ന ആളുകളുണ്ട്. മധ്യകേരളത്തിലെ ഒരു സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെയായി ഒരു ക്ലാസ് എടുക്കാൻ പോയ അനുഭവം എനിക്കുണ്ട്. ഓഫീസിൽ കൊണ്ടിരുത്തി. അവിടെ ഉദ്ഘാടകനുണ്ട്. പരിപാടിക്ക് സമയമായി. ഉദ്ഘാടകൻ, പ്രിൻസിപ്പാൾ, ഉദ്ഘാടകനോടൊപ്പം വന്ന കുറച്ചാളുകൾ എന്നിവർക്കൊപ്പം ഓഫീസിൽ നിന്നിറങ്ങി ഓഡിറ്റോറിയം വരെയുള്ള യാത്ര ഭീകരമായിരുന്നു. രണ്ടു വശങ്ങളിലും പെൺകുട്ടികൾ താലപ്പൊലിയായി നിൽക്കുന്നു. ഉച്ഛണ്ഠമായ ബാൻഡ് മേളം. താലപ്പൊലിയായി നിന്ന കുട്ടികൾക്ക് പിന്നിൽ നിന്ന് രക്ഷിതാക്കൾ പൂക്കൾ വാരിയെറിയുന്നു. ചുവന്ന പരവതാനിയിലൂടെ നടന്ന് സ്റ്റേജ് വരെ എത്തുമ്പോൾ ഉണ്ടായ ഭീകരതയാണിത്. ഇതങ്ങേറ്റം ആസ്വദിച്ചുകൊണ്ടാണ് ആ ഉദ്ഘാടകൻ നടക്കുന്നത് എന്നത് വേറൊരു കാര്യം. അതും ഇങ്ങനെ അനങ്ങി അനങ്ങിയാണ് അയാൾ പോകുന്നത്. അയാൾ പോകാതെ പ്രിൻസിപ്പാളിന് മുന്നേ പോകാനും കഴിയുന്നില്ല. എന്താണ് ഇങ്ങനെ അനങ്ങി അനങ്ങി പോകുന്നതെന്നറിയും. അയാളതൊക്കെ ആസ്വദിച്ച് പുഷ്പാഭിഷേകം സ്വീകരിച്ച് അങ്ങനെ പോവുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് ഞാൻ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ഉദ്ഘാടകൻ വരൂ എന്ന് പറഞ്ഞത്രേ. ഞാൻ മനസ്സിൽ ചോദിച്ചു. ഇപ്പൊ എന്റെ ശ്രോതാക്കളോടൊക്കെ ഞാൻ ചോദിക്കുന്നു, എന്തിന് വിദ്യാലയങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ കോമാളിക്കളികൾ? ഇതും പാദപൂജകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്നേഹവും ബഹുമാനവും ഉള്ളിൽ നിന്ന് വരും. കഴിവിനെ മറ്റുള്ളവർ ആദരിക്കും. അതിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം കോമാളിക്കളികൾ അപരിഷ്കൃതമാണ് എന്ന് പറയാതെ വയ്യ. അതോ അശ്ലീലമാണ് എന്ന് പറയണോ? വിദ്യാലയങ്ങളിലെ ഏത് പരിപാടിക്ക് വരുന്ന ഏത് അതിഥിയായാലും യാഥാർത്ഥ്യ ബോധത്തോടെ വേണം പെരുമാറേണ്ടത്. അല്ലാത്തവരെ സ്കൂളിന്റെ പടി കയറ്റില്ലെന്ന് തീരുമാനിക്കാനുള്ള ആർജവം സ്കൂൾ അധികൃതർക്ക് ഉണ്ടാവണം. സുഖദമി നേരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സമയമേറെയായി. പാട്ടുകളും കേട്ടു. ഇന്നത്തെ സുഖദമി നേരത്തിൽ നിന്ന് വിട പറയാനുള്ള സമയമായി. ചിന്തകൾ എപ്പോഴും സംവാദങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. തർക്കിക്കാം, വാദിക്കാം, പക്ഷെ ചിന്തിക്കാതിരിക്കരുത്. ചിന്തകളുടെ പ്രകാശമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. മറ്റൊരു സുഖദമി നേരവുമായി നാളെ വീണ്ടും കേൾക്കാം. നിങ്ങളോടൊപ്പമുണ്ടായിരുന്നത് സ്നേഹത്തോടെ മധുജൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ധരുണാ സായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം ദിൽ ബെച്ചാര എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാന്റെ സംഗീതം. ആലാപനം അർജിത് സിംഗ്, ഷാഷ തിരുപ്പതി.

0: ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ട്യൂബ്ലൈറ്റ്. സംഗീതം പ്രീതം. രചന അമിതാ ഭട്ടാചാര്യ. ആലാപനം കമാൽ ഖാൻ, നഗാഷ് അസീസ്, ദേവ് നെഗി, തുഷാർ ജോഷി എന്നിവർ.

മസക്കലി. ഇനി പ്രിൻസ് എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ ജെ കിഷാന്റെ സംഗീതം. രചന ഹർഷത് ജയ്പൂർ. ആലാപനം മുഹമ്മദ് റാഫി.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: സിൽസില എന്ന ചിത്രത്തിന് വേണ്ടി ശിവഹരിയുടെ സംഗീതം, രചന ജാവേദ് അക്തർ, ആലാപനം കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ.

ചിത്രം ദിൽ അപ്നാ ഓർ പ്രീത് പരായ്, സംഗീതം ശങ്കർ ജെ കിഷാൻ, രചന ശൈലേന്ദ്ര, ആലാപനം ലതാ മങ്കേഷ്കർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ദേവദാസ്, സംഗീതം ഇസ്മയിൽ ദർബാർ, രചന നുസ്രത് ബാദർ, ആലാപനം കവിതാ കൃഷ്ണമൂർത്തി, കൃഷ്ണകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ.

കബി ഖുഷി കബി ഗം എന്ന ചിത്രത്തിന് വേണ്ടി ജതിൻ പണ്ഡിറ്റിന്റെ സംഗീതം, രചന ലാലിത് പണ്ഡിറ്റ്, ആലാപനം അൽക യാഗ്നിക്, അമിത് കുമാർ, കവിതാ കൃഷ്ണമൂർത്തി, സോനു നിഗം, സമീർ, ഉദിത് നാരായൺ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബുധനാഴ്ചയാണ്, പ്രത്യേക പോക്കുവയിലാണ്. ശ്രോതാക്കൾക്കറിയാം, ഓരോ ബുധനാഴ്ചയും ഓരോ അതിഥികൾ നമ്മളോടൊപ്പം ചേരും, വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അവരേത് മേഖലയിലാണോ അതുമായി ബന്ധപ്പെട്ട് ആളുകൾ സംസാരിക്കാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്, സല്ലപിക്കാറുണ്ട്, പാട്ടുകൾ ചോദിക്കാറുണ്ട്, പാട്ടുകൾ കേൾക്കാറുണ്ട്. പ്രിയ ശ്രോതാക്കളെ, വളരെ ആകാംക്ഷയോടെയാണ് ഓരോ ബുധനാഴ്ചയും പോക്കുവയിൽ കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. എല്ലാ ദിവസത്തെയും പോലെ രാവിലെ ചോദിക്കാറുണ്ട് ആരാണ് അതിഥി എന്ന് ചോദിക്കാറുണ്ട്. അതെല്ലാം തന്നെ ഒരു സസ്പെൻസായിട്ടാണ് ശ്രദ്ധിക്കാറുള്ളതും. ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഇന്നത്തെ പോക്കുവയിലെ അതിഥിയെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് ബിന്ദു ആർ മാത്യൂസ് ആണ്. സസ്യ സംരക്ഷണത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റാണ്. മിഥുനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു. വളരെ സ്വാഗതം, വളരെ സന്തോഷത്തോടെയാണ് പോക്കുവയിലേക്ക് മാഡം. വളരെ സ്വാഗതം, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു.
3: താങ്ക് യു സർ.
2: സസ്യ സംരക്ഷണം എന്ന് പറയുന്നത് ശരിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു വീട്ടിൽ ഒരു ചെടിയെങ്കിലും ഇല്ലാത്ത ഒരു വീട്, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വീട് പോലും ഉണ്ടാവില്ല. ഒന്നുകിൽ അലങ്കാര ചെടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പച്ചക്കറി ചെടി എന്തെങ്കിലും വീട്ടിൽ വെക്കുക, അതിന് പ്രായഭേദമെന്നേ എന്ന് തന്നെ പറയാം. ന്യൂ ജനറേഷൻ പോലും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും ഒരു ഉത്സവത്തിന് പോയാൽ റോഡ് സൈഡിലിരിക്കുന്ന ഒരു റോസ ചെടിയെങ്കിലും വാങ്ങി വീട്ടിൽ കൊണ്ട് വെക്കുക എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, വീട്ടിൽ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാവണമെന്നോ ഒരു അലങ്കാരത്തോട്ടം ഉണ്ടാകണമെന്നോ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സംരക്ഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിനെ സംരക്ഷിക്കേണ്ടത്? കാരണം പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത് ഇതെല്ലാം എവിടെ നിൽക്കും? ശരിക്കും പൂന്തോട്ടങ്ങളിൽ, ഗാർഡനുകളിൽ നിൽക്കും, അല്ലെങ്കിൽ ചെടി നഴ്സറികളിൽ നിൽക്കും, അല്ലെങ്കിൽ KVK നിൽക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ ഇതൊന്നും അധിക കാലം നിൽക്കില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ സസ്യ സംരക്ഷണത്തിൽ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ ബിന്ദു ആർ മാത്യൂസ് പോക്കുവയിലെ അല്ലെങ്കിൽ കരുണാസായിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഈ സസ്യ സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ തീർച്ചയായിട്ടും ശ്രോതാക്കൾ നമ്മളോട് സംവദിക്കും, അതിനെക്കുറിച്ച് പറയാം.
3: നമസ്കാരം. ഞാൻ സസ്യ സംരക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രധാനപ്പെട്ട നമ്മുടെ കർഷകരോ അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നവരോ, അത് ചെടികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കാർഷിക വിളകളായിക്കോട്ടെ, ഏതിരുന്നാലും അതിനകത്ത് സംരക്ഷണം എന്തൊക്കെ ഏതിലേക്കൂടെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മളൊരു അടിസ്ഥാന ഒരു അറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതായത് എല്ലാവരും നമ്മൾ കീടരോഗം എന്ന് പറഞ്ഞാൽ ചെടികൾക്കുണ്ടാകുന്ന എന്തോ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നമെന്നുള്ളതേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് കീടവും രോഗവും രണ്ടും രണ്ടാണ്. കർഷകര് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവര് അല്ലെങ്കിൽ ചെടി വളർത്തുന്നവരാണെങ്കിലും ഇതിനകത്തുണ്ടാകുന്ന എങ്ങനെയാണ് കീടത്തെ തിരിച്ചറിയുന്നത്, എങ്ങനെയാണ് രോഗത്തെ തിരിച്ചറിയുന്നത്, അടിസ്ഥാന ഒരു അറിവ് അവർക്കുണ്ടാകണം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അസാധാരണമായ രീതിയിലുള്ള കീടനാശിനി പ്രയോഗങ്ങളാണ്. അതായത് കാർഷിക വിളകളെ പ്രത്യേകിച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കീടനാശിനികൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ അതിനൊരു ശമനം വന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ഡോസ് കൂട്ടി ഒരു പ്രാവശ്യം കൂടെ അടിച്ചു നോക്കും. അതിനും ശമനം വന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ട് മൂന്ന് കീടനാശിനികൾ ഒന്നിച്ച് ചേർത്ത് അടിച്ചു നോക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന അവിടെ ഒരു തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, അത്രയധികം കീടനാശിനികൾ നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണവസ്തുക്കളിൽ എത്തിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ ഒരു നിയന്ത്രണം എത്തത്തുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കീടമാണോ എൻ്റെ പ്രശ്നം അല്ലെ രോഗമാണോ എൻ്റെ പ്രശ്നം എന്ന് കർഷകർ മനസ്സിലാക്കണം. കീടം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാം. അതായത് അതിൻ്റെ പുഴുക്കളെ നമുക്ക് കാണാം, അതിൻ്റെ മൊട്ടക്കൂട്ടങ്ങളെ നമുക്ക് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ സമാധിയിലിരിക്കുന്ന ആ ഒരു സ്റ്റേജ് നമുക്ക് കാണാം, അല്ലെ ശലഭമായിക്കോട്ടെ വണ്ടായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം, ആരുടെ സഹായമില്ലാതെ കാണാൻ പറ്റും. അത് നേരെ മറിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ കീട അവിടെ കാണില്ല, നമ്മൾക്ക് കാണാത്ത സാഹചര്യത്തിൽ നമുക്ക് ആ ഇലകൾ തിന്നിരിക്കുന്നതായിട്ട് കാണാം. ചിലപ്പം വട്ടത്തിൽ തിന്നിട്ടുണ്ടാകാം, അരിവ് ചേർത്ത് തിന്നിട്ടുണ്ടാകാം, ഹരിതകം കാർന്ന് തിന്നിട്ടുണ്ടാകാം, ഇങ്ങനെ പല രീതിയിൽ തിന്നിട്ടുണ്ടാകാം. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാം. ഇതും അല്ലെങ്കിൽ അതിൻ്റെ വിസർജ്യ വസ്തുക്കൾ, അതായത് കറുത്ത് ഉരുണ്ട് ചെറിയ ചെറിയ പളുങ്കുമണി പോലെ വിസർജ്യ വസ്തുക്കളും കാണാം. അപ്പം ആരുടെ സഹായമില്ല നമുക്ക് തീർത്തും നമുക്ക് അവിടെ ഒരു തീരുമാനത്തിലെത്താം, എൻ്റെ ചെടികളിൽ ഒരു കീടത്തിൻ്റെ ആക്രമണമാണ്. ഒരു കീടനാശിനിയാണ് അവിടെ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ കീടനാശിനി എന്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്ത് കീടമാണെന്ന് ചിലപ്പോൾ ചിലർക്ക് അറിയില്ലായിരിക്കാം, അതിനടുത്ത സ്റ്റേജാണ്. പക്ഷേ ഒരു കീടമാണ് ഒരു കീടനാശിനിയാണ്, നേരെ മറിച്ച് രോഗമാണെങ്കിൽ
2: വളരെ വിശദമായി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് തന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് സംസാരിച്ച എനിക്ക് തന്നെ അതൊരു സത്യം ഞാൻ തുറന്നു പറയട്ടെ, അതൊരു പുതിയ വിവരമാണ്. കീടം വേറെ രോഗം വേറെ എന്ന് ചെടികളിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ വളരെ മനസ്സ് തുറന്നു പറയട്ടെ, അറിവില്ലായ്മ തന്നെയായിരുന്നു അത്. ഇപ്പോഴാണ് അത് ആ രണ്ടായിട്ട് തിരിച്ചറിയുന്നത്. ധാരാളം ചെടികൾ നോക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ വളരെ വ്യക്തമാണ്. കീടത്തെ നമുക്ക് നോക്കിക്കാണാം. ഇപ്പൊ നമ്മളോട് ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് സംസാരിച്ച് അതിനുശേഷം നമുക്ക് തിരികെ എത്താം. ഹലോ.
4: ഹലോ സാർ, ഞാൻ ലളിതയാണ്. ആദ്യം വിളിച്ചപ്പോ എനിക്ക് അങ്ങ് കിട്ടി.
2: അതിന്റെ ആനന്ദത്തിലാണ്, അതിന്റെ എക്സൈറ്റഡ് ആണ്. ശരി, പുസ്തകത്തെ സ്നേഹിക്കുന്ന ഒരാൾ ചെടിയെയും സ്നേഹിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സസ്യസംരക്ഷണത്തിൽ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബിന്ദു ആർ മാത്യൂസ് ആണ്. മാഡത്തോട് ലളിതയ്ക്ക് സംസാരിക്കാം.
3: നമസ്കാരം. നമസ്കാരം, പറഞ്ഞു. കൃഷി ചെയ്യുന്നുണ്ടോ?
4: കൃഷി എന്ന് പറഞ്ഞാല് എന്റെ വീട്ടില് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, നവരേലയുണ്ട്, പിന്നെ റോസുണ്ട്, ചെമ്പരത്തി ഉണ്ട്. ചെമ്പരത്തി നമ്മള് സാധാരണ ചെമ്പരത്തി അല്ല, വെറൈറ്റി ആയ ചെമ്പരത്തി. അങ്ങനെ രണ്ടു നൈറ്റങ്ങളൊക്കെ ഉണ്ട്. റോസുണ്ട്, തുളസിയുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്. ഇതൊക്കെ ഞാൻ നട്ടുകൊണ്ടിരിച്ചിട്ടുണ്ട്.
3: പച്ചക്കറി കൃഷി ഒന്നും ചെയ്യുന്നില്ലേ?
4: അല്ല, പച്ചക്കറി കൃഷി ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഇതൊക്കെയാണ് ചെയ്യുന്നത്.
2: എന്നാലും ഇഞ്ചി മഞ്ഞളും തന്നെ ഉണ്ടല്ലോ.
4: എന്തോ?
2: ഇഞ്ചി മഞ്ഞളും തന്നെ കൃഷി ചെയ്യുന്ന ആളല്ലേ എന്ന്?
4: അപ്പൊ
2: ബിന്ദു മാമിനോട് സംസാരിക്കാം, സംശയങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ, കിട്ടിയ ഒരു അവസരമാണ്.
3: എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ ഈ കൃഷി ചെയ്യുമ്പോ?
4: ചെടികളൊക്കെ വന്ന് വല്ല വണ്ടകളൊക്കെ വന്ന് തിന്നോണ്ട് പോകാറുണ്ട്. പിന്നെ പെരിക്കാര് വന്ന് കുത്തികളൊക്കെ ഇടും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ
3: ഇതിനൊക്കെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സാധാരണ
4: പിന്നെ വല്ല എന്തെങ്കിലും വെള്ളമൊക്കെ വലിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഇല്ല, അതില് ഒന്നും അങ്ങനെ വരാറില്ല. വലിയ റോസിന്റെ
2: ലളിത പറയുന്നത് കേട്ടാൽ ഉള്ള കീടങ്ങൾക്ക് വെള്ളം കൊടുത്ത് വളർത്തും. അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാ കേട്ടോ, ബിന്ദു മാം പറഞ്ഞു തരും.
3: പച്ചക്കറി കൃഷിയും ചെയ്യണം കേട്ടോ. ഞാൻ ഇത് ഈ പ്രോഗ്രാമിൽ തന്നെ കൂടെ ആഹ്വാനം ചെയ്യാം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മാരകമായ കീടനാശിനി വരുന്ന ഒരു ഭക്ഷണമാണ് നമ്മുടെ പച്ചക്കറികളിൽ വരുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പച്ചമുളക്, കറിവേപ്പിലയൊക്കെ. അതൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് വീട്ടിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒഴിവാക്കാൻ പറ്റും. കാരണം അസാധാരണമായ കീടനാശിനികളാണ് അതിനകത്ത് പ്രയോഗിച്ച് നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ വീട്ടിലെ നമ്മുടെ ചെറിയ ചെറിയ ടിപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കീടങ്ങളെയൊക്കെ അകറ്റി നിർത്താനും പറ്റും. അപ്പം പൈസ മുടക്കിയൊന്നും ചെയ്യേണ്ട വരത്തില്ല. വീട്ടിലെ തന്നെ കഞ്ഞിവെള്ളമോ മഞ്ഞളോ ഒക്കെ ചേർത്ത്, അല്ലെ സോപ്പ് വെള്ളമോ ഒക്കെ ചേർത്ത് നമുക്ക് ചെറിയ ചെറിയ കീടങ്ങളെ എന്തായാലും ഒഴിവാക്കാൻ പറ്റും. ചാരം മതിയാവും. ഇതുപോലെ ചെറിയ കീടങ്ങളെ ഒഴിവാക്കാം. പിന്നെ ചെറിയ തോതിൽ മണ്ണിന്റെ പുളിപ്പൊക്കെ ക്രമീകരിച്ചാൽ നമുക്ക് രോഗകീടങ്ങളെ ഒഴിവാക്കി നിർത്താനായിട്ട് സാധിക്കും.
4: അപ്പോ ഹലോ.
3: ഹലോ, പറഞ്ഞു. അപ്പൊ നല്ലൊരു പച്ചക്കറി കൃഷി ചെയ്യണം കേട്ടോ.
4: ഞാൻ കൊറേ ചെയ്യണുണ്ട്, മുളക് എല്ലാം കൂടെ കൃഷി ചെയ്യണുണ്ട്. അത് ഇന്നൊക്കെ തന്നെ ഞാൻ എന്റെ ഉപയോഗത്തിനൊക്കെ മുളകൊക്കെ എടുക്കുന്നത്.
3: അങ്ങനെ തന്നെ വേണം. അപ്പൊ തീർച്ചയായിട്ടും പുതിയ പുതിയ ഇനങ്ങളൊക്കെ പരീക്ഷിച്ചു നോക്കണം, പുതിയ കൃഷിയൊക്കെ ചെയ്യണം. പ്രശ്നങ്ങളൊക്കെ വരുമ്പോ പരിഹാര മാർഗങ്ങൾ തേടണം. അപ്പൊ നിങ്ങൾക്ക് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വരാം, അതായത് വെള്ളനാടാണ് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം, തീർച്ചയായിട്ടും വരാം. അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കും.
2: ഇതിനകത്ത് പച്ചമുളകൊക്കെ നടുന്നു, അല്ലെങ്കിൽ ഇപ്പം മാഡം പറഞ്ഞുകൊണ്ടിരുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം, ചാരം ഉപയോഗിക്കാം, സോപ്പ് വെള്ളം ഉപയോഗിക്കാം എന്നുള്ളതാണല്ലോ.
4: പക്ഷെ
2: അത് എങ്ങനെ, അതെ എങ്ങനെയാണ് കീടത്തെ നശിപ്പിക്കുന്ന തരത്തിൽ ഒഴിക്കേണ്ടതെന്ന് അറിയണ്ടേ? അതല്ലേ ചോദിക്കണ്ടേ?
4: വലുതായിട്ടില്ല, ചെറിയ തരത്തിലുള്ള ചെറിയ ചെറിയ പുഴുപോലത്തെ ഉള്ള
2: അതാണ്. അതിലപ്പോ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് കൂടെ കേട്ടോളൂ, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നുകൂടെ മാഡം പറഞ്ഞത്.
3: സോപ്പ് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ

0: പ്രാണികൾക്ക് നമ്മൾ അടിഭാഗത്തൂടെ ഈ പറയുന്ന കഞ്ഞിവെള്ള പ്രയോഗം ചെയ്താൽ അവരുടെ ചലനശേഷി നഷ്ടപ്പെടും. അവർക്ക് ഒരു അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കഞ്ഞിവെള്ളം നമ്മുടെ തുണികളിൽ പശ മുക്കാനായിട്ട് ചെയ്യുന്ന പോലെ ആ ഒരു സ്റ്റിഫ്നെസ് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ആ ഒരു നമുക്ക് കീടങ്ങൾ ആ രീതിയിൽ നശിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തൊരു ജലപ്രയോഗം നടക്കുമ്പോഴത്തേന് ഇതങ്ങ് ഒഴുകിയും പോകും, പൊറ്റ പോലെ ഇളകി അങ്ങ് പൂക്കോളും. അപ്പൊ ഈ രീതിയിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രാണികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ മാർഗങ്ങളൊക്കെ മതി. പിന്നെ നമ്മളിപ്പം കൃഷി ചെയ്യുന്നില്ല എന്നിരുന്നാൽ പോലും പറയുകയാണ് മറ്റുള്ളവർക്കൂടെ വേണ്ടിയിട്ട് മുഞ്ഞ പോലുള്ള ചെറിയ പ്രാണികൾ, പ്രത്യേകിച്ച് നമ്മുടെ പയറ് കൃഷിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ മുകൾ അതായത് നമ്മുടെ മുകളം വരുമ്പോഴോ അല്ലെങ്കിൽ കായ്കൾ വന്നു തുടങ്ങുമ്പോഴോ കായ്കളെയൊക്കെ പൊതിഞ്ഞൊരു ചെറിയ ചാര നിറത്തിലുള്ള ഒരു നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് മുഞ്ഞ. ഇത്തരത്തിലുള്ള മുഞ്ഞകളെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെ ചാമ്പൽ അതായത് ചാരം എന്ന് പറയുന്നത് ഒന്ന് തൂകിക്കൊടുത്താൽ തന്നെ നമുക്കൊരു വിധം അവരെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും. വലിയ ചെലവില്ലാതെ തന്നെ അത്യാവശ്യം കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും.
1: ഇനി പുസ്തക വായന വിട്ടിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിക്കൂടെ? ഞാൻ ലളിത ഒന്ന് ബിന്ദു മാമിന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഈ പ്രോഗ്രാമുകളിലൂടെ പങ്കെടുത്ത് വായന തുടങ്ങുകയും വലിയ വായനക്കാരിയാവുകയും രണ്ടു മൂന്ന് ലൈബ്രറി വിളിച്ചാദരിക്കുകയും ചെയ്ത ലളിത എന്ന വ്യക്തിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത്.
0: വളരെ സന്തോഷം.
1: അതെ, അപ്പൊ അത് വലിയ കാര്യമായിട്ടാണ് ലളിത വിളിക്കുമ്പോഴെല്ലാം അഭിമാനത്തോടെയാണ് നമ്മൾ കാണുന്നത്.
2: പിന്നെ അമ്പലത്തിൻ ശാല അങ്ങനെയുണ്ട്. അത് സാറിന്റെ മറ്റൊരു പ്രോഗ്രാം ഉണ്ട്, അതിപ്പോ ഇല്ല, അതുണ്ടായിരുന്നപ്പോഴാണ് അങ്ങനെ വന്നത്.
1: ശീതളം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ലളിത വിളിക്കുകയും വായനയ്ക്ക് പ്രേരിപ്പിക്കുകയും ലൈബ്രറി പോയി മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്തത്. ഇന്നെന്തായാലും ഇത്രയും കാര്യങ്ങൾ കേട്ടില്ലേ, ഒരു കൃഷി അത്യാവശ്യം ഇത് എത്ര പേർക്ക് പ്രയോജനം വരുന്ന കാര്യമാണെന്ന് ആലോചിച്ചു നോക്കൂ. ചാരപ്രയോഗം, സോപ്പ് ലായനി പ്രയോഗം, അതുപോലെ തന്നെ കഞ്ഞിവെള്ള പ്രയോഗം. ശരി, ലളിതയുടെ ചോദ്യമാണ് അല്ലെങ്കിൽ ലളിത സംസാരിച്ചതാണ് ഇതിനെല്ലാം കാരണമായി തീരുന്നത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എന്താണ്?
2: പുളിഞ്ചി, ഒരു വലിയ പുളിഞ്ചി മരമുണ്ട്, അതൊക്കെ നിറയെ കായ്ക്കുന്നുണ്ട്, പിന്നെ എല്ലാം നല്ലപോലെ ഇരിക്കുന്നുണ്ട്, എപ്പോഴും കാണും.
0: ശരി, ഓക്കെ. നല്ലൊരു കർഷകയാകാനും കൂടെ ആഹ്വാനം ചെയ്യുന്നേ
1: വായനക്കാരിയോടൊപ്പം.
0: അതെ,
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: ഞാൻ പൂവിരുന്നില്ല, പൂവിൽ തേനുറന്നില്ല,
1: ആ പാട്ടാണ്
2: മുളവിരുന്നില്ല, അങ്ങനെ പറഞ്ഞു.
1: ഇതിപ്പോ എന്തായാലും സസ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതുകൊണ്ടായിരിക്കാം പൂ വിരിഞ്ഞില്ല എന്ന പാട്ട് ചോദിച്ചതെന്ന് തോന്നുന്നു അല്ലേ? എല്ലാം ഒത്തു വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ബിന്ദു മാമാണ്, അതുപോലെ ബിന്ദു മാം നമ്മളോട് വിളിച്ച ശ്രോതാവ് ലളിതയാണ്, വായനക്കാരിയാണ്, ചെറുതോതിലെങ്കിലും നല്ല കർഷകയാണ്. ആ ചോദ്യമാണ് നമ്മൾ ഇത്രയും സംസാരിപ്പിക്കാൻ എന്ന് വെച്ചാൽ. അപ്പൊ വളരെ സന്തോഷം, ബിന്ദു മാമിനോട് നന്ദിയൊക്കെ പറയൂ.
0: പരിചയപ്പെട്ടതിൽ സന്തോഷം.
2: പരിചയപ്പെട്ടതിൽ താങ്ക് യു.
0: ഓക്കെ,
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് ബിന്ദു ആർ മാത്യൂസ്, സസ്യ സംരക്ഷണ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റാണ്. മിത്രനികേതൻ കെ വി കെയിൽ നിന്നാണ് ബിന്ദു മാം എത്തിയിട്ടുള്ളത്. നമുക്ക് കൃഷിയെക്കുറിച്ചോ അല്ലെങ്കിൽ സസ്യ സംരക്ഷണത്തെക്കുറിച്ചോ ഒക്കെ സംസാരിക്കാം. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ കീടങ്ങളും രോഗങ്ങളും തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിൽ കീടനാശിനി പ്രയോഗം എങ്ങനെയായിരിക്കണം, കീടങ്ങളെ എങ്ങനെയാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ലളിതമായി നമ്മൾ കേട്ടു. ഇനി രോഗങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളും നമ്മൾ സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ
2: ജയകുമാറാണ്.
1: വെള്ളനാട് നിന്ന് ജയകുമാറാണ് സംസാരിക്കുന്നത്. ജയകുമാർ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മിത്രനികേതൻ കെ വി കെയിലെ സസ്യ സംരക്ഷണത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ബിന്ദു മാമാണ്. ബിന്ദു മാമിനോട് സംസാരിക്കാം.
3: നമസ്കാരം.
2: ശരി, നമസ്കാരം സാറേ.
3: പറഞ്ഞോ.
2: മിത്രയിലെ എല്ലാ ചെടികളും ഉണ്ടോ?
3: ഏകദേശം നമ്മുടെ ഈ പറഞ്ഞ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചെടികളും ഉണ്ട്. അതുപോലെ നമ്മുടെ ഫലവൃക്ഷ തൈകളുണ്ട്. അതേപോലെ ചില രീതിയിലുള്ള നമ്മുടെ ഓർണമെന്റൽ ചെടികളും നമ്മൾ കൊടുക്കുന്നുണ്ട് കർഷകർക്ക്. അതുപോലെ വിത്തുകൾ കൊടുക്കുന്നുണ്ട്.
2: പിന്നെ 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ട്.
3: തെങ്ങുണ്ട്. ഇപ്പം അതിന്റെ ഇത് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. വേണമെങ്കിൽ സ്റ്റോക്ക് ചോദിക്കാൻ ഞാനൊരു നമ്പർ തരാം, വിളിച്ച് ചോദിക്കുക. നഴ്സറിയിൽ ഉണ്ടോ എന്നുണ്ടെങ്കിൽ വന്നെടുക്കാം.
2: എങ്കിൽ ആ നമ്പർ ഒന്ന് പറഞ്ഞു തരിക.
3: 9.
2: ശരി, ഞാൻ ഒരു പേപ്പർ എടുത്തോട്ടെ?
3: ആ ശരി,
1: തീർച്ചയായും അതിനുള്ള സമയമെല്ലാം ഉണ്ട്.
2: ആ പറയുന്ന
3: 9 9 4 4 7 മാഡത്തിനെ ഒന്ന് വിളിച്ചാ മതിയാവും. എന്നിട്ട് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ വന്നെടുക്കാം.
1: റബ്ബർ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളല്ലേ. അതുപോലെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ചെടികൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, മാഡം പറഞ്ഞു തരും.
2: എനിക്ക് റബ്ബർ കൃഷി, റബ്ബറൊക്കെ മുറുക്കി.
1: വേറെ എന്തെങ്കിലും വീട്ടിലെ കൃഷി?
3: പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടോ? തെങ്ങ് കൃഷിയുണ്ടോ?
2: ഒന്നുമില്ല.
3: പച്ചക്കറിയൊക്കെ വാങ്ങിക്കുകയാണോ? അപ്പം
2: കടയിൽ നിന്ന് വാങ്ങിക്കും, കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിൽ കഴുകെടുത്ത്.
3: ചൂടുവെള്ളത്തിലല്ല കഴുകേണ്ടത്, ഒന്നുകിൽ നമ്മുടെ വീട്ടിലുപയോഗിക്കുന്ന പിഴുപുളി, എന്താണ് നമ്മൾ പറയുന്നത്, മീനിനകത്തിടുന്ന പുളി ഉണ്ടല്ലോ, കൊടംപുളി, അതല്ല,
1: സാധാരണ പുളി.
3: സാധാരണ പുളി, സാധാരണ പുളി ഒരു 20 ഗ്രാം എടുത്തിട്ട് അത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ പച്ചക്കറി കഴുകിയെടുക്കാം, കുറച്ചു നേരം മുക്കി വെച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരി വേണമെങ്കിലും അതിന് ഉപയോഗിക്കാം. 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം പച്ചക്കറികൾ, നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറികളാണെങ്കിൽ മുക്കി വെച്ചതിന് ശേഷം കഴുകി ഉപയോഗിക്കാം. കാരണം ഇതിനകത്തൊക്കെ തന്നെ നമ്മുടെ കീടനാശിനി പ്രയോഗത്തിന്റെ വിഷാംശം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വാങ്ങിക്കുന്ന പച്ചമുളകാണെങ്കിലും കറിവേപ്പില ആണെങ്കിലും പാവയ്ക്കയാണെങ്കിലും ഇതിലൊക്കെ തന്നെ കീടനാശിനി ഉണ്ട്. പാവയ്ക്കയുടെ ഇതൊക്കെ എടുത്തു നോക്കിയാൽ കീടനാശിനി തങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത്രയ്ക്കുള്ള പച്ചക്കറികൾ കഴിക്കത്തില്ല. അപ്പൊ മറ്റ് പച്ചക്കറി ആണെങ്കിലും നന്നായിട്ട് കഴുകി, ഇതുപോലെ വെറും വെള്ളത്തിലല്ല, ഇതുപോലുള്ള വെള്ളത്തിൽ കഴുകി. കഴിവതും കൃഷി ചെയ്യാനായിട്ടാണ് എന്റെ ആഗ്രഹം, നന്നായി കൃഷി ചെയ്യാം. മിനിമം ഒരു പച്ചക്കറിക്ക് എന്താണെങ്കിൽ പച്ചമുളകും കറിവേപ്പിലയെങ്കിലും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ.
1: അപ്പൊ വിളിച്ചതിന് വലിയ സന്തോഷം. ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് ശിവന്റെ ഒരു പാട്ട്.
1: ശിവനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട്. അപ്പൊ അത് കേൾപ്പിക്കാം. ഞാൻ കുറച്ച് വർത്തമാനത്തിന് ശേഷമായിരിക്കും പാട്ടിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ആവട്ടെ. വിളിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. മാമിനോട് നന്ദി പറയാം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ.
3: നന്ദി, പരിചയപ്പെട്ടതിൽ സന്തോഷം.
1: ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ ഒരുപാട് പൊതുജനങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. വാസ്തവത്തിൽ ഞങ്ങളിപ്പോൾ കേട്ട് സ്റ്റുഡിയോയിലിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും തന്നെ വളരെ കൗതുകത്തോടെയാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പൊ പറഞ്ഞതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകണമെന്ന വിവരമാണ് പലർക്കും അറിയാവുന്നത്. ജയകുമാർ പറഞ്ഞതുപോലെ പച്ചക്കറി വാങ്ങിക്കുക, അത് ചൂടുവെള്ളത്തിൽ കഴുകുക. പക്ഷെ വിനാഗിരി ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ പുളിവെള്ളത്തിൽ കഴുകുക എന്ന് പറയുന്നത് എന്തെങ്കിലും പരിശീലന പരിപാടികളിൽ പങ്കെടുത്തവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ വളരെ സന്തോഷമാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വലിയ വലിയ സന്തോഷം. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, പക്ഷെ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് കീടങ്ങളും രോഗങ്ങളുമാണ്. കീടങ്ങളെക്കുറിച്ച് അത്യാവശ്യം മാം പറഞ്ഞു, എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു. രോഗങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ നല്ലതായിരുന്നു.
3: രോഗങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അണുക്കളാണ് പരത്തുന്നത്. അണുക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത തരത്തിൽ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ മാത്രം കാണുന്ന രോഗങ്ങളാണ് നമുക്ക് കാണുന്നത്. അതായത് സാധാരണ നമുക്ക് കുമൾ രോഗങ്ങളാകാം, അതായത് ഫംഗസ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ വൈറസ് രോഗങ്ങളാകാം, അല്ലെങ്കിൽ ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങളാകാം, അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മ, ഫൈറ്റോപ്ലാസ്മ, ഇത് ശാസ്ത്രീയമായിട്ട് പറയുന്ന ചില അണുക്കളുടെ പേരുകളാണ്. ഇതൊക്കെ തന്നെയാണ് രോഗങ്ങൾ പരത്തുന്നത്. നമ്മുടെ കൃഷിസ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ ബാക്ടീരിയ നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെ ഏതെങ്കിലും ഫംഗസിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, വൈറസിനെ കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അവിടെ കൃഷിയിൽ കാണുന്ന എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ലക്ഷണങ്ങളാണ്. അത് അഴുകലാകാം, ചീയലാകാം, മഞ്ഞളിപ്പാകാം, ഇലപ്പൊട്ടാകാം, ഇലയുടെ മഞ്ഞളിപ്പാകാം, മൂടുചീയലാകാം. ഇതൊക്കെ തന്നെ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും നമുക്ക് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാകേണ്ടത് കീടങ്ങളാണെങ്കിൽ നമുക്ക് കീടങ്ങളുടെ ഏതാണോ ആ നശിപ്പിച്ച ആ ഭാഗം അല്ലെങ്കിൽ കീടങ്ങളെ കാണാം. ഇവിടെ നമുക്ക് ലക്ഷണം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ഒരു കുമൾ രോഗമാണോ അല്ലെ ഒരു വൈറസ് രോഗമാണോ അത് ബാക്ടീരിയൽ രോഗമാണോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ എന്നിരുന്നാൽ പോലും രോഗമാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ കാണും. അപ്പൊ നമ്മളൊരു രോഗനാശിനി കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ കൊടുക്കുന്നതാണ് കുമിൾനാശിനികൾ. അപ്പൊ കീടങ്ങൾക്കെതിരെ നമ്മൾ കീടനാശിനികൾ കൊടുക്കുന്നു, രോഗങ്ങൾക്കെതിരെ നമ്മൾ കുമിൾനാശിനികൾ കൊടുക്കുന്നു. അപ്പൊ നമ്മളൊരു കീടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ചെടിക്ക് ഒരു കുമിൾനാശിനി കൊടുത്താൽ നമുക്ക് നിയന്ത്രണമില്ല. രോഗം വന്ന് നിൽക്കുന്ന ഒരു ചെടിക്ക് കീടനാശിനി കൊടുത്താൽ നമുക്ക് നിയന്ത്രണമില്ല. അപ്പൊ ഇത് രണ്ടും അതിന്റെ കൃത്യമായിട്ടും അതിന്റെ വേർതിരിച്ച് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കേണ്ടത് കീടനാശിനിയാണോ കൊടുക്കേണ്ടത് കുമിൾനാശിനിയാണോ എന്ന് മനസ്സിലാക്കി കൊടുത്താൽ നമുക്ക് രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ഇതിനകത്ത് പൊതുജനങ്ങൾക്ക് വളരെയേറെ പരിചയമുള്ള വാക്കാണ് കീടനാശിനി. പക്ഷെ കുമിൾനാശിനി എന്ന് പറയുന്നത് അത്രത്തോളം പരിചയമുള്ള ഒരു വാക്കല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും പരിശീലന പരിപാടികളിൽ വരുന്നവർക്ക് അറിയാമെന്നുള്ളതല്ലാതെ ഒരു പൊതുജനത്തിന് ഒരുപക്ഷെ ആ പദം. അതുകൊണ്ട് തന്നെ കുമിൾനാശിനിയെ കുറിച്ച് കൂടുതൽ കുറച്ച് കാര്യം, അത് ഏത് തരത്തിലുള്ള അതാണ്, വൈറസിനും ഫംഗസിനും ബാക്ടീരിയൊക്കെ ഒരേ തരത്തിലുള്ള കുമിൾനാശിനികളാണോ അത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ട്. നമുക്ക് ജയകുമാർ ചോദിച്ച പാട്ടിന് ശേഷം അത്തരം വിശേഷങ്ങളുമായിട്ട് നമുക്ക് തിരിച്ചെത്താം. ഇപ്പൊ നമുക്ക് ജയകുമാർ ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലാണ്. പോക്കുവയിലേക്ക് തിരികെ എത്താം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സസ്യ സംരക്ഷണം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ബിന്ദു ആർ മാത്യൂസ് ആണ്. ശ്രോതാക്കൾക്ക് സസ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതിനുമായുള്ള ഒരു നല്ല അവസരമാണ്. ഒപ്പം പാട്ടുകൾ കേൾക്കാം, വർത്തമാനങ്ങൾ പറയാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേട്ടതിന് ശേഷം മറ്റ് വിശേഷങ്ങളിലേക്ക് വരാം. ഹലോ, സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്ന് ശശിധരനാണ്. മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേട്ടിട്ടുണ്ടാവും, മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സസ്യ സംരക്ഷണം എന്ന സബ്ജക്ട് മാറ്റേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയ ബിന്ദു മാം ആണ്. മാമിനോട് സംസാരിക്കാം.
1: നമസ്കാരം. നമസ്കാരം,
2: പറഞ്ഞോളൂ.
1: അതായത് പുതിയ വരുന്ന നാമ്പിലകൾ ചുരുണ്ടു പോകുന്നതാണോ?
2: അല്ല, കുറച്ച് പയർ കാച്ചതിന് ശേഷമാണ്.
1: കാച്ചതിന് ശേഷം ചുരുണ്ടു പോവുകയാണോ അതോ ഇലപ്പൊട്ട് വന്ന് കരിഞ്ഞു പോവുകയാണോ? വെറുതെ
2: അതിനകത്ത്
1: കീടങ്ങളുണ്ടോ? പുഴുക്കൾ, അതായത് പുഴുക്കൾ അതിന്റെ സമാധി ദശയിൽ വല കൂട്ടിയിട്ട് അത് ഒരു ചുരുണ്ട് ഇലകളാക്കുന്നതാണോ? അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കീടങ്ങളുടെ ഒരു വണ്ടാകുന്നതിന് മുൻപേ ഉള്ള ശലഭങ്ങൾ ആകുന്നതിന് മുൻപേ ഉള്ള ഒരു സമാധി ദശയാണോ കാണുന്നത്? അതായത് കൃത്യമായിട്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ കീടങ്ങളെ തിരിച്ചറിയുന്നത്. അപ്പൊ ഈ രീതിയിൽ അതിനകത്ത് എന്തെങ്കിലും കീടങ്ങൾ തിന്ന ഭാഗങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഇലയുടെ ഹരിതകം തിന്ന് കാർന്നു തിന്ന ഭാഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കീടത്തിന്റെ ആക്രമണമായിരിക്കും. അപ്പൊ അത് ഇലയിൽ നോക്കിയാൽ അറിയാൻ പറ്റും.
2: അതേപോലെ ഈ പപ്പായിലെ
1: അതൊരു വൈറസ് രോഗമായിരിക്കും. സാധാരണഗതിയിൽ വൈറസ് രോഗത്തിന് വളരെയധികം പ്രതിരോധ ശേഷി കുറവുള്ള ചില ഇനങ്ങളാണ് നമ്മുടെ പപ്പായ. പിന്നെ നാടൻ ഇനങ്ങൾ മാത്രമേ ഉള്ളൂ വൈറസ് രോഗങ്ങൾക്ക് അത്യാവശ്യം പ്രതിരോധ ശേഷി ഉള്ളത്. മറ്റെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന വൈറസ് ഡിസീസ്, വൈറസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ, വൈറസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു പരിഹാരമില്ലാത്ത ഒരു രോഗം. അതായത് ഒരിക്കലും ഒരു വൈറസ് രോഗം ഒരു ചെടിയിൽ നിന്ന് ഒരു ചെടിയിലേക്ക് വരില്ല. പക്ഷേ ഈ വൈറസിനെ വാഹിച്ചുകൊണ്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ചില നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ. നമ്മുടെ പപ്പായയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ചെറിയ പൂപ്പൽ, വെള്ള പൂപ്പൽ പോലെ ചില ചെറിയ പ്രാണികൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും. അതിന്റെ കായ്കളിലുണ്ടാകും, അതിന്റെ മുകൾ ഭാഗത്തുണ്ടാകും. അത് മീലി മൂട്ടകളെന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അതായത് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളാണ് ഈ മീലി മൂട്ടകളെന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഈ മുള്ളാത്ത വീട്ടിലുള്ളവർക്ക് അതിന്റെ മേളിൽ പൊടി വിതറിയ പോലെ ഇങ്ങനെ വെളുത്ത പൂപ്പൽ കാണാം. അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ പിടിച്ചു വരുമ്പോൾ മാവിന്റെ ഞെടുപ്പിന്റെ ഭാഗത്തായിട്ട് വെളുത്ത പൂപ്പൽ പോലെ പൂപ്പൽ കാണാം. ഇതൊക്കെ തന്നെ നമ്മൾ പൂപ്പലാണ് തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷേ ഇതൊരു നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളാണ്, മീലി മൂട്ടകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മീലി മൂട്ടകൾ ഉണ്ടെങ്കിൽ അവര് ഈ പറയുന്ന രോഗമുള്ള ചെടികളിലായിരുന്നു കുടിക്കുകയാണെങ്കിൽ അത് രോഗമില്ലാത്ത ചെടിയിൽ പോകാൻ സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ട് വൈറസ് പകരും. അതുകൊണ്ട് നമ്മളൊരു വൈറസ് രോഗം വന്ന ചെടി, അല്ലെങ്കിൽ ഈ പറയുന്ന മുരടിപ്പ് വന്ന ചെടി, ഇലകൾ ചെറുതാകുന്ന ചെടികളാണെങ്കിൽ ആ ചെടികളുടെ ആ ഭാഗങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ പപ്പയാണെങ്കിൽ പുതിയ വരുന്ന നാമ്പലകൾക്ക് പ്രശ്നമാണ്. നാമ്പലകളൊന്ന് മാറ്റി നോക്കിയിട്ട് കീടനാശിനി അടിച്ചു കൊടുക്കുക. അതായത് കീടങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചെടി, പുതിയതായിട്ട് വരുന്ന നാമ്പില എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആ വൈറസിനെ അതിജീവിച്ച് പുതിയ നാമ്പില ശരിയായിട്ട് തന്നെ വളരും.
0: കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? അതെ അതെ, വളരെ നല്ല ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. നമ്മളൊരു കാര്യം ചോദിക്കാൻ നമുക്ക് മാത്രമല്ലല്ലോ, അത് എത്രയോ കൃഷിക്കാരൊക്കെ കേട്ടോണ്ടിരിക്കുകയല്ലേ, അവർക്കൊക്കെ പ്രയോജനമുള്ള കാര്യമാണ്. അപ്പൊ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ചോദിച്ചതിനൊക്കെ നല്ല മറുപടി ആയില്ലേ? പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും, പ്രത്യേകിച്ച് ബിന്ദു മാഡത്തിന്, എനിക്ക്, സ്റ്റുഡിയോയിലുള്ളവർക്ക്, പോക്കുവയിൽ ലേഖ മാഡത്തിന്, ടീച്ചറിന്, എല്ലാവർക്കുമായിട്ടാണ് പാട്ട് സമർപ്പിക്കുന്നത്. ഏത് പാട്ടാണെന്ന് പറയണം? ഏതെങ്കിലുമൊക്കെ തരത്തിൽ പിന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പാട്ട് തന്നെയാണ് ചോദിക്കുന്നത് എന്നുള്ള സന്തോഷം. ഇന്നത്തെ വിഷയം അതായതുകൊണ്ടായിരിക്കും എല്ലാവരും അത്തരത്തിലുള്ള പാട്ടുകളാണ് ചോദിക്കുന്നത്. അപ്പൊ വളരെ സന്തോഷം. നമുക്ക് ഇപ്പം ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായി മറുപടി ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് പാട്ടിലേക്ക് പോവാം. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. മാമിനോട് നന്ദി പറയാം.
1: സന്തോഷം, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. നമസ്കാരം. ശരി.
0: അപ്പൊ നമുക്ക് പ്രിയ ശ്രോതാവ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി മറുപടി മാം പറഞ്ഞു. നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇപ്പോൾ കൂൺനാശിനി അല്ലെങ്കിൽ കീടനാശിനി പറഞ്ഞു, അതുപോലെ കൂൺനാശിനി ആണ് ആളുകൾക്ക് അധികം പരിചയമില്ല. അത് കൂൺനാശിനിയെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ശശിധരൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു.
1: സാധാരണ കുമിൾനാശിനികളെന്ന് നമ്മൾ പറയുന്നത് രോഗത്തിന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ്. സാധാരണഗതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന കുമിൾനാശിനികളുണ്ട്. അതായത് ചെമ്പ് കലർന്ന കുമിൾനാശിനികൾ. ഏറ്റവും ആദ്യകാലത്ത് കണ്ടുപിടിക്കപ്പെട്ട ഒരു കുമിൾനാശിനി അതാണ്, ബോർഡോ മിശ്രിതം എന്ന് പറയും. അതായത് നമ്മുടെ തുരിശ്, നമ്മള് സാധാരണ റബ്ബറിലൊക്കെ അടിക്കുന്ന നീല കളറിലുള്ള തുരിശ്, ഈ തുരിശും അതുപോലെ നീറ്റിക്കൊക്കെ പൊടിച്ചതും കൂടെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് സാധാരണ എല്ലാവർക്കും ലഭ്യമാകുന്ന രണ്ട്
0: കാര്യങ്ങളാണ്.
1: അപ്പൊ അത് നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കാം. അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. തയ്യാറാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം മാത്രമേ തയ്യാറാക്കാൻ പാടുള്ളൂ.
0: അതെ,
1: നമ്മൾ സൂക്ഷിച്ചു വെച്ച് തയ്യാറാക്കിയത് സൂക്ഷിച്ചു വെച്ച് അടിക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം നമ്മൾ തയ്യാറാക്കി അന്ന് തന്നെ അടിച്ചു തീർക്കത്തക്ക രീതിയിൽ വേണം തയ്യാറാക്കാൻ. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ അളവിൽ 1 ലിറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് 10 ഗ്രാം തുരിശ്, 10 ഗ്രാം നീറ്റുകൊക്കെ
0: മതിയാവും.
1: അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ 1 ലിറ്ററിന്റെ ആവശ്യമേ സ്പ്രേയിങ് വരുന്നുള്ളൂ, അല്ലെ തളിക്കാൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ എങ്കിൽ ഈ പറയുന്ന 10 ഗ്രാം തുരിശും 10 ഗ്രാം നീറ്റുകൊക്കെ 1 ലിറ്റർ വെള്ളവും. അപ്പൊ നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു 1/2 ലിറ്റർ വെള്ളം, അതായത് 500 മില്ലി വെള്ളത്തിലേക്ക് ഈ തുരിശ് നമ്മൾ ലയിപ്പിച്ചെടുക്കുക. ഇപ്പൊ സ്വഭാവമായിട്ട് നമുക്കറിയാം തുരിശെന്ന് പറഞ്ഞാൽ കട്ടി കൂടിയതാണ്. അപ്പൊ പൊടിച്ചു ചേർക്കണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു എഴയകുന്ന തുണിയിൽ ഈ തുരിശ് കെട്ടുക, 10 ഗ്രാം തുരിശ് കെട്ടുക. എന്നിട്ട് നമ്മൾ എടുക്കുന്ന 1/2 ലിറ്റർ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ തൊടത്തക്ക രീതിയിൽ ഒരു കിഴി നമ്മൾ കെട്ടിവെക്കുക. അത് കിഴി മുങ്ങിപ്പോകരുത്, ആ ഉപരിതലത്തിൽ തൊടത്തക്ക രീതിയിൽ വേണം നമ്മൾ കിഴി എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിവെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ തുരിശ് മുഴുവനായിട്ട് ലയിച്ച് വെള്ളത്തിലേക്ക് ലയിക്കും. അപ്പൊ നമുക്ക് തുരിശിലായന തയ്യാറാകും. അല്ലെങ്കിൽ നമ്മൾ കലക്കി നന്നായിട്ട് യോജിപ്പിച്ച് തുരിശിലായന തയ്യാറാക്കുക. അതിനുശേഷം നമ്മുടെ 10 ഗ്രാം നീറ്റുകൊക്കെ നമ്മൾ 1/2 ലിറ്റർ വെള്ളം വേറെ ഇരിപ്പുണ്ട്, അതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി രണ്ടും കൂടെ യോജിപ്പിക്കണം. അവിടെയാണ് കൃത്യമായൊരു ശ്രദ്ധ കൊടുക്കേണ്ടത്. അതായത് തുരിശിലായനി വേണം നീറ്റുകൊക്കെ ലായനിയിലേക്ക് ഒഴിക്കാൻ. ഒരു കാരണവശാലും ഈ പറയുന്ന വെള്ളക്കളർ ലായനി നീലക്കളർ ലായനിയിലേക്ക് ഒഴിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തെറ്റായ രാസപ്രവർത്തനം നടക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നീലക്കളർ ലായനി വേണം വെള്ളക്കളർ ലായനിയിലേക്ക് ഒഴിക്കാൻ. അഥവാ നമുക്ക് സംശയമുണ്ടെങ്കിൽ മൂന്നാമതൊരു പാത്രം എടുത്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് ആ മൂന്നാമതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചെമ്പിന്റെ അംശം കൂടുതൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ തളിക്കുന്നതിന് മുൻപേ ചെമ്പിന്റെ അംശം കൂടുതലാണെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ തന്നെ ഒരു ഇരുമ്പ് സോറി ഒരു സ്റ്റീൽ കത്തിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലേഡ് എടുക്കുക, കുറച്ചു നേരം നമ്മുടെ ലായനിയിൽ ഒന്ന് മുക്കി വെക്കുക. അപ്പൊ അതിനകത്ത് നമ്മുടെ തുരുമ്പ് പോലെ അല്ലെങ്കിൽ ചുമന്ന കണികൾ, ചെറിയ ചുമന്ന കണികൾ ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോടെ വെച്ചിട്ട് തിരിച്ചു വന്ന് നോക്കിയാൽ മതിയാവും. അതിനകത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ചെമ്പിന്റെ അംശം ഈ ലായനിയിൽ കൂടുതലാണ്. ആ നേരം നമ്മൾ കുറച്ചും കൂടെ നീറ്റുകൊക്കെ ഒന്നും കൂടെ ലയിപ്പിച്ച് ക്രമീകരിക്കണം. ഞാൻ ഈ പറഞ്ഞ അളവിന് കൃത്യമായിട്ടൊരു ലായനി തന്നെയായിരിക്കും, പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച് ഇതിന്റെ ലായനി തയ്യാറാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് കൃത്യതയോടെ ഈ പറയുന്ന ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികൾ തളിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് സുലഭമായിട്ട് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വെള്ളരി വർഗ വിളകൾക്ക് ഇത് ഒഴിവാക്കുക. വെള്ളരി വർഗം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ മത്തൻ, കുമ്പളം, പടവലം, പാവല്, ഇതുപോലെ അതിന്റെ തണ്ടുകൾ നമുക്കറിയാം, ഇളം തണ്ടുകൾ. അപ്പൊ അതിനെ നമ്മൾ ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാ ചെടികൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുരുമുളകാണെങ്കിലും തെങ്ങിനാണെങ്കിലും അല്ലെ വെറ്റിലക്കുടിക്കാണെങ്കിലും മറ്റ് ചെടികൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഒരു മുൻകരുതലായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കുമിൾനാശിനിയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ബോർഡോ മിശ്രിതം.
0: ഓ, എത്ര ശാസ്ത്രീയമായ, സാധാരണ ഇതൊക്കെ തയ്യാറാക്കിയ രണ്ടും കൂടെ ഇട്ട് കലക്കി എടുക്കുക എന്നുള്ള പരിപാടി. വെള്ളം എടുത്ത് നീലയിൽ ഒഴിക്കാം. ഇതിപ്പോ ഇത് അത് അത് രാസപ്രവർത്തനത്തെ ബാധിക്കും എന്ന് പറയുമ്പോഴത്തേ അത് വളരെ വ്യക്തമായ ശാസ്ത്രീയമായ, അതാണ് മാഡം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതൊക്കെ പരിശീലനത്തിന് വരുന്ന ആളുകൾക്ക് മാത്രം ലഭ്യമാകുന്ന ശാസ്ത്രീയമായ അറിവുകളാണ്. പക്ഷെ സാധാരണ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലെ ഒരാളിന് വരുന്ന സംശയം എന്ന് പറയുന്നത്, മാഡം പറഞ്ഞു ഏത് ചെടികൾക്കും, എങ്കിൽ പോലും ഞങ്ങളൊക്കെ കൂടുതലും പച്ചക്കറി ചെടികളെക്കാൾ കൂടുതൽ ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഓർണമെന്റൽ പ്ലാന്റ്സ്, അതായത് അലങ്കാര ചെടികളാണ് ഞങ്ങൾ കൂടുതലും. ഇത് ഇതേ മിശ്രിതം അലങ്കാര ചെടികൾക്കും പ്രാവർത്തികമായതാണോ എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലം എത്തുന്നതിന് മുൻപേ ആയിട്ട് മുൻകരുതലായിട്ട് ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മഴക്കാലത്ത് വരുന്ന ഈ കുമിൾ രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എല്ലാ ചെടികൾക്കും ഇത് തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ പറയുന്ന ഇതിന് പകരം, അതായത് ഇപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ സംവിധാനങ്ങൾ ഇല്ല എങ്കിൽ കടകളിൽ നമുക്ക്, അതായത് കീടനാശിനി കടകളിൽ നമ്മൾക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കീടനാശിനി കുമിൾനാശിനി കിട്ടും. അത് നമുക്ക് പൊടി രൂപത്തിൽ കിട്ടുന്നതാണ്. അത് ഫൈറ്റോലാൻ, ഫൈട്രാൻ, അങ്ങനെ പല പല ബ്രാൻഡുകളിൽ കിട്ടുന്നുണ്ട്. ഇത് വേണമെങ്കിൽ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കാം. അത് 2 മുതൽ 3 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും കലക്കി നമുക്ക് ചെടികൾക്ക് തളിച്ചു കൊടുക്കാം. അതായത് ഏതെങ്കിലും
0: നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ കറക്റ്റ് പ്രൊപ്പോർഷൻ ഉണ്ട്.
1: പ്രൊപ്പോർഷനായിട്ട് അതൊരു ചെമ്പ് കലർന്ന കുമിൾനാശിനിയാണ്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഒരു ചെടികൾക്ക് പ്രശ്നം വന്നാൽ ആ ചെടികളുടെ ആ ഒരു അഴുകിയ ഭാഗം അല്ലെ മോശമായ ഭാഗം മാറ്റിയതിന് ശേഷം കൊടുക്കുക. ബാക്കിയുള്ള ചെടികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ കൊടുത്തു നിർത്തുക. അപ്പൊ ഈ പറയുന്ന കുമിൾ രോഗങ്ങൾ പടരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട്
0: പറ്റും. വളരെ വിജ്ഞാനപ്രദമായ, എന്ന് വെച്ചാൽ വളരെ പ്രായോഗിക തലത്തിൽ നമുക്ക് വളരെ വിജ്ഞാനപ്രദമായ, വളരെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ അലങ്കാര ചെടികളെ കുറിച്ച്, ഇപ്പൊ എനിക്ക് തോന്നുന്നത് അലങ്കാര ചെടികൾ ഒരു ട്രെൻഡായിട്ട് വരികയാണ് ഇപ്പോൾ കുപ്പിയിൽ നടത്തുക. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. അത്തരം വിശേഷങ്ങളിൽ നമുക്ക് പിന്നാലെ പോവാം. ഇപ്പൊ നമുക്ക് ശ്രീ ശശിധരൻ വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്ന, അദ്ദേഹം ചോദിച്ച പാട്ട് കേട്ടിട്ട് നമുക്ക് മടങ്ങിയെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. ഒത്തിരി വിശേഷങ്ങൾ, അതിനേക്കാളുപരി പാട്ടുകൾ. പ്രത്യേകിച്ച് ഇന്ന് വിശേഷങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമെന്ന് തോന്നുന്നു. ആളുകൾ വളരെ കൗതുകത്തോടെ, സ്റ്റുഡിയോ പോലും വളരെ ആകാംക്ഷയോടെ കൗതുകത്തോടെ കേട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ശ്രോതാക്കളുമായി ബന്ധപ്പെട്ട സാധാരണമായ കാര്യങ്ങൾക്ക് വളരെ ശാസ്ത്രീയമായ ഉത്തരം ലഭ്യമാവുക എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ആരോടാണ് ചോദിക്കാൻ, എവിടെയാണ് പോയി അന്വേഷിക്കാൻ എന്നുള്ള കാര്യങ്ങൾ, അതിന് വളരെ ശാസ്ത്രീയമായി മറുപടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസന്തോഷം എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല. ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സസ്യ സംരക്ഷണത്തിന്റെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ബിന്ദു ആർ മാത്യൂസ് ആണ്. ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം, സംസാരം ആകാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, കുമിൾനാശിനിയെ കുറിച്ചാണ്. അത് വളരെ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു നിർത്തിയത്. നമ്മുടെ അലങ്കാര ചെടികൾക്കുമൊക്കെ അത് പ്രയോജനപ്രദമാണ്. ഇന്ന് പഴയതിനെ അപേക്ഷിച്ച് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും, ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും, അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആളുകൾ അതിലേറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്താണ്, ലോൺ, സാധാരണ കൊറിയൻ ഗ്രാസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. പക്ഷെ അത് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേൾക്കുന്നത് ഈ കൊറിയൻ ഗ്രാസിലൊക്കെ വളരെ നന്നായിട്ട് പുഴുകയറി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങൾ, പച്ചക്കറി മാത്രമല്ല അത്തരം കാര്യങ്ങൾ ഇന്ന് ആളുകൾ തൽപരരാണ്. അതിനെയൊക്കെ എങ്ങനെ സംരക്ഷിക്കാം എന്നതുകൂടെ ഒന്ന് പറഞ്ഞ് പോയാൽ നല്ലതായിരുന്നു.
1: സാധാരണഗതിയിൽ കീടം രോഗം വരാതെ സംരക്ഷിക്കുന്ന മാർഗമാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മൾ മണ്ണ് നമ്മൾ തയ്യാറാക്കുന്ന സമയം തന്നെ മണ്ണിൽ നമ്മൾ അത്യാവശ്യം പുളിപ്പ് ക്രമീകരിക്കാനുള്ള സംവിധാനം കൊടുക്കണം. അങ്ങനെ നമ്മൾ ശുപാർശ ചെയ്യുന്നത് കുമ്മായ പ്രയോഗം ശുപാർശ ചെയ്യും, അല്ലെങ്കിൽ ഡോളമൈറ്റും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഡോളമൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് മൂലകങ്ങളാണ്, അതായത് കാൽഷ്യം മഗ്നീഷ്യം. ഒരു ചെടികൾക്ക് നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ഏകദേശം 16 മൂലകങ്ങളുണ്ട്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് 6 മൂലകങ്ങൾ, അതായത് നമ്മുടെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത് മൂന്നും നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ചെടികൾക്ക് കിട്ടുന്നതാണ്. അതേ മറിച്ച് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഈ മൂന്ന് മൂലകങ്ങൾ നമ്മൾ വളങ്ങളായിട്ട് കൊടുക്കും. എല്ലാവർക്കും അത് കേട്ടിട്ടുണ്ടാവും, ഫാക്ടം ഫോസ്, പൊട്ടാഷ്, യൂറിയ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഈ 6 മൂലകങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള മൂലകങ്ങൾ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളും ഉപസൂക്ഷ്മ മൂലകങ്ങളുമാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ 90% മുതൽ 95% ഈ 6 മൂലകങ്ങൾ കൈയടക്കിയതിനു ശേഷം ബാക്കിയുള്ള 5% മാത്രമേ ഈ ചെറിയ മൂലകങ്ങളുടെ ആവശ്യങ്ങൾ വരുന്നുള്ളൂ. അപ്പൊ ഇത്രയും മൂലകങ്ങൾ എന്തായാലും പക്ഷെ ചെടിക്ക് വേണം. കാരണം ഇത് ഓരോ ഘട്ടത്തിലും, വളർച്ചാ ഘട്ടത്തിൽ ഓരോ മൂലകങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. അത് പൂക്കുന്ന സമയത്തൊന്ന് വേണം, അല്ലെങ്കിൽ കായ്ക്കുന്ന സമയത്തൊന്ന് വേണം, അല്ലെങ്കിൽ അതിന്റെ വളർച്ചാ ഘട്ടത്തിൽ വേണം. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ ഏത് മൂലകങ്ങൾ കൊടുത്താലും അത് ചെടികൾ വലിച്ചെടുക്കണമെങ്കിൽ മണ്ണിൽ പുളിപ്പ് ക്രമീകരിക്കണം. പുളിപ്പ് ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ pH, അതായത് നമ്മുടെ ഒരു സൂചികയാണത്, അമ്ലക്ഷാര സൂചിക എന്ന് പറയും. ആ സൂചിക നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം മിക്കവാറും തന്നെ നമ്മുടെ കേരളത്തിലുടനീളം നമ്മുടെ മണ്ണ് ഒരു അസിഡിക് മണ്ണ്, അത് അമ്ലത്വമുള്ള മണ്ണാണ്. അത് അമ്ലത്വമുള്ള മണ്ണായതുകൊണ്ട് തന്നെയാണ് നമുക്ക് രോഗവും കീടങ്ങളും കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഈ അമ്ലത്വം ആദ്യം ക്രമീകരിക്കാനായിട്ട് നമ്മൾ കുമ്മായ പ്രയോഗം ഏത് കൃഷി ചെയ്താലും, അത് ലോണാകട്ടെ, അല്ലെങ്കിൽ പച്ചക്കറി ആകട്ടെ, അല്ലെ തെങ്ങാകട്ടെ, മരച്ചീനി ആകട്ടെ, എന്തോ ആയിക്കോട്ടെ, വാഴ ആയിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന കുമ്മായ പ്രയോഗം ചെയ്ത് പുളിപ്പ് ക്രമീകരിക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 3.5 വരെയൊക്കെ ആയിരിക്കും കുമ്മായ മീൻസ് pH ലെവൽ, അതായത് വളരെ കാഠിന്യമേറിയ അമ്ലത്വമുള്ള മണ്ണായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു രീതി കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്ലത്വം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്ക് ഏകദേശം ഒരു 5 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കീടരോഗങ്ങളെ നിയന്ത്രിക്കാം, വിളവിനെ കൂട്ടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് വളർച്ചയെ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ ആദ്യമേ തന്നെ കൃഷി എപ്പോൾ തുടങ്ങുന്നു അതിനൊരു 10 മുതൽ 15 ദിവസം മുൻപേ തന്നെ ഇത് മണ്ണിൽ പ്രയോഗം നടത്തുക. സാധാരണഗതിയിൽ സെന്റ് 1 to 2.5 kg ആണ് ശുപാർശ. അപ്പൊ ഈ രീതിയിൽ മണ്ണിൽ കൊടുത്താൽ മണ്ണിൽ ജലസേചനം കൊടുത്ത് മണ്ണിൽ ഈർപ്പമുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതായത് ഉണങ്ങിയ തറയിലല്ല ഇത് ഇടേണ്ടത്. ഈർപ്പമുണ്ടെങ്കിൽ മാത്രമേ ഇത് ലയിച്ച് മണ്ണിൽ കലർന്നതിന് ശേഷം മണ്ണിന്റെ അമ്ലത്വം ക്രമീകരിക്കത്തുള്ളൂ. അത് നന്നായിട്ട് ഉറപ്പ് വരുത്തുക. അപ്പൊ അത് ആദ്യമേ ചെയ്താൽ തന്നെ നമുക്ക് തുടർന്നുള്ള കൃഷിയിൽ അത്യാവശ്യം നമുക്ക് നല്ല പ്രതിരോധ ശേഷിയോടെ ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഏത് വളം കൊടുത്താലും ചെടികൾ വലിക്കും, അല്ലെങ്കിൽ ഇത് മണ്ണിൽ തന്നെ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ പ്രതിരോധ പ്രതിരോധശേഷി നശിക്കുന്നതും നമുക്ക് രോഗം കീടങ്ങൾ കൂടാനുള്ള സാധ്യത. അപ്പൊ അതുകൊണ്ട് കുമ്മായ പ്രയോഗം ചെയ്ത് ഏത് മണ്ണിൽ ചെയ്ത് കഴിഞ്ഞാലും തുടർന്ന് ഒരു 10-15 ദിവസം കഴിഞ്ഞ് നമ്മൾ തൈകൾ നടുകയോ അല്ലെങ്കിൽ പിരിച്ച് നടുകയോ അല്ലെങ്കിൽ ലോൺ ഇടുകയോ അല്ലെങ്കിൽ വാഴ വെക്കുകയോ എന്ത് ചെയ്താലും തന്നെ നമ്മൾ കൊടുക്കുന്ന വളം കൃത്യതയോടെ വലിക്കുമ്പോൾ ആരോഗ്യത്തോടെ ചെടി വളരും.
0: ഇത് സാധാരണ രീതിയിൽ നമ്മളൊരു ലോൺ ചെയ്യുന്നതിന് മുമ്പ് ഉള്ളതാണ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിന് മുമ്പ്. പക്ഷെ കൃഷി ചെയ്തതിന് ശേഷം കുമ്മായ പ്രയോഗം സാധ്യമാണോ അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇനിയും നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. അത്രയേറെ പ്രയോജനപ്രദമായ കാര്യമാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ, റൂബിനാണ് വിളിക്കുന്നത്.
0: ദിവിനാണ്. എവിടുന്ന?
2: ചൂഴിയുന്നു.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സസ്യസംരക്ഷണത്തിൽ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആയ ബിന്ദു ആർ മാം, മാത്യൂസ് മാം ആണ്. മാമിനോട് സംസാരിക്കാം.
2: മാഡം, ഞാൻ വിളിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്റെ വീട്ടില് കൃഷി ചെയ്ത് ഞാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഞാൻ ഒന്ന് നട്ടിട്ട് അങ്ങ് പിടിക്കുന്നില്ല. എന്നുവെച്ചാ ഈ കവറിലൊക്കെ നടുന്നത്, എന്നിട്ട് ഒന്നും അത് ക്ലിയർ ആയിട്ട് അങ്ങ് വരുന്നില്ല. അപ്പൊ എന്താണ് നമ്മള് ഈ പ്രായോഗികമായിട്ട് ചെയ്യാൻ?
1: അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കൃഷി ചെയ്യുന്നതിന് മുൻപേ ഉള്ള തയ്യാറെടുപ്പുകളാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. മണ്ണ്, നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ് വേണം തിരഞ്ഞെടുക്കാനായിട്ട്.
2: അത്
1: ഏത് മണ്ണും നമുക്ക് ഫലഭൂയിഷ്ഠമാക്കാൻ പറ്റും, മനസ്സിലായി? അതിനാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന നേരത്തെ പുളിപ്പ് ക്രമീകരിക്കാൻ ആദ്യം തന്നെ കുമ്മായ പ്രയോഗം അല്ലെ ഡോളമൈറ്റ് പ്രയോഗം മണ്ണിൽ കൊടുക്കുക. ആ മണ്ണ് നമ്മൾ അതേസമയം ഇപ്പൊ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ മണ്ണ് എവിടെന്നെങ്കിലും ശേഖരിച്ചായിരിക്കും ആ ഗ്രോ ബാഗുകൾ നിറയ്ക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള മണ്ണ് ശേഖരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു രീതിയുണ്ട്, മണ്ണ് താപീകരണം എന്ന് പറയും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സോയിൽ സോളറൈസേഷൻ എന്ന് പറയും. ആ മണ്ണ് നമ്മൾ ഏറ്റവും ചൂടുള്ള സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് വിരിച്ചിട്ടതിന് ശേഷം സ്വാഭാവികമായിട്ട് തന്നെ ചിലപ്പോൾ കളകളുടെ വിത്ത് കാണാം, ചിലപ്പോൾ പുഴുക്കൾ കാണാം, ചില അണുക്കൾ കാണാം, ഇതൊക്കെ തന്നെ കാണും. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ ജൈവവളം കൊടുക്കുക, അതായത് ചാണകമാകാം, പച്ചിലവളങ്ങളാകാം, ഏതെങ്കിലും ജൈവവളം കൊടുത്ത് ആവശ്യത്തിന് ഈർപ്പവും കൊടുത്തതിന് ശേഷം, അതായത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമ്മുടെ ആ മണ്ണ് നനയാൻ തക്ക രീതിയിലുള്ള ഈർപ്പം കൊടുത്തതിന് ശേഷം മണ്ണ് മൂടിയിടുക. മൂടിയിടുന്നത് ഒരു 150 ഗേജ് കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിടുക. അപ്പൊ മൂടിയിട്ട് കഴിഞ്ഞാൽ 4 വശത്തും ഒരു തരത്തിലും നമ്മുടെ പുറത്തുള്ള വായു അകത്ത് കയറരുത്, അകത്തുള്ള വായു പുറത്തു പോകാത്ത രീതിയിൽ 4 വശത്തും നന്നായിട്ട് മണ്ണ് ടക്ക് ചെയ്ത് മൂടുക. ആ രീതിയിൽ വായു പോകാത്ത രീതിയിൽ മൂടിയിടുക. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കളകളുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ കളകൾ മുളയ്ക്കാൻ തുടങ്ങും. മുളച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ചൂട്, മണ്ണിന്റെ താപനില കൂടുന്നതനുസരിച്ച് ഈ കളകൾ അഴുകി മണ്ണിലേക്ക് ചേരും. ഇത്തരത്തിൽ ഈ മണ്ണ് നമ്മളൊരു 25 മുതൽ 30 ദിവസം ഇതേ രീതി, അത് നല്ല വെയിലുള്ള സമയത്ത് വേണം ചെയ്യാൻ, മഴക്കാലത്തല്ല, വെയിലുള്ള സമയത്ത് ഇത്തരത്തിൽ മണ്ണ് നമ്മൾ താപീകരണം നടത്തി ആ മണ്ണ് ശേഖരിച്ച് ഇനി ഗ്രോ ബാഗിൽ നിറയ്ക്കുക. ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന സമയത്ത് കുമ്മായവും കൂടെ ചേർത്തിട്ട് നമ്മൾ നട്ടുകൊടുക്കുക. അപ്പൊ ആ മണ്ണ് നല്ല രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഏത് പച്ചക്കറിയാണെങ്കിലും, പ്രത്യേകിച്ച് അത് ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു 2-2.5 സ്പൂൺ വരെ ഇടുക. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇട്ട്
2: കൊടുക്കുക.
1: അതെ അതെ. അത് കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ കുമ്മായ പ്രയോഗം കൊടുക്കുന്ന ഈ ബാക്ടീരിയൽ രോഗങ്ങൾ, അതായത് വാട്ടരോഗങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും കുമ്മായ പ്രയോഗം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ആരോഗ്യത്തോടെ നമ്മൾ എന്ത് ജൈവവളം ആയിക്കോട്ടെ രാസവളം ആയിക്കോട്ടെ ഏത് കൊടുത്താലും ആ ചെടികൾ വലിച്ചെടുക്കും. അപ്പൊ നന്നായിട്ട് ഫലഭൂയിഷ്ഠമായ മണ്ണിൽ കൃഷി ചെയ്ത കൃഷി രാസവളം നമുക്ക് കൂട്ടുവളമായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന മണ്ണിൽ ലയിപ്പിച്ച്, അതായത് ജലത്തിൽ ലയിപ്പിച്ച് കൊടുക്കാവുന്ന രാസവളം കിട്ടും. അത് അവരവരുടെ സൗകര്യാർത്ഥം നമുക്ക് കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുവളമായിട്ട് കോംപ്ലക്സ് വളമായിട്ടും ഒക്കെ കിട്ടും രാസവളം. ജൈവവളമായിട്ടാണെങ്കിൽ എത്രത്തോളം ചാണകം അല്ലെ വേപ്പിൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ് അല്ലെങ്കിൽ എല്ലുപൊടി ഇതൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ജൈവ കൃഷി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
0: വളരെ സന്തോഷം വിപിൻ. എനിക്ക് തോന്നുന്നു പ്രത്യേക പോക്കുവെയിൽ പരിപാടിയിൽ വിപിൻ ആദ്യമായിട്ടാണ്
2: വിളിക്കുന്നത്.
0: പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചതിലും മണ്ണിന്റെ കാര്യങ്ങൾ ചോദിച്ചാലും, കാരണം എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മാം പറഞ്ഞ പോലെ ഒരു ഗ്രോ ബാഗ് കിട്ടുന്നു, നമ്മൾ എവിടെന്നെങ്കിലും മൺവെട്ടി എടുക്കുന്നു, കുറെ മണ്ണ് കിട്ടുന്നു, ഇതിൽ നിറയ്ക്കുന്നു, വിത്ത് നടന്നു അല്ലെങ്കിൽ ചെടി നടന്നു, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പുഴു തിന്നോ പട്ടോ പോകുന്നു.
2: അതെ,
0: അതുകൊണ്ടാണ് വിപിൻ പറഞ്ഞപ്പോഴേ ഇത് തന്നെയാണ് എന്റെ എന്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്.
2: നമ്മളിപ്പോഴെ എവിടെന്നെങ്കിലും കുറച്ച് മണ്ണെടുക്കും, നട്ട് എന്തെങ്കിലും കൊണ്ടുപോയി റോഡിൽ നിന്ന് കിട്ടും, അത് കൊണ്ടുപോയി നട്ട് വയ്ക്കും. വിളിക്കത്തുമില്ല, വെറുതെ കുറച്ചു ദിവസം കിളിച്ചേക്ക് വല്ലാം കാണത്തതിനെ പിന്നെ പോകത്തുമില്ല.
0: അതെ അതെ,
2: നമ്മള് റോഡിൽ നിൽക്കുന്ന ഒരു പുഷ്ടി കിട്ടത്തില്ല, വാങ്ങിക്കുന്ന വാങ്ങിക്കുന്ന സ്ഥലത്തുള്ള ഇലയിലെ പുഷ്ടി നമ്മൾ വീട്ടിൽ കൊണ്ടേക്കും പിന്നെ കാണൂല.
0: എന്നിട്ട് നമ്മള് നഴ്സറിക്കാരെ കുറ്റം പറയും, നമ്മളെ പറ്റിച്ചു എന്ന് പറയും.
2: അവിടെ നമ്മൾ അതേ അതെ,
0: നമുക്ക് നടാൻ അറിയാത്തതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇപ്പൊ മനസ്സിലായില്ലേ?
2: അതന്നെയാണ് സംഭവിക്കുന്നത്.
0: എന്തായാലും കാര്യം മനസ്സിലായല്ലോ, മണ്ണ് വിരിച്ചിടുക, നല്ല വെയിലുണ്ടായിരിക്കണം, എന്നിട്ട് അതിനകത്ത് ചെറിയ നനവ്, കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ? പോളിത്തീൻ കവർ കൊണ്ട് മൂടി ഇടുക, അതൊരു 30 ദിവസം വരെ ഉണ്ടാവുക. അതിന് പിന്നെ ഗ്രോ ബാഗിലേക്ക് കുമ്മായം ചേർത്ത് മാറ്റുക. തീർച്ചയായിട്ടും അടുത്ത എപ്പോഴെങ്കിലും മാം ഇതേപടി പോക്കുവെയിലിൽ സംസാരിക്കാൻ വരുമ്പോ എന്റെ കൃഷി ഏറെ മെച്ചമായി, ഒരുപാട് അലങ്കാര ചെടികളോ പച്ചക്കറികളോ നടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വാക്ക് വിവിന്റെ ഇത് കിട്ടട്ടെ. ഏത് പാട്ടാ വേണ്ടത്? അങ്ങനെയുള്ളൂ അല്ലേ. അപ്പൊ മാമിനോട് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ, മാമിനോട് സന്തോഷം അറിയിക്കാം, നന്ദി പറയാം.
1: പരിചയപ്പെട്ടത് സന്തോഷം.
2: ഓക്കെ ഓക്കെ മാഡം,
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയലിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സസ്യ സംരക്ഷണത്തിൽ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ബിന്ദു ആർ മാത്യൂസ് ആണ്. സാധാരണ സംശയങ്ങൾക്ക് ശാസ്ത്രീയമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒപ്പം പാട്ടുകൾ കേൾക്കുന്നു. ഒരു ബുധനാഴ്ച വളരെയേറെ സന്തോഷമുള്ളതായി തീരുന്നത് എങ്ങനെയാണ്? പ്രത്യേക പോക്കുവയിൽ സാർത്ഥകമായി തീരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷത്തോടെയാണ് ശ്രോതാക്കളുമായി സംസാരിക്കുന്നത്. ശ്രോതാക്കൾക്ക് ഒരുപാട് കൊച്ചു കൊച്ചു സംശയങ്ങളുണ്ട് എന്നറിയാം. ഇപ്പൊ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, റേഡിയോയുടെ ശബ്ദം കുറച്ച് വെക്കണം, കേൾക്കാം.
1: ഞാൻ പച്ചമല കിഷൻകുട്ടിയാണ്.
0: ആ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചിട്ട്
1: സംസാരിച്ചു,
0: അവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കണം.
1: സൗണ്ട്
0: കുറച്ചു, നന്നായി. പച്ചമലയിൽ നിന്ന് കൃഷ്ണൻകുട്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സസ്യ സംരക്ഷണത്തിൽ സ്പെഷ്യലിസ്റ്റായ ബിന്ദു മാം ആണ്. മാമിനോട് സംസാരിക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ഞങ്ങള് ഈ കൃഷി ചെയ്യണതേ, ഈ തെങ്ങുകളെല്ലാം ഈ ഒരുമാതിരി പൂപ്പടിച്ച് മഞ്ഞ പിടിച്ച് വെള്ളം പിടിച്ചങ്ങ് പോകുന്നു.
2: അതിനാണോ പരിഹാരം?
1: വെള്ള മഞ്ഞ ഒരുമാതിരി വെള്ള പൂ പോലെ, പക്ഷികള് വന്ന് പിടിക്കും പോലെ പിടിച്ച് തെങ്ങത്രയും നശിച്ചു പോകുന്നുണ്ട്.
2: വെള്ള പൂപ്പല് പോലെ അല്ലേ ഓലകളുടെ അടിഭാഗത്തിരിക്കുന്ന, ഓലക്കാലുകളുടെ ആണോ?
1: അതെ അതെ അതെ.
2: അല്ലാതെ ചെല്ലിയുടെ പ്രശ്നങ്ങളുണ്ടോ?
1: ചെല്ലിയുടെ പ്രശ്നമുണ്ട്, അതിന് മരുന്നൊക്കെ കുമ്മായമൊക്കെ വാങ്ങിച്ചിടും.
2: കുമ്മായം അല്ല അതിനിടേണ്ടത്. സാധാരണഗതിയിൽ തെങ്ങിനെ ഏറ്റവും അധികം പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് കീടങ്ങളുണ്ട് തെങ്ങിൽ വരുന്നത്. കൊമ്പൻ ചെല്ലിയുണ്ട്, ചെമ്പൻ ചെല്ലിയുണ്ട്, അതേപോലെ ഇപ്പം നേരത്തെ പറഞ്ഞാൽ വെള്ളീച്ച, അതായത് ഓലകളുടെ അടിഭാഗത്ത് വെളുത്ത പൂപ്പല് പോലിരിക്കുന്ന വെള്ളീച്ച, അതേപോലെ തന്നെ ചാഴിയുണ്ട്. ഇതേപോലെ ഒരുപാട് കീടങ്ങൾ തെങ്ങിനെ ആക്രമിക്കുന്നതായിട്ടുണ്ട്. അപ്പം നമ്മൾ തെങ്ങെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ കർഷകരുടെ ഇടയിൽ തെങ്ങിന് ഒട്ടും തന്നെ ഒരു ശ്രദ്ധ കൊടുക്കാത്തൊരു വിളയായിട്ട് മാറി. നമ്മൾ അത്യാവശ്യം തേങ്ങ അടത്തുന്ന സമയം മാത്രമാണ് നമ്മൾ തെങ്ങിലേക്ക് നോക്കുന്നത് തേങ്ങയില്ലാന്ന്. പക്ഷേ അതിന് കൊടുക്കേണ്ടുന്ന വളം, അതിന് കൊടുക്കേണ്ടുന്ന സസ്യസംരക്ഷണം ഒന്നും കൊടുക്കാറില്ല. കാരണം നമുക്ക് അതിനുള്ള തെങ്ങിൽ കയറാൻ ആളില്ല. ഇതൊക്കെ നമ്മുടെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തെങ്ങിനെ നമ്മൾ സംരക്ഷിച്ചേ മതിയാവും. തെങ്ങിന് കൊടുക്കേണ്ട ജലസേചനം കൊടുക്കണം, തെങ്ങിന് കൊടുക്കേണ്ടുന്ന വളം കൊടുക്കണം, തെങ്ങിന് കൊടുക്കേണ്ടുന്ന സസ്യസംരക്ഷണം കൊടുക്കണം. ഇത് ഇത്രയും കൊടുത്താൽ തന്നെ നമുക്ക് തെങ്ങിൽ നിന്ന് കായ്ഫലം നന്നായിട്ട് കൂട്ടാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ തെങ്ങിൽ നമ്മൾ ഓരോ വർഷവും നമ്മൾ വളം കൊടുക്കേണ്ട ഒരു രീതിയുണ്ട്. അതായത് സാധാരണ രണ്ട് മഴ, അതായത് ഇടവപ്പാതിയും തുലാവർഷത്തിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് തെങ്ങിന് 1 കിലോ 3/4 കിലോ 1 കിലോ ഏകദേശം നമുക്ക് ഈ 3, അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്, യൂറിയ ഫാക്ടം ഫോസ് പൊട്ടാഷ് എന്നീ വളങ്ങൾ നമ്മൾ 1/4 കിലോ 1 കിലോ 1/2 കിലോ ആയിട്ട് ഒരു കൊടുക്കേണ്ടതാണ്. ഇത് 2 പ്രാവശ്യമായിട്ട് കൊടുക്കണം. ഇത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പറയുന്ന കായ്ഫലം കൂട്ടുക. ഇതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമ്മായ പ്രയോഗം എല്ലാ വർഷവും തെങ്ങിന് ചെയ്യുക. ഒരു തടത്തിൽ 1/2 കിലോ തൊട്ട് 1 കിലോഗ്രാം വരെ കുമ്മായം നമുക്ക് കൊടുത്തിടാം. പക്ഷെ അതും എപ്പോ ചെയ്യണം? മഴ സമയത്ത് ചെയ്യണം. അതായത് നമ്മുടെ മഴ തുടങ്ങുന്നതിന് മുൻപേ ചെയ്തിട്ടാൽ മഴ ഈ പറയുന്ന കുമ്മായം മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് വളം കൊടുത്താലും വലിക്കും. ഇപ്പൊ നമ്മൾ നൈട്രജൻ ഫോസ്ഫറസ് നമ്മുടെ രാസവളം കൊടുത്തില്ല എങ്കിൽ ഇപ്പോൾ ചില കർഷകരുടെ കയ്യിൽ ഇപ്പൊ ജൈവവളങ്ങളായിരിക്കും, ചാണകപ്പൊടിയായിരിക്കാം, അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കായിരിക്കാം, അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കായിരിക്കും, എന്ത് വേണമെങ്കിലും കൊടുക്കാം. കൊടുക്കുന്നതെല്ലാം തന്നെ അതിന് എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ മൂലകങ്ങളെല്ലാം തന്നെ തെങ്ങിന് കിട്ടണം. കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാസവളം, നമ്മൾ ഓരോ വർഷം കൊടുക്കുന്നതിന്റെ രാസവളം, ഇതിന്റെ പ്രയോജനം നമ്മൾ കാണുന്ന 3 വർഷം കഴിഞ്ഞായിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ വർഷവും കൃത്യമായിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്താൽ തെങ്ങിന്റെ ആ ഒരു ആരോഗ്യം ക്ഷയിക്കാതെ തന്നെ നമുക്ക് കായ്ഫലം കൃത്യതയോടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ തെങ്ങിനെ നമ്മൾ പരിരക്ഷിക്കണം. മുകളിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തെങ്ങിന്റെ നമ്മൾ തേങ്ങ അടത്തുന്ന സമയത്ത് തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കണം. അതായത് ഈ പറയുന്ന ഉണങ്ങിയ ചൂട്ട, മടല്, കൊതുമ്പ് ഇതെല്ലാം മാറി. അതെ അതെ.
0: കുഴപ്പമില്ല, വീണ്ടും നമുക്ക് വൈകുന്നേരം 7 മുതൽ കേൾക്കാലോ. ഇപ്പൊ ഈ ഉത്തരം കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം.
1: ഞങ്ങള്
0: ഇത് വളരെ നല്ല ചോദ്യവും അതിനനുസരിച്ച മറുപടിയുമാണ്.
2: അപ്പൊ നമ്മള് തെങ്ങിന്റെ മുകളിൽ നമ്മള് നന്നായിട്ട് വൃത്തിയാക്കണം. സാധാരണ നമ്മുടെ ഈ കൊമ്പൻ ചെല്ലി എന്ന് പറയുന്ന വലിയ വണ്ടുകളാണ്, അതായത് കൊമ്പൻ കറുത്ത വണ്ടുകൾ. ഈ വണ്ടുകളുടെ പുഴുക്കൾ നമ്മൾ കാണുന്ന എവിടെയാണെന്ന് വെച്ചാൽ വളക്കുഴിയിലായിരിക്കും. കുണ്ടളപ്പുഴു എന്ന് നമ്മൾ പറയും. ഈ കുണ്ടളപ്പുഴു വളർന്ന് വലുതായാണ് ഈ കൊമ്പൻ ചില്ലിയായിട്ട് പറന്ന് നമ്മുടെ തെങ്ങിന്റെ മുകളിൽ കയറുന്നത്. അതിനകത്ത് ആൺചില്ലിയുണ്ട്, പെൺചില്ലിയുണ്ട്. കൊമ്പുള്ളത് കൊമ്പൻ ആൺചില്ലിയായിരിക്കും, കൊമ്പില്ലാത്തത് പെൺചില്ലിയായിരിക്കും. അപ്പൊ ഇത് നമ്മൾ കയറി ഇതിന്റെ കൂമ്പ് ഭാഗം തുറന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വിടർന്നു വരുന്ന ഓലകൾ ഒരു ത്രികോണാകൃതിയിൽ വെട്ടിയിരിക്കുന്നതായി കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തെങ്ങിന്റെ മുകളിൽ കൊമ്പൻ ചില്ലി ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ കൊമ്പൻ ഈ കൊമ്പൻ ഈ കൊമ്പൻ അതെ അതെ ഈ കൊമ്പൻ ചില്ലി ആക്രമിക്കുന്നതിന്റെ പുറമെ ഞാൻ പറയാം, പുറമെ നമുക്ക് ചെമ്പൻ ചെല്ലിയും വരും. അതായത് ചുമന്ന ചെല്ലിയാണ്, ചെറിയ ചെല്ലികളാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും തരം തുറന്ന ഉണ്ടെങ്കിൽ ഈ ചെമ്പൻ ചെല്ലി ഇതുവഴി അകത്തേക്ക് കയറും. സ്വാഭാവികമായിട്ടും തെങ്ങിന്റെ അകത്തിരുന്നുകൊണ്ട് അവരുടെ മുട്ടയും വണ്ടും പുഴുവും എല്ലാം തെങ്ങിൽ തന്നെയായിരിക്കും. ചവച്ചു തുപ്പിയതുപോലെ കുറെ ചകിരിച്ചണ്ടൊക്കെ തെങ്ങിലിന്റെ മുകളിൽ നിന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ തരത്തിൽ രണ്ട് ചെല്ലിയും കൂടെ ആക്രമിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന തെങ്ങിന്റെ മണ്ട അങ്ങ് മറിഞ്ഞു പോകും. അപ്പൊ ഈ രീതിയിൽ ഈ നമ്മൾ തെങ്ങിന് പരിരക്ഷണം കൊടുക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വേപ്പിൻ പിണ്ണാക്കും മണലും. വേപ്പിൻ പിണ്ണാക്കും മണലെന്ന് പറഞ്ഞാൽ മണലിന് പകരം, അതായത് ആറ്റുമണൽ കിട്ടിയില്ല എങ്കിൽ നേരിയ പാറപ്പൊടി എടുത്താലും മതിയാവും. തുല്യ അളവിൽ 200 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എടുക്കുകയാണ്, 200 ഗ്രാം മണലും കൂടെ ചേർത്ത് ഒരു മിശ്രിതം തയ്യാറാക്കി ഈ നമ്മുടെ തെങ്ങിന്റെ ഓലകളുടെ കവളുകളിൽ നിറയ്ക്കുക. ഇത് നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ചേട്ടൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ തെങ്ങിന്റെ ഓലകളുടെ അടിയിലുള്ള വെള്ളീച്ചകളാണ്. ഇത്തരത്തിലുള്ള വെള്ളീച്ചകൾ വരാതിരിക്കാനായിട്ട് നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനികൾ മാത്രമേ ശുപാർശയുള്ളൂ. അല്ലാതെ രാസകീടനാശിനികൾ നമുക്ക് അടിക്കാൻ പാടില്ല. കാരണം രാസകീടനാശിനികൾ അടിക്കുമ്പോൾ പുതിയ പുതിയ വെള്ളീച്ചകൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ അതൊഴിവാക്കാൻ വേപ്പധിഷ്ഠിത കീടനാശിനികൾ കൊടുക്കാം. കെണികൾ സ്ഥാപിക്കാം, മഞ്ഞക്കെണി എന്ന് പറയും. അതായത് ഈ വെള്ളീച്ചകൾ ആകർഷിക്കപ്പെടുന്ന മഞ്ഞക്കെണികൾ ലഭ്യമാണ്. അത് റെഡിമെയ്ഡായിട്ട് കിട്ടും, ഇല്ല വീട്ടിൽ തന്നെ ഒരു മഞ്ഞ പ്രതലത്തിൽ, അതായത് മഞ്ഞ നമുക്കിപ്പോൾ ഏതൊരു ഡിസ്പോസിബിൾ കപ്പാണെങ്കിൽ പോലും അതിന് മഞ്ഞ പെയിന്റ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു മഞ്ഞ ഷീറ്റ് എടുക്കുക, ഏത് മഞ്ഞ കളറിന്റെ മുകളിലായിട്ടും സ്വല്പം ആവണക്കെണ്ണ അല്ലെങ്കിൽ സ്വല്പം ഗ്രീസ് തൂത്ത് നമ്മുടെ കൃഷി സ്ഥലം പല സ്ഥലത്തായിട്ട് തൂക്കിയിടുക. തൂക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ ഈ മഞ്ഞ വെളിച്ചത്തിലേക്ക് കീടങ്ങൾ ആകർഷിക്കപ്പെടും. ഒരു പരിധിവരെ നമുക്ക് കെണി വെച്ച് കീടങ്ങളെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും.
1: അതുപോലെ തന്നെ ഈ ഞങ്ങൾ ഈ കാർഷിക മേള എന്ന് കാർഷിക മേള എന്ന് ഈ മിരിങ്ങ തൈയും കരിയപ്പല തൈയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം. പക്ഷെ അത് ഏത് രീതിയിൽ നടന്നോന്നുള്ളതൊന്ന് പറഞ്ഞുതരാം.
2: അതായത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ മണ്ണ് എവിടെ തറയിലാണ് നടുന്നതെങ്കിൽ നന്നായിട്ട് മണ്ണ് കിളച്ചൊരുക്കി ഒരു കുഴിയെടുത്ത് ഇടുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് കുമ്മായം ഇട്ട് ഒരാഴ്ചയെങ്കിലും ഇട്ടതിന് ശേഷം വേണം നടാൻ. നടുന്ന സമയത്ത് അടിവളമായിട്ട് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇതൊക്കെ ചേർത്ത് നമുക്ക് ചാണകപ്പൊടി ഒക്കെ ചേർത്ത് നമുക്ക് നടാം. പിന്നെ രാസവളം കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇതൊക്കെ തന്നെ മതിയാകും. അതിനുശേഷം നമുക്ക് തുടർന്നായിട്ട് ജലസേചനം കൊടുത്ത് നന്നായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
1: കമ്പനി എന്ന് പറഞ്ഞത് ഞങ്ങള് ഈ ഫയർവർക്സ് പടക്ക് കമ്പനിയാണ്, കമ്പനിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്.
0: എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്.
1: ഞാൻ ഇത് പതിവായിട്ട് വിളിക്കും.

0: ദീപാവലിക്ക് വരുമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ
1: വന്നില്ല.
0: അതൊരു പരസ്യമായിട്ടും കൂടെ നമ്മളങ്ങ് പറയും.
1: പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ റേഡിയോ എല്ലാവരും കേൾക്കുന്നു.
0: ഓ, 10-40 തൊഴിലാളികളുണ്ട്.
1: ഓ,
0: അവർക്ക്
1: അത്രയും കേൾക്കുന്നു, അതാണ് സന്തോഷം. അപ്പൊ അവർക്കൊക്കെ ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കട്ടെ.
0: ആ, ഈ കമ്പനിയുടെ മാനേജറെ ഭാര്യയാണ് ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞത്. ഈ കരിയപ്പല കാര്യം ചോദിക്കാൻ പറഞ്ഞു.
1: ഓ, അവിടെ നിന്ന് എന്താണ് ഇങ്ങോട്ട് ചോദിച്ച് പറയിപ്പിച്ചതാണ് അല്ലേ? അപ്പൊ വ്യക്തമായ മറുപടി കിട്ടിയല്ലോ അല്ലേ? ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ?
0: എന്നാ പാട്ട് കേക്കട്ടെ?
1: ഏത് പാട്ടാ?
0: അല്ല, കണ്ണുകൾ കണ്ണുകൾ ദൈവം നൽകിയ കഥന വിളക്കുകൾ ഉള്ളവരെ എന്നുള്ള കറുത്ത കഴിഞ്ഞ ഒരു പാട്ടാണ്.
1: ആ പാട്ടാണ് വേണ്ടത് അല്ലേ? അത് കേൾക്കാം. ആ ശരി, അതിനു മുമ്പ് ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആള് ആരെന്ന് ചോദിച്ചാല് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ബിന്ദു മാം ആണ്. മാമിനോട് സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കാം.
0: പറ്റാല, നമ്മളൊരു ഒത്തിരി അവിടെ വെള്ളനാട് പറ്റാനായിട്ട് ഒരുപാട് ദൂരമുണ്ട്.
2: പരിചയപ്പെട്ടതിൽ എന്തായാലും സന്തോഷം വളരെ.
0: ശരി മാഡം, താങ്ക് യു.
2: ഓക്കെ, താങ്ക് യു.
1: ശരി, പാട്ടിലേക്ക് പോകാം.

പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. വളരെ സന്തോഷം. ഏറെ വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെയായി. അതും വളരെ പ്രയോജനപ്രദമായ, എല്ലാ ആളുകൾക്കും ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യങ്ങളെ വളരെ ലളിതമായി കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു

0: സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് പ്രത്യേക പോക്കുവേലിരിക്കുന്നത്. സമയം പോയതറിഞ്ഞില്ല സത്യത്തിൽ. പെട്ടെന്ന് തുടങ്ങി, പെട്ടെന്ന് അവസാനിച്ചു. അത്രയും പ്രയോജനമായ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് സമയം നമ്മുടെ മുമ്പിലൂടെ പെട്ടെന്ന് ഒഴുകിപ്പോകുന്നത് അല്ലെങ്കിൽ ഒലിച്ചു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സമയമേറെ ആവുകയാണ്. എങ്കിലും ഇന്നത്തെ പോക്കുവേലിൽ നമ്മളോടൊപ്പമുള്ളത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സസ്യസംരക്ഷണം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ബിന്ദു ആർ മാത്യൂസ് ആണ്. നമുക്ക് ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് സംസാരിച്ചതിന് ശേഷം മറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരികെ വരാം. ഹലോ,
1: ഹലോ, ഞാൻ കാച്ചാണി നടരാജനാണ് സാറേ.
0: കാച്ചാണിയിൽ നിന്ന് നടരാജനാണ്. നടരാജൻ ഇന്ന് നമ്മളോടൊപ്പം പ്രത്യേക പോക്കുവേലിൽ കൂടുന്നത് മിത്രനികേതൻ കെ വി കെയിൽ നിന്ന് വന്ന ബിന്ദു മാമാണ്. മാമിനോട് സംസാരിക്കാം.
2: നമസ്കാരം.
1: മാഡം നമസ്കാരമുണ്ട്.
2: പറഞ്ഞോ.
1: നമ്മള് മലക്കറി എന്ന് പറഞ്ഞ വെള്ളരി, പടവലം, പാവൽ ഇങ്ങനെയൊക്കെ നടുന്നത്. ഹലോ.
2: ആ പറഞ്ഞു, കേക്കാം.
1: ആ ഞങ്ങൾ നടന്നു പറഞ്ഞു, ഞങ്ങൾ ഈ കോടിവളർത്തൽ കേന്ദ്രം ഉണ്ടല്ലോ,
2: അതെ,
1: അവിടെ ചെന്ന് ഈ അതിന്റെ ചീറ്റ ബേസ്റ്റായിട്ട് വരുന്ന കോഴിവളമുണ്ട്,
2: അതെ,
1: അതിന്റെ മീൻപൊടി, പുണ്ണാക്ക് എല്ലാം കൂടെ ഉള്ള, അത് നല്ല ഗുണമാണ് മലക്കറി ഇടാൻ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെറിയ കുഴിയൊക്കെ എടുത്തിട്ട് ഇത് കുറച്ച് വളം ഇട്ട് കൊത്തി ഇളക്കി വലിച്ചു കൂട്ടി രണ്ടു മൂന്നൊക്കെ വിത്തൊക്കെ നട്ടിട്ട് രണ്ടു മൂന്ന് ഇല വന്നതിന് ശേഷം പിന്നെ കുറച്ച് പച്ചല തോലനെ വെട്ടി അറിഞ്ഞ് നാല് സൈഡ് ഇട്ട് പിന്നെ കൊത്തി ഇളക്കി അടച്ച് നമ്മൾ കോഴിക്കാരെ ഇടും. നമ്മള് മറ്റേ കൃത്രിമവളമൊന്നും നമ്മൾ ഇടൂല. അത് കഴിഞ്ഞിട്ട് പിന്നെ കടല പുണ്ണാക്കിട്, കടല പുണ്ണാക്കിട്ട ഇറമ്പ് കയറ, ഇറമ്പ് കയറാതെ നമ്മൾ സൂക്ഷിക്കണം, അതൊക്കെ നല്ല വളവും. പിന്നെ വെള്ളരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അരപ്പിലായ വെള്ളരിയിൽ രണ്ട് ഉപ്പ് പൊടിച്ച് മൂടും ഇട്ട് മാറ്റി ഇട്ടിട്ട് രണ്ടേരം വെള്ളം കോരേണ്ട, മൂന്നേരം കോരണം. ഭയങ്കര ചൂടാണ് ഇത്. പെട്ടെന്ന് നമ്മൾ ഇന്ന് കാണുന്നതിന്റെ ഇരട്ടി വരും ഓരോ വെള്ളരിക്ക. അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ ഓണക്കാലമാകുമ്പോ ഞങ്ങൾ നട്ട് നിക്ഷേപം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെടി നടന്നെന്ന് പറഞ്ഞ ഞങ്ങൾ മണലും മണ്ണും ചാണകപ്പൊടിയും കൂടെ യൂസ് ചെയ്താണ് ഞങ്ങള് റോസയൊക്കെ നടന്നത്.
0: നടരാജൻ ചോദിച്ചു വരുന്നത്, ഇതൊക്കെ അശാസ്ത്രീയമാണോ അതോ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ മതിയെന്നാണോ, അതാണോ സംശയം?
1: ഇത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ
2: എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഇപ്പൊ ഉണ്ടോ, പരിഹരിക്കപ്പെടാതിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ? അതായത് കൃഷി ചെയ്തോണ്ടിരിക്കുമ്പോ
1: നമ്മള് ഇത്തിരി പ്രായമായതുകൊണ്ട് ഒന്നിനും പറ്റൂല, അതിന് വെറുതെ ഇരിക്കുകയാണ്.
0: ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ അതിൽ കടല പിണ്ണാക്കിടും, അതിൽ ഉറുമ്പ് കയറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ശരി, എന്തായാലും അപ്പൊ എന്തായാലും ഇപ്പൊ അങ്ങ് ചോദിച്ചതിന് ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് മാഡം സംസാരിക്കട്ടെ അല്ലേ? നമുക്ക് കേൾക്കാം, കൗതുകത്തോടെ അത് കേൾക്കാം നമുക്ക്.
2: ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ കടലപ്പിണ്ണാക്ക്, അപ്പൊ അത് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പിന്റെ ശല്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ വേപ്പിൻ പിണ്ണാക്ക് എന്നൊരു കീടനാശിനി ആയിട്ട് നമുക്ക് പ്രവർത്തിക്കുന്ന ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ചേർന്ന് ഒരുമിച്ച് മിക്സ് ചെയ്ത് തുല്യ അളവിലെടുത്ത് പുളിപ്പിച്ച് ഒന്ന് രണ്ടാഴ്ച വെച്ചതിന് ശേഷം നമുക്കൊന്ന് വെള്ളവുമായിട്ട് നേർപ്പിച്ച് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വളപ്രയോഗമാകുകയും ചെയ്യും, നമുക്ക് ഉറുമ്പുകൾ വരാതിരുന്ന് നോക്കുവാനും പറ്റും. അപ്പൊ ആ രീതിയിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്താം. പച്ചക്കറി കൃഷി ചെയ്യുന്നവർ എപ്പോഴും കഴിവതും മുൻകരുതലാണ് വേണ്ടുന്നത്. കൃഷി ചെയ്യുമ്പോൾ രോഗകീടങ്ങൾ വരാതിരിക്കണം, ജൈവ നിയന്ത്രണ ഉപാധികൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നമുക്ക് സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞ മിത്ര ബാക്ടീരിയ ഉണ്ട്, ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞ മിത്ര കുമിളുണ്ട്. ഇതൊക്കെ നമ്മുടെ കൃഷിയിൽ നമ്മൾ ഒരു കീടങ്ങൾ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് തന്നെ വിത്ത് പരിചരണം തൊട്ട് കൃഷിയുടെ ഓരോ മേഖലയിലും ഇലകളിൽ തളിച്ചു കൊടുക്കാം, ചൂട്ടിലൊഴിച്ചു കൊടുക്കാം, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക മിശ്രിതം മണ്ണിൽ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഒരുപോലെ കൊടുത്തു നിർത്തിയാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടും, അതേപോലെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള വൈറ്റമിൻ ഹോർമോണുകളൊക്കെ കൊടുക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കെണി പറഞ്ഞോളൂ.
1: മാത്രമല്ല, ഇതിന് മുമ്പേ കൃത്രിമമായിട്ടുള്ള ചെറിയ താങ്ങില്ലെന്ന് വരുന്നില്ലായിരുന്നു.
2: കൃത്രിമമായിട്ടുള്ള ചെറിയ ആ ഇപ്പം അസാധാരണമായിട്ട് അതെന്താന്ന് ചോദിച്ചാൽ നമ്മൾ കീടനാശിനി രാസ കീടനാശിനിയുടെ പ്രയോഗം കൂടിപ്പോയി. കൂടിപ്പോയപ്പോ നമുക്ക് ഈ പറയുന്ന നല്ല കീടങ്ങൾ ഒരുപാട് ചത്തപ്പോ സ്വാഭാവികമായിട്ടും മറ്റ് നമുക്ക് പ്രശ്നക്കാരായ കീടങ്ങൾ ഒരുപാട് കൂടി. അത് പുതിയത് പുതിയത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാസ കീടനാശിനികളുടെ പ്രയോഗം നമ്മൾ അത്യാവശ്യം കുറച്ച് ജൈവ നിയന്ത്രണ ഉപാധികൾ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അത് നമുക്ക് കെണികൾ സ്ഥാപിക്കാം. അത് പലതരം കെണികളുണ്ട്. നമുക്ക് ഫിറമോൺ കെണികളുണ്ട്, മഞ്ഞക്കെണിയുണ്ട്, നീലക്കെണിയുണ്ട്, വെള്ളക്കെണിയുണ്ട്, അല്ലെ മീൻകെണിയുണ്ട്, തുളസിക്കെണിയുണ്ട്, കഞ്ഞിവെള്ളക്കെണിയുണ്ട്, പലതരം കെണികൾ, പഴക്കെണിയുണ്ട്. ഇതൊക്കെ നമുക്ക് കൃഷിസ്ഥലത്ത് സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ നേരിട്ട് കീടനാശിനി പ്രയോഗം ഇല്ലാതെ തന്നെ കീടങ്ങളെ കെണികളിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കീട നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ മാവ് പൂക്കുന്ന സമയമാണ്. മാവ് പൂക്കുന്ന സമയത്ത് നമുക്കിനി മാമ്പഴക്കാലം വരാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരു പ്രശ്നം വരുന്നത് മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ പുഴുവിന്റെ സാധാരണ നല്ല മാവിലൊക്കെ കാണാറുണ്ട്. അപ്പൊ നമുക്ക് അതിന് കെണികൾ സ്ഥാപിക്കാം. അതായത് പൂക്കുന്ന സമയം തന്നെ ഫിറമോൺ കെണികൾ സ്ഥാപിക്കാം. അതിനുവേണ്ടി തന്നെ പ്രത്യേകം തയ്യാറാക്കിയ മീഥൈൽ യൂജിനോൾ ഫിറമോൺ ട്രാപ്പുകളുണ്ട്. അത് കുപ്പികളിലാണ് കിട്ടുന്നത്. നമുക്ക് കൃഷിസ്ഥലത്ത് കൊണ്ടുവന്ന് തൂക്കിയിടാം. തൂക്കിയിടുക എന്ന് പറഞ്ഞാൽ 15 സെന്റ് ചുറ്റളവിൽ ഒരു കെണി മതി. 100 രൂപ മുടക്കിയാൽ മതി. ആ ഒരു സീസണിലേക്ക് ആ ഒരൊറ്റ കെണി മതിയാവും. അപ്പൊ നമുക്ക് ഈച്ചകളെ അതിനകത്തേക്ക് ആകർഷിച്ച് പിടിക്കാം. നമ്മുടെ മാമ്പഴം പഴുക്കുന്ന സമയത്ത് പുഴുവിന്റെ ആക്രമണം, കായ്ച്ചയുടെ ആക്രമണമാണ്, അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ നമുക്ക് കെണികൾ
0: അപ്പൊ എന്തായാലും ആ ചോദ്യം വളരെ നന്നായി ഒരുപാട് കാര്യങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാന് ചോദിച്ച പാട്ടെന്ന് പറഞ്ഞാൽ എന്റെ അവസാനത്തെ പാട്ടാണ്.
0: എന്നുവെച്ചാല്
1: എന്റെ അവസാനത്തെ പാട്ട്, കാരണം
0: അവസാനം കണ്ട സിനിമയിലെ പാട്ട്. അവസാനം കണ്ട സിനിമയിലെ പാട്ട്?
1: ഇല്ല, അങ്ങനെയല്ല സാറെ. എന്റെ അവസാനത്തെ പാട്ട് പാട്ടെന്ന് പറയാൻ കാരണം ഞാൻ ഇവിടെ ഒരു റൂമിൽ ഒരു റേഡിയോ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ 200 രൂപ കൊടുത്താൽ 24 ദിവസം കിട്ടും വിളിക്കാൻ.
0: ഓ, ആ ഫോണിന്റെ ചാർജ് തീർന്ന അവസാനത്തെ പാട്ടാണ്.
1: ആ 3 കോളെങ്കിലും വിളിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ സാറേ?
0: തീർച്ചയായിട്ടും, മനുഷ്യനെ പേടിപ്പിച്ച് കളയുന്നുണ്ടല്ലോ.
1: അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വിചാരിക്കുന്ന ഇനി കുറച്ച് കാലത്തേക്ക് വേണ്ട. അതുകൊണ്ട് എന്റെ അവസാനത്തെ പാട്ടായിട്ട് ഞാൻ ചോദിച്ചിരിക്കുകയാണ്.
0: അങ്ങനെ വിചാരിക്കരുത്. കർണസായി റേഡിയോയില് വിളിച്ചു കഴിഞ്ഞാൽ പാട്ട് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് ചാർജ് ചെയ്തു തരും.
1: കാരണം ഞാൻ 2-3 വർഷം കൊണ്ട് ഞാൻ തുടരെ വിളിച്ചോണ്ടിരിക്കുകയാണ്.
0: ഇനിയും വിളിക്കണം, അങ്ങോട്ട് ചാർജ് ചെയ്ത് തരും. ഈ നമ്പർ എന്നത് ആതിര നോട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങോട്ട് ചാർജ് ചെയ്ത് തരും, ഒരു സംശയവും വേണ്ട. പാട്ട് ഇഷ്ടപ്പെടുന്ന വർത്തമാനം പറയുന്ന ആളിന് 132 രൂപയ്ക്ക് ചാർജ് ചെയ്ത് തന്നാൽ കരുണാസായി റേഡിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്തായാലും നമുക്ക് സമയം ഒരുപാടാവുന്നു, അതുകൊണ്ട് ചോദിച്ചതിലൊക്കെ വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മാഡം പറഞ്ഞത് ഒരുപാട് പേർക്ക് പ്രയോജനമാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഈശ്വരൻ ഒരിക്കൽ എന്ന പാട്ട് തന്നെ നമുക്ക് കേൾക്കാം അല്ലേ? വിളിച്ചതിലുള്ള സന്തോഷമായിരിക്കുന്നു. മാഡത്തോടൊരു നന്ദി പറയാം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ.
2: നന്ദി, നന്ദി, പരിചയപ്പെട്ടതിൽ സന്തോഷം.
0: ശരി ശരി, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് തന്നെ പോകാം. മേഡം, നമുക്ക് നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറാവുന്നു, കൂടുതൽ വർത്തമാനമായി പോയി. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായൊരു സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എന്താണ് ഈ കെണി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയാർന്ന ഇതുവരെ കേട്ടിട്ടില്ലാത്ത. അപ്പൊ ഈ പ്രാണികളെ പോലും നമുക്ക് കെണി വെച്ച് പിടിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ മനസ്സിലായി എന്താണ് പ്രാണികളെ ആകർഷിക്കുന്നത്, നിറങ്ങൾ വെക്കുക, ഫെറമോണുകൾ വെക്കുക, അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പക്ഷെ അത്തരത്തിലുള്ള കെണികൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നമുക്ക് ഇപ്പൊ ഇതെല്ലാം കേട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ പ്രശ്നം ഇത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇത് വളരെ ഷോർട്ടായിട്ടാണ് നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്. ഒപ്പം തന്നെ ഇതെല്ലാം നമ്മുടെ ഒരു KVK-യിലോ അതല്ലെങ്കിൽ പരിശീലന പരിപാടികളിലോ പോകുന്നവർക്കാണ് ഇത് ലഭ്യമാകുന്നത്. ഇത് ഒരു ഈ പ്രോഗ്രാം പോക്കുവയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മാഡത്തോട് എനിക്ക് ചോദിക്കേണ്ട, സാധാരണക്കാരിലേക്ക് KVK എങ്ങനെ വീടുകളിലേക്ക്, വീടുകൾ KVK-യിലേക്ക് വരുന്നതിനേക്കാൾ KVK-ക്ക് എങ്ങനെ വീടുകളിലേക്ക് പോകാൻ കഴിയും, അത്തരത്തിലുള്ള പരിപാടികൾ എന്താണ് എന്നുകൂടെ നമ്മളൊന്ന് വേഗത്തിൽ പറഞ്ഞ് നമുക്കിന്ന് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
2: KVK എന്ന് പറഞ്ഞാൽ കൃഷി വിജ്ഞാന കേന്ദ്രം, ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ അതായത് കൃഷിഭവൻ, അതായത് പഞ്ചായത്ത് തോറുമുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കർഷകരിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൃഷിഭവൻ അവിടുന്ന് കർഷകരെ നമ്മുടെ പരിശീലനത്തിൽ കെ വി കെയിലേക്ക് കൊണ്ടുവരാറുണ്ട്. കൃഷിഭവൻ തന്നെ നമ്മുടെ കർഷകരെ അവിടെ കൂട്ടിയതിന് ശേഷം ഞങ്ങളെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കാറുണ്ട്. ഇതിനുള്ള തന്നെ നേരത്തെ പറഞ്ഞ പോലെ ജൈവ നിയന്ത്രണ ഉപാധികൾ ഒട്ടും മിക്കവാറും തന്നെ കെ വി കെയിൽ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൃഷിഭവൻ നമ്മളിൽ നിന്ന് അത് എടുക്കുന്നുണ്ട്. അവരുടെ തന്നെ എക്കോ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് കർഷകരിലേക്ക് അത് എത്തിക്കും. നേരിട്ട് വരുന്നവർക്കും അതേപോലെ സ്ഥലങ്ങളിലും നമ്മൾ ഈ പറയുന്ന ജൈവ നിയന്ത്രണ ഉപാധികൾ മിതമായ നിരക്കിൽ കർഷകർക്ക് ആവശ്യാനുസരണം നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കെ വി കെ എപ്പോഴും നമ്മുടെ കർഷകരുടെ അടുത്താണ്. തീർച്ചയായിട്ടും നമ്മുടെ കെ വി കെയിൽ അവർക്ക് വിളിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾക്ക് വാട്സാപ്പ് അയക്കാം, ഫോട്ടോ അയക്കാം. അതായത് കൃഷിക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിർദ്ദേശിക്കും. അപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ വളരെ പ്രശ്നകാരികളായ സ്ഥലങ്ങളാണെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിസ്ഥലം ഞങ്ങൾ സന്ദർശിക്കുകയും ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മൾ കെ വി കെ കർഷകരുടെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കർഷകരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. മാക്സിമം കർഷകരിലേക്ക് എത്താനായിട്ടാണ് ഞങ്ങളുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ശ്രമങ്ങളും.
0: വളരെ സന്തോഷം മാഡം. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പരിചയമില്ലാത്ത വളരെ സാധാരണമായ ലളിതമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അതുകൊണ്ട് ഇത്രയും കൗതുകത്തോടെ സമയം പോയതുപോലും അറിയാതെ എല്ലാവരും സ്റ്റുഡിയോ തന്നെ വളരെ ആകാംക്ഷയോടെയും ഇങ്ങനെ എന്താണ് കൗതുകത്തോടെ കേട്ടിരുന്നത് അത്രമാത്രം ലളിതമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു നന്ദി അത് പറയുന്നില്ല, സ്നേഹം ആണ് കെ വി കെ എന്ന് പറയുന്നത്. ശരിക്കും മിത്രനികേതൻ, കെ വി കെ, കരുണാസായി റേഡിയോയോട് വളരെയേറെ അഭേദ്യമായ ബന്ധം പുലർത്തുന്ന സ്ഥാപനങ്ങളാണ്, രണ്ടും സഹോദര സ്ഥാപനങ്ങളാണ് എന്ന് വിശേഷിപ്പിക്കുന്നതിലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ കടം നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിൽ എല്ലാ ശ്രോതാക്കൾക്കും വളരെ പരിചയമുള്ള അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ലളിതമായിട്ടാണ് മാം പറഞ്ഞുകൊടുത്തത്. പ്രിയ ശ്രോതാക്കളെ, വളരെയേറെ അർത്ഥവത്തായ കാര്യങ്ങൾ ഇന്നത്തെ പോക്കുവെയിലിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അതുതന്നെ ഏറ്റവും സാർത്ഥകമായ കാര്യമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മിത്രനികേതൻ കെ വി കെയിലെ സസ്യ സംരക്ഷണം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ബിന്ദു ആർ മാത്യൂസ് ആയിരുന്നു. മാമിന് നമ്മുടെ എല്ലാവരുടെയും, എല്ലാ ശ്രോതാക്കളുടെയും, കരുണാസായി റേഡിയോയുടെയും വക സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പോക്കുവെയിലിൽ നിന്ന് നമുക്ക് മെല്ലെ വിട പറയാം.
2: എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഈ ഒരു അവസരം തന്ന കരുണാസായിയോടുള്ള നന്ദി. കാരണം ഇത്രയധികം കർഷകരിലേക്ക് എത്താൻ വെറും 1.5 മണിക്കൂർ കൊണ്ട് വളരെ സന്തോഷകരമായി എത്താനായിട്ട് സാധിച്ചതിൽ കെ വി കെയുടെ പേരിലുള്ള നന്ദിയും ഞങ്ങൾ അറിയിക്കും.
0: വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.
2: താങ്ക് യു.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ
0: ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: ചില ചിത്രങ്ങൾ വെറും ദൃശ്യങ്ങളല്ല, അവ ഒരു കാലഘട്ടത്തിന്റെ ശ്വാസമാണ്. അവയിൽ മനുഷ്യരുടെ ജീവിത രീതിയും വിശ്വാസങ്ങളും കലയും സംസ്കാരവും നിശബ്ദമായി ഉറങ്ങിക്കിടക്കുന്നു. അത്തരത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലേക്ക് ഒരു നൂറ്റാണ്ടിലേറെ പിന്നിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അപൂർവമായൊരു ആർക്കൈവ് ചിത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ചാക്യാർ കൂത്തിന്റെ ദൃശ്യം. ഏകദേശം 1901 1908 ഇടയിൽ പകർത്തപ്പെട്ട ഈ ചിത്രം ഒരു കലാപ്രകടനത്തിന്റെ ദൃശ്യരേഖ മാത്രമല്ല, കേരളത്തിലെ ക്ഷേത്ര കേന്ദ്രീകൃത കലാജീവിതത്തിന്റെ ജീവിക്കുന്ന ചരിത്രരേഖ കൂടിയാണ്. ചിത്രത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് കൂടിയാട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭാഗങ്ങളിലൊന്നായ അങ്കുലിയാംഗം ആണ്. രാമായണത്തിലെ സുന്ദരകാണ്ഡത്തെ ആസ്പദമാക്കിയ ഈ അവതരണത്തിൽ ലങ്കയിലെത്തിയ ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി ശ്രീരാമന്റെ മുദ്രവളയം കൈമാറുന്ന സന്ദർഭമാണ് നാടകീയമായി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ കൂടിയാട്ടത്തിലെ ഏറ്റവും വൈകാരികവും അഭിനയ പ്രാധാന്യമുള്ളതുമായ ഭാഗങ്ങളിൽ ഒന്നായാണ് അങ്കുലിയാംഗം അറിയപ്പെടുന്നത്. ഹനുമാന്റെ വേഷമണിഞ്ഞ ചാക്യാർ ക്ഷേത്ര സോപാനത്തിൽ കയറി മണിയടിച്ച് ശ്രീരാമസ്വാമിയെ വണങ്ങിയ ശേഷമാണ് കൂത്തിന്റെ അവതരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം ശ്രീകോവിലിന്റെ വടക്കുഭാഗത്ത് നിന്നാണ് ഈ അപൂർവ ചിത്രം പകർത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായി കാണുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലും അതിനെ അലങ്കരിക്കുന്ന പുരാതന ചുവർ ചിത്രങ്ങളും ഇന്നും ആ കാലഘട്ടത്തിന്റെ കലാപൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്നു. ചാക്യാർ കൂത്ത് കേരളത്തിന്റെ ഏറ്റവും പ്രാചീനമായ നാടകീയ കലാരൂപങ്ങളിൽ ഒന്നാണ്. സംസ്കൃത നാടക പാരമ്പര്യത്തിന്റെ ജീവനുള്ള അവശേഷിപ്പായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. ചാക്യാർ സമുദായത്തിലെ കലാകാരന്മാരാണ് ഈ കലാരൂപം പരമ്പരാഗതമായി അവതരിപ്പിച്ചിരുന്നത്. പ്രധാനമായും ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലായിരുന്നു അവതരണം. പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ആസ്പദമാക്കിയുള്ള ഈ കൂത്ത് അന്നത്തെ നമ്പൂതിരി സദസ്സുകൾക്ക് മുന്നിലായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അത് വെറും മതപരമായ ചടങ്ങായിരുന്നില്ല, സാമൂഹിക വിമർശനവും ഹാസ്യവും ജീവിത ദർശനവും സമന്വയിപ്പിച്ച അപൂർവമായ അവതരണ ശൈലിയായിരുന്നു. ചാക്യാർ കൂത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നടന്റെ അഭിനയ പാഠവുമാണ്. കണ്ണുകൾ, പുരികങ്ങൾ, മുഖപേശികൾ, കൈമുദ്രകൾ, ശരീരഭാഷ എന്നിവയുടെ അതിസൂക്ഷ്മമായ വിന്യാസത്തിലൂടെയാണ് കഥ മുഴുവൻ അവതരിപ്പിക്കുന്നത്. ഒരു വാക്കുപോലും പറയാതെ വികാരങ്ങളെ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്ന അഭിനയ പാരമ്പര്യമാണ് ഈ കലയുടെ ആത്മാവ്. ഈ അവതരണത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് മിഴാവും ഇലത്താളവുമാണ്. ചെമ്പുകൊണ്ട് നിർമ്മിച്ച വലിയ കുടത്തിന്റെ ആകൃതിയിലുള്ള മിഴാവ് കൊട്ടുന്നത് പരമ്പരാഗതമായി നമ്പ്യാർ സമുദായാംഗങ്ങളാണ്. അതിന്റെ താളം കഥയുടെ വൈകാരികതയെ നിയന്ത്രിക്കുന്നു. ഒപ്പം നങ്ങ്യാർ സ്ത്രീകൾ വായിക്കുന്ന ഇലത്താളം അവതരണത്തിന്റെ ലയത്തെ പൂർത്തിയാക്കുന്നു. ഇങ്ങനെ ചാക്യാർ, നമ്പ്യാർ, നങ്ങ്യാർ എന്നിവർ ചേർന്നാണ് ഈ കലാരൂപം പൂർണ്ണമാകുന്നത്. ഈ ചരിത്ര നിമിഷം ക്യാമറയിൽ പകർത്തിയത് പ്രശസ്ത ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞനായ LK അനന്തകൃഷ്ണ അയ്യറാണ്. കേരളത്തിലെ ജാതി, സംസ്കാരം, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിലെ അടിസ്ഥാന രേഖകളായി ഇന്നും കണക്കാക്കപ്പെടുന്നു. 1912 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ചരിത്രപ്രസിദ്ധമായ ട്രൈബ്സ് ആൻഡ് കാസ്റ്റ്സ് ഓഫ് കൊച്ചിൻ വോളിയം 1 എന്ന ഗ്രന്ഥത്തിലാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ രേഖ ഇന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയുടെ മ്യൂസിയം ഓഫ് ആർക്കിയോളജി ആൻഡ് ആന്ത്രപ്പോളജിയുടെ ആർക്കൈവ്സിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ചിത്രം കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കലാകാരനെയോ ഒരു ക്ഷേത്രത്തെയോ മാത്രമല്ല, നമ്മുടെ പൂർവികർ കലയെ എത്രമാത്രം ആത്മീയതയോടെയും അച്ചടക്കത്തോടെയും സംരക്ഷിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് അത്. വൈദ്യുത വിളക്കുകളോ ശബ്ദ വിപുലീകരണ സംവിധാനങ്ങളോ ആധുനിക വേദികളോ ഇല്ലാതിരുന്ന കാലത്ത് ഒരു ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നൂറ്റാണ്ടുകളായി മുഴങ്ങിയ മിഴാവിന്റെ നാദവും ഹനുമാന്റെ ഭാവാഭിനയവും ഇന്നും ഈ ചിത്രത്തിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ അപൂർവ ചിത്രം ഒരു ഫോട്ടോഗ്രാഫ് മാത്രമല്ല, കേരളത്തിന്റെ അനശ്വരമായ കലാപൈതൃകത്തിന്റെ ദൃശ്യ സാക്ഷ്യമാണ്. കാലം മാച്ചുകളയാത്ത ആ സാംസ്കാരിക ഓർമ്മയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നാം ചരിത്രം വായിക്കുകയല്ല, ചരിത്രത്തെ നേരിൽ കാണുകയാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രമാണെങ്കിൽ, വിജയിക്കാൻ ഒരു വാശിയുണ്ടെങ്കിൽ വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്കു മുന്നിൽ ഒരു ലോകമുണ്ടാകും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അറേബ്യൻ മരുഭൂമിയുടെ ആഴങ്ങളിൽ അനന്തമായ മണൽപ്പരപ്പിന് കീഴിൽ ഒരു അത്ഭുത നഗരം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളോളം മനുഷ്യൻ വെറുമൊരു കെട്ടുകഥയെന്ന് കരുതി തള്ളിക്കളയുകയും എന്നാൽ പിന്നീട് ആധുനിക ശാസ്ത്രം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടെത്തി ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്ത നഗരമാണ് ഇറാം ഓഫ് ദ പില്ലേഴ്സ് അഥവാ ഉബാർ. ഈ നഗരത്തിന്റെ ചരിത്രമാകട്ടെ ചരിത്രകാരന്മാരിലും വിശ്വാസികളിലും ഒരുപോലെ അത്ഭുതമുണർത്തുന്ന ഒന്നാണ്. അറബ് മരുഭൂമിയുടെ വടക്കൻ മേഖലയിൽ വാനോളമുയരുന്ന കൂറ്റൻ തൂണുകളാൽ അലങ്കൃതമായ ഒരു നഗരത്തെക്കുറിച്ച് പണ്ടുമുതലേ നാടോടിക്കഥകൾ നിലനിന്നിരുന്നു. അക്കാലത്ത് ലോകം മുഴുവൻ സ്വർണത്തിന് തുല്യമായ വില നൽകി തേടിയലഞ്ഞിരുന്ന സുഗന്ധദ്രവ്യമായിരുന്നു ഫ്രാങ്കിൻസെൻസ് എന്ന കുന്തിരിക്കം. ഈ വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യത്തിന്റെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഉബാർ. ഒട്ടകപ്പുറത്ത് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് സുഗന്ധദ്രവ്യങ്ങൾ എത്തിച്ചിരുന്ന അറേബ്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ഹബ്ബായിരുന്നു ഇത്. അമിതമായ സമ്പത്തും പ്രതാപവും വാസ്തുവിദ്യാ മികവും കൊണ്ട് അക്കാലത്തെ ഏറ്റവും മികച്ച നഗരമായി മാറിയതുകൊണ്ടാണ് ഇതിനെ തൂണുകളുടെ ഇറാം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എങ്കിലും വ്യക്തമായ തെളിവുകളില്ലാതിരുന്നതിനാൽ ചരിത്രകാരന്മാർ ഏറെക്കാലം ഇതിനെ അറേബ്യൻ നൈറ്റ്സിലെ വെറുമൊരു ഭാവനയായി മാത്രം കണക്കാക്കി. 1990കളിൽ നാസയുടെ അത്യാധുനിക സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവന്നതോടെയാണ് ഈ കെട്ടുകഥയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം ലോകമറിഞ്ഞത്. മരുഭൂമിയിലെ മണലടരുകൾക്ക് താഴെയുള്ള പുരാതനമായ ഒട്ടകപ്പാതകൾ സാറ്റലൈറ്റ് റഡാർ ചിത്രങ്ങളിൽ വ്യക്തമായി തെളിഞ്ഞുവന്നു. ഈ വഴികൾ പിന്തുടർന്ന് ഗവേഷകർ എത്തിയത് ഒമാനിലെ ഷീസർ എന്ന ഉൾനാടൻ മരുഭൂമി പ്രദേശത്താണ്. അവിടെ നടത്തിയ വിശദമായ ഖനനത്തിൽ നൂറ്റാണ്ടുകളായി മണലിനടിയിൽ കുഴിച്ചുമൂടപ്പെട്ട നിലയിൽ ഒരു വലിയ കോട്ടയുടെയും വലിയ തൂണുകളുടെയും അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തി. ചരിത്രകാരന്മാർ ഒടുവിൽ ആ സത്യം സ്ഥിരീകരിച്ചു. കഥകളിൽ കേട്ട ആ അത്ഭുത നഗരമായ ഉബാർ അഥവാ ഇറാം തന്നെയായിരുന്നു അത്. ഭൂമിശാസ്ത്രപരമായ പഠനങ്ങളനുസരിച്ച് ഒരു വലിയ ചുണ്ണാമ്പുകല്ല് ഗുഹയ്ക്ക് മുകളിലാണ് ഈ സമ്പന്ന നഗരം പണിതുയർത്തിയിരിക്കുന്നത്. നഗരത്തിലെ ജനസംഖ്യ വർദ്ധിച്ചതോടെ കോട്ടയ്ക്കുള്ളിലെ കൂറ്റൻ കിണറ്റിൽ നിന്ന് അമിതമായി ഭൂഗർഭജലം അവർ ചൂഷണം ചെയ്തു. ഇതോടെ ഗുഹയ്ക്കുള്ളിലെ ജലസമ്മർദ്ദം കുറയുകയും മുകളിലുള്ള നഗരത്തിന്റെ ഭാരം താങ്ങാനാവാതെ ഭൂമി പെട്ടെന്ന് താഴേക്കമരുകയും ചെയ്തു. ശാസ്ത്രലോകം സിങ്ക് ഹോൾ എന്ന് വിളിക്കുന്ന ഈ വൻദുരന്തത്തിൽപ്പെട്ട് ആ പ്രതാപനഗരം നിമിഷനേരം കൊണ്ട് ഭൂമിയുടെ അടിയിലേക്ക് താഴുകയും മണൽത്തിട്ടകൾക്ക് കീഴിൽ മറയുകയും ചെയ്യുകയായിരുന്നു. ആധുനിക ശാസ്ത്രം 1990കളിൽ കണ്ടെത്തിയ ഈ ചരിത്ര സത്യത്തെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുൻപിറക്കപ്പെട്ട ഖുറാനിലെ സൂറത്തുൽ ഫജിർ എന്ന അധ്യായത്തിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇറമാദാദിൽ ഇമാദ് അഥവാ തൂണുകളുടെ നഗരമായ ഇറാം എന്ന പേരിൽ തന്നെയാണ് ഖുറാൻ ഇതിനെ പരിചയപ്പെടുത്തുന്നത്. ആദെന്ന് വിളിക്കപ്പെടുന്ന ശക്തരായ ജനതയായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. അസാധാരണമായ കായികശേഷിയും വാസ്തുവിദ്യാ മികവുമുള്ളവരായിരുന്നു ആദ് വംശജർ. ആകാശത്തോളം ഉയരമുള്ള കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും അവർ നിർമ്മിച്ചു. എന്നാൽ തങ്ങളുടെ സമ്പത്തിലും അധികാരത്തിലും അഹങ്കരിച്ച അവർ സൃഷ്ടാവിനെ വിസ്മരിക്കുകയും അവിശ്വാസത്തിലും അക്രമത്തിലും മുഴുകുകയും ചെയ്തു. തുടർന്ന് പ്രകൃതിയുടെ ശക്തമായ ഒരു ദുരന്തത്തിലൂടെ ആ നഗരവും അവിടുത്തെ ജനതയും പൂർണമായി നശിപ്പിക്കപ്പെട്ടു എന്നാണ് മതാത്മക വിവരണം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആധുനിക ലോകം ഉബാറിനെ കണ്ടെത്തിയപ്പോൾ പല ഗവേഷകർക്കും അത്ഭുതമായി മാറിയത് ഇതുകൊണ്ടാണ്. പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ വെറും സങ്കല്പങ്ങളല്ല, മറിച്ച് യഥാർത്ഥ ചരിത്ര സംഭവങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ കൂടിയാണെന്ന് ഇറാമിന്റെ ചരിത്രം തെളിയിക്കുന്നു. പ്രകൃതിക്കും പ്രകൃതിയുടെ നിയമങ്ങൾക്കും മുന്നിൽ മനുഷ്യൻ കെട്ടിപ്പടുക്കുന്ന എത്ര വലിയ സാമ്രാജ്യങ്ങളും സാങ്കേതിക വിദ്യകളും വെറുമൊരു പൊടിപടലം മാത്രമാണെന്ന് ഈ മറഞ്ഞുപോയ നഗരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശാസ്ത്ര കൗതുകം.
1: സൗരയൂഥത്തിലെ അത്ഭുതങ്ങൾ തേടിയുള്ള യാത്രയിൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും ആകർഷകവും നിഗൂഢതകൾ നിറഞ്ഞതുമായ ഒരിടമാണ് യൂറോപ്പ. 1610 പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലിയാണ് ഈ ഉപഗ്രഹം കണ്ടെത്തിയത്. ഇന്ന് സൌരയൂഥത്തിൽ ഭൂമിക്ക് പുറത്ത് ജീവന്റെ സാന്നിധ്യമുണ്ടാകാൻ ശാസ്ത്രലോകം ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതും ഈ ഗോളത്തിനാണ്. യൂറോപ്പയുടെ ഉപരിതലം മുഴുവനായി കട്ടിയേറിയ മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ മഞ്ഞുപാളികൾക്ക് താഴെ കിലോമീറ്ററുകളോളം ആഴത്തിൽ അതീവ വിശാലമായ ഒരു അന്തർസമുദ്രം നിലനിൽക്കുന്നുണ്ടെന്നതാണ് ശാസ്ത്രലോകം സാക്ഷ്യപ്പെടുത്തുന്നത്. അത്ഭുതകരമായ വസ്തുത എന്തെന്നാൽ, നമ്മുടെ ഭൂമിയിലെ ആകെ ജലത്തിന്റെ ഇരട്ടിയിലധികം ജലം യൂറോപ്പയിലെ ഈ അദൃശ്യ സമുദ്രത്തിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സൂര്യനിൽ നിന്ന് ഇത്രയും അകലെയായിട്ടും ഈ സമുദ്രം തണുത്തുറഞ്ഞു പോകാത്തതിന് പിന്നിൽ കൃത്യമായൊരു ശാസ്ത്രമുണ്ട്. വ്യാഴത്തിന്റെ അതിശക്തമായ ഗുരുത്വാകർഷണ ബലവും മറ്റ് സമീപ ഉപഗ്രഹങ്ങളുടെ സ്വാധീനവും കാരണം യൂറോപ്പയിൽ ടൈഡൽ ഫ്ലക്സിംഗ് അഥവാ വേലിയേറ്റ ഘർഷണം അനുഭവപ്പെടുന്നു. ഈ പ്രതിഭാസം യൂറോപ്പയുടെ ആന്തരിക ഭാഗത്ത് ആവശ്യത്തിന് ചൂട് നിലനിർത്തുകയും അത് മഞ്ഞുരുകി ദ്രാവക രൂപത്തിലുള്ള സമുദ്രമുണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. സൂര്യപ്രകാശം ഒട്ടും എത്തിനോക്കാത്ത ഇരുണ്ട ആഴക്കടലുകളിൽ സമുദ്രാന്തർഭാഗത്തെ താപ ഉറവിടങ്ങൾ വഴിയാകാം ജീവന്റെ ആദ്യ കണികകൾ രൂപപ്പെടുന്നത്. ഭൂമിയിലെ സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ പ്രകാശമില്ലാതെ ജീവൻ നിലനിൽക്കുന്നത് ഇതിനടിവരയിടുന്നു. യൂറോപ്പയിലെ ഈ വിസ്മയ രഹസ്യങ്ങൾ നേരിട്ട് കണ്ട് ചുരുളയിക്കുന്നതിനായി നാസയുടെ യൂറോപ്പ ക്ലിപ്പർ പോലുള്ള അത്യാധുനിക ബഹിരാകാശ ദൌത്യങ്ങൾ ഇന്ന് ഗൂഢലോകത്തെ ലക്ഷ്യമാക്കി ഇതിനകം തന്നെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. വരും ദശകങ്ങളിൽ ഭൂമിക്കപ്പുറമുള്ള ജീവന്റെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ സമ്മാനിക്കാൻ യൂറോപ്പയ്ക്ക് സാധിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വലിയ പ്രതീക്ഷ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: മൂന്ന് തരം വികാരങ്ങളുണ്ട്: സുഖാവഹം, അസുഖാവഹം, ഉദാസീനം. ഒരാൾ സുഖാവഹ വികാരം അനുഭവിക്കുമ്പോൾ മറ്റു രണ്ടും അനുഭവിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റു രണ്ടിന്റെ കാര്യത്തിലും ഒരു വികാരം അനുഭവിക്കുമ്പോൾ അന്യവികാരം അനുഭവിക്കുന്നില്ല. സുഖാവഹ വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അവ ഹേതുവിന്റെ ഫലമാണ്, പരാശ്രയങ്ങളാണ്. ജീർണിക്കുക, മറയുക, ഇല്ലാതാവുക എന്നിവയ്ക്ക് വിധേയമാണ്. അസുഖാവഹ വികാരങ്ങളും ഉദാസീന വികാരങ്ങളും അങ്ങനെ തന്നെ. അവ ഹേതുജന്യങ്ങളും പരാശ്രയങ്ങളുമാണ്. ജീർണിക്കുന്നവയാണ്, നശിക്കുന്നവയാണ്, മറയുന്നവയാണ്. ഓരോ വികാര അനുഭവത്തിലും ഇതെന്റെ അഹം എന്ന തോന്നലുണ്ടാകുന്നു. അത് മറയുമ്പോൾ എന്റെ അഹം നീങ്ങിപ്പോയി എന്ന തോന്നലുണ്ടാകുന്നു. അപ്പോൾ എന്റെ വികാരമാണ് എന്റെ അഹം എന്ന് പറയുന്നവൻ ജീവിതകാലത്തു തന്നെ തന്റെ അഹം താൽക്കാലികവും ചഞ്ചലവുമാണെന്ന കാഴ്ചപ്പാട് സ്വീകരിക്കുന്നു. അതിനാൽ വികാരമാണ് എന്റെ അഹം എന്ന വാദം സ്വീകരിക്കാൻ വയ്യ. അറിവുള്ള ഭിക്ഷു ഇത്തരം കാഴ്ചപ്പാടുകളിൽ അഭിരമിക്കുകയില്ല. അയാൾ ബന്ധവിമുക്തനാണ്, അക്ഷോഭ്യനാണ്. ഒരിക്കലും ശോഭിക്കാത്തതിനാൽ നിർവാണത്തിലെത്തുന്നു. തനിക്ക് പുനർജന്മമില്ലെന്ന് അയാൾ അറിയുന്നു. താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നയാൾ അറിയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേരുന്നത് ആഗസ്റ്റ് 7-ന്റെ തട്ടകത്തിലാണ്. 1876 ആഗസ്റ്റ് 7, മാതാഹരി എന്ന പേരിൽ യൂറോപ്യൻ ചാരപ്രവർത്തന ചരിത്രത്തിലെ അത്യുജ്ജ്വല കഥാപാത്രമായി തീർന്ന മാർഗരറ്റ ഗീർട്രൂയിഡ മക്ലിയോഡ് എന്ന മാദക നർത്തകി നെതർലൻഡിലെ ലിയുവാർഡനിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1924 ആഗസ്റ്റ് 7 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ അന്തരിച്ചു. 1938 ഓഗസ്റ്റ് 7 വിശ്വപ്രസിദ്ധ നാടകക്കാരനായ കോൺസ്റ്റൈൻ ടൈൻ സ്റ്റാനിസ്ലാവിസ്കിയുടെ ജീവിതത്തിന് അവസാന തിരശീല വീണിരിക്കുന്നു. 1990 ആഗസ്റ്റ് 7 സ്വാതന്ത്ര്യപ്രാപ്തിക്കും അടിയന്തരാവസ്ഥയ്ക്കും ശേഷം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തെ ഏറ്റവും ചലനാത്മകമാക്കിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
4: സാന്ദ്യരാഗങ്ങൾ.
5: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് എസ് ജാനകി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ ഇന്ന് ലോക്സഭയും അംഗീകരിക്കുകയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഉച്ചയോടെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചത്. മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി എല്ലാ ദിവസവും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും തുടരുകയാണ്.
0: ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴ. മലയോര ഗ്രാമമായ നാർക്കിലിക്കാട് ഉരുൾപൊട്ടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
2: ചിറ്റാരിക്കൽ റോഡിൽ കോട്ടമല എസ്റ്റേറ്റിന് സമീപത്താണ് ഉരുൾപൊട്ടിയത്. ഇവിടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമുണ്ടായില്ല. ഇപ്പോഴും സ്ഥലത്ത് ശക്തമായ മഴ തുടരുകയാണ്. ആലക്കോട്ട് നിന്നും താമ്പൂരിലേക്ക് പോകുന്ന ഉദയഗിരി താമ്പൂർ ചുരം റോഡ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എല്ലാ നദികളിലെയും ജലനിരപ്പ് ഉയർന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
0: കണ്ണൂർ താബൂറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. ഉദയഗിരി താബൂർ റോഡ് ഇതേ തുടർന്ന് അടച്ചു. കണ്ണൂരിൽ മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസറിലല്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. രാജേഷിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. മുതലപ്പുഴി, വിഴിഞ്ഞം, നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഡോണിയ വിമാനവും മറൈൻ പോലീസിന്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജ്ജിതമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. ഗൌതമിന്റെ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൌതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിന് കാരണം അധികൃതരുടെ അലംഭാവമാണെന്ന് ആരോപിച്ച് അമ്മ ഇന്നലെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പടിക്കലിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടൽക്ഷോഭത്തിൽ പെടുമ്പോൾ അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് സംവിധാനമൊരുക്കണമെന്ന് KCBC സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി മറ്റു പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പേ വാർഡുകൾ ലഭിക്കാൻ ഒ പി ടിക്കറ്റിൽ വരുമാനം 1600 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന വ്യവസ്ഥ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരി പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഗോത്രവർഗ ഉന്നതികളിലേക്ക് റേഷൻ ധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് 3 ജില്ലകളിൽ മെഗാ ട്രേഡ് ഫെയറും സമ്മാന പദ്ധതികളുമായി സപ്ലൈകോ. ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്ക്, എറണാകുളം കല്ലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ട്, കോഴിക്കോട് ബീച്ച് എന്നിങ്ങനെ 3 ഇടങ്ങളിലായാണ് മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മറ്റ് സ്വകാര്യ സർക്കാർ സെക്ടറുകളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ട്രേഡ് ഫെയറിൽ ഉണ്ടാകും. മെഗാ ട്രേഡ് ഫെയർ ഓഗസ്റ്റ് 25 അവസാനിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെ ആയിരിക്കും പ്രവർത്തനം. മറ്റു 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ ജില്ലാ ഫെയറുകളും നടക്കും. ഓഗസ്റ്റ് 21 മുതൽ 25 വരെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഫെയറുകൾ നടത്തും.
0: നാടക പ്രവർത്തകൻ ഷിബു പാലാഴി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് മരണം. സ്കൂൾ നാടകങ്ങളിലൂടെയും നാടക സംഘടനകളിലൂടെയും ശ്രദ്ധേയനായിരുന്നു. ഇടുക്കി മലങ്കര ഡാമിൽ വൻതോതിൽ രാസമാലിന്യം പടർന്നു. വെള്ളിയാമറ്റം വടക്കനാറിൽ നിന്ന് ഡാമിലേക്ക് ഒഴുകിയെത്തിയ രാസമാലിന്യത്തിന് പിന്നിൽ സമീപത്തെ ഫാക്ടറികളാണെന്ന സംശയം. 3 ജില്ലകളിലെ കുടിവെള്ള ജലസേചന പദ്ധതികളെ ബാധിക്കുന്ന സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: വെള്ളിയാമറ്റം വടക്കനാറിലൂടെ വ്യാപകമായി രാസവസ്തുക്കൾ ഒഴുകിയെത്തി മലങ്കര ജലാശയത്തിൽ പരന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് പടർത്തിയത്. പുലർച്ചെ മുതൽ കണ്ട ഈ പ്രതിഭാസം മണിക്കൂറുകളോളം തുടർന്നു. രാസമാലിന്യം മലങ്കര ജലാശയത്തിൽ വ്യാപകമായി പടരുകയും ഉപരിതലത്തിൽ വൻതോതിൽ എണ്ണപ്പാട രൂപപ്പെടുകയും ചെയ്തു. തൊടുപുഴ, വാഴക്കുളം, മൂവാറ്റുപുഴ മേഖലകളിലെ നിരവധി കുടിവെള്ള പദ്ധതികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സാണ് മലങ്കര ജലാശയം. 1,000,000 ഹെക്ടർ സ്ഥലത്ത് കൃഷിയിടങ്ങളിലും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു.
0: ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അവകാശങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാർക്കായി നീക്കിവെച്ച ക്വാട്ട അർഹരല്ലാത്തവർക്ക് നൽകാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ കെ എസ് ഇ ബി ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ബിൽ തുകയും പലിശയും ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് അധിക ഇളവും ലഭിക്കും. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലുൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
6: ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
7: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
8: സാന്ധ്യരാഗങ്ങളിൽ ഇനി PB ശ്രീനിവാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം സ്നാപക യോഹന്നാൻ.

ಮುಕ್ತಿಯು ದಾತೆಯು ನ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണം, പ്രകൃതി സ്നേഹം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 12-ാമത് ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 35 ലക്ഷത്തിലധികം ആളുകൾ കൈത്തറി മേഖലയിൽ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ 25 ലക്ഷത്തോളം പേർ സ്ത്രീകളാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: हमारे हथकथा सेक्टर में भारत की रूरल प्रीवियन इकोनॉमी का सबसे सुंदर और मानवीय उदाहरण बनने की संभावनाएं बलबती हुई है. महत्वपूर्ण हैंडलूम क्लस्टर्स को आधुनिक प्रौद्योगिकी और सामूहिक प्रशिक्षण विधियों से जोड़ा जा रहा है. बुनकरों की आय बढ़ाने के लिए अनेक पारदर्शी उपाय सरकार ने हाथ में लिए है. बुनकरों को उनकी मेहनत का पूरा लाभ सीधे मिलने के रास्ते खुले हैं.
0: ചടങ്ങിൽ 2025 സന്ത് കബീർ കൈത്തറി അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി സമ്മാനിച്ചു. കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന 4 സ്മാരക തപാൽ സ്റ്റാമ്പുകളും ചടങ്ങിൽ പുറത്തിറക്കി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗങ്ങളുടെയും താൽക്കാലികാംഗങ്ങളുടെയും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുകയാണെന്ന് ജയശങ്കർ വ്യക്തമാക്കിയത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ മുൻഗണനയാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടപ്പിലാക്കിയ വിവിധ സുരക്ഷാ നടപടികളുടെ ഫലമായി ട്രെയിനുകൾ പാളം തെറ്റുന്നതുൾപ്പെടെയുള്ള അപകടങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി അദ്ദേഹം വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം അദ്ദേഹം സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. 2-ാം ദിവസം ശ്രീ വിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഷയങ്ങൾ പാർലമെന്റ് തീരുമാനിക്കുന്ന ആഭ്യന്തര കാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. അമേരിക്ക അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടുകളുടെ വരവ് നിയന്ത്രിക്കുന്നുണ്ടെന്ന് ശ്രീ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി.
2: जहाँ तक भारत के अपने विधायी मामलों का सवाल है, ये हमारी अंदरूनी मामला है जिसपे हमारी संसद उस पर निर्णय लेती है. मैं आपको ये भी बताना चाहता हूँ कि दुनिया में ये कैसे राष्ट्र हैं जिसमें अमेरिका भी शामिल है, जो विदेशी कोष को, विदेशी फंड्स को विनियमित करते हैं.
0: ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് ജയ്സ്വാൾ ആവർത്തിച്ചു. പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങളെയൊന്നും സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് സംസാരിച്ച വിദേശകാര്യ വക്താവ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും മാറ്റങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തതായി പറഞ്ഞു. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നാണ് കോൾ വന്നതെന്നും ഇന്ത്യയ്ക്ക് ആ രാജ്യവുമായി തന്ത്രപരമായ പങ്കാളിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും ദേശീയ കൈത്തറി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 2015 ഓഗസ്റ്റ് 7-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി IIT 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IIT സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരംപ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. കേരളത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: ജില്ലയിൽ പ്രൊഫഷണൽ കോളേജിൽ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് താലൂക്കിലാണ് കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്.
0: വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ജമ്മുകാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ വീണ്ടും മഴ പെയ്തത് പലയിടങ്ങളിലും വെള്ളം കയറുന്നതിന് ഇടയാക്കി. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകടനിലയിൽ തുടരുന്നത്. ആസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ അഷ്മിതയും രക്ഷിതയും തമ്മിൽ ഏറ്റുമുട്ടും. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ SS-നെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ KSEB ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി

ബയോസ്കോപ്പിൽ ഇന്നാദ്യം പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം നിർവഹിച്ചത് ബോംബെ രവി, ആലാപനം KJ യേശുദാസ്.

ചിത്രം അയാൾ കഥയെഴുതുകയാണ്. രചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ. ആലാപനം എം ജി ശ്രീകുമാറും സുജാത മോഹനും.

അഷ്ടപതി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം വിദ്യാധരൻ.

ഇനി ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ആലാപനം കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന്.

കളിത്തോഴി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് വയലാർ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

നിഴലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം പി. സുശീല.

ചിത്രം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ. രചന പി ഭാസ്കരൻ. സംഗീതം കെ രാഘവൻ. ആലാപനം അമ്പിളിയും പത്മിനി വാര്യറും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന നിർവഹിച്ചത് ONV. സംഗീതം SP വെങ്കടേഷ്. ആലാപനം KJ യേശുദാസ്.

കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം കണ്ണിനും കണ്ണാടിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് ബാരിസ്റ്റർ ജി പി പിള്ളയെ കുറിച്ച് കേൾക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കേരളം നൽകിയ വലിയ സംഭാവനകളിൽ ഒരാളാണ് ബാരിസ്റ്റർ ജി പി പിള്ള. സാമുദായിക പരിഷ്കർത്താവ്, രാഷ്ട്രീയ പ്രക്ഷോഭകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു ബാരിസ്റ്റർ ജി പി പിള്ള. ജി പരമേശ്വരൻ പിള്ള എന്ന ജി പി പിള്ള തിരുവിതാംകൂറിൽ ജനാധിപത്യ ഭരണ സംവിധാനത്തിനു വേണ്ടിയുള്ള ആദ്യ സമരമുഖം തുറന്നത് ജി പി പിള്ളയാണ്. രാജ്യാധികാരത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്യാനും പൗരന്റെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനും ജി പി പിള്ള ശ്രമിച്ചു. ജി പി ആവിഷ്കരിച്ച മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഒരു രചതരേഖയാണ്. അത് നിരവധി പുതിയ പ്രക്ഷോഭങ്ങൾക്ക് നാന്ദി കുറിച്ചു. ഒരു സമുദായത്തിന്റെ ഉത്കർഷം എന്നതിലുപരി ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ് മലയാളി മെമ്മോറിയലിലൂടെ അദ്ദേഹം നടത്തിയത്. ജി പി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭണത്തിന്റെ പ്രകാശവും ഊർജവും തിരുവിതാംകൂറിൽ നടന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി.

ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ആദ്യ പഥികരിലൊരാൾ, മലയാളിയായ ആദ്യത്തെ സഞ്ചാര സാഹിത്യകാരൻ. അങ്ങനെയുള്ള വിശേഷണങ്ങളുമുണ്ട് ജി പി പിള്ളയ്ക്ക്. ലണ്ടനും പാരീസും എന്ന ഒറ്റ ഗ്രന്ഥം കൊണ്ടുതന്നെ സഞ്ചാര സാഹിത്യ ചരിത്രത്തിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞു. ജി പി പിള്ളയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് മറ്റൊരു കഥ കേൾക്കേണ്ടതുണ്ട്. 1893 ഏപ്രിൽ മാസത്തിൽ 400-ൽ പരം യാത്രക്കാരെ കുത്തിനിറച്ച ഒരു സ്റ്റീമർ ബോംബെ തുറമുഖത്ത് നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. ഇതിൽ 24 വയസ്സ് തോന്നിക്കുന്ന ലജ്ജാശീലനായ ഒരു ഗുജറാത്തി യുവാവുമുണ്ടായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു ആ യുവാവിന്റെ പേര്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അസ്ഥിവാരം ഇളക്കുവാനുള്ള ശക്തി ആ യുവാവിൽ അന്തർലീനമായിട്ടുണ്ടെന്ന സത്യം ആ യുവാവോ അദ്ദേഹത്തെ യാത്രയാക്കുവാൻ വന്ന അടുത്ത സ്നേഹിതരോ ബന്ധുക്കളോ അറിഞ്ഞിരുന്നില്ല. ഉപജീവനാർത്ഥം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയാണ്. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്ന പ്രസിദ്ധ കച്ചവട സ്ഥാപനത്തിന് വേണ്ടി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സീനിയർ അഭിഭാഷകരുടെ നിയമസഹായിയായാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നത്. മെയ് മാസം അവസാനത്തോടെ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ നേട്ടാളിൽ എത്തിച്ചേർന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാർ നയിച്ചിരുന്ന മൃഗതുല്യമായ ജീവിതം ആ യുവാവിന്റെ ഹൃദയത്തെ കലുഷിതമാക്കി. അതിശക്തമായ പ്രവർത്തനങ്ങൾ ഗാന്ധി അവിടെ കാഴ്ചവെച്ചു. 1896 മധ്യത്തിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കൽക്കത്തയിലേക്ക് മടങ്ങി. ഇന്ത്യയിൽ വന്ന ശേഷവും ഗാന്ധി ദക്ഷിണാഫ്രിക്കൻ പ്രശ്നങ്ങളിൽ മുഴുകി. ഗാന്ധി മദ്രാസിലേക്ക് പോയി. ഇവിടെ വച്ചാണ് ഗാന്ധിജി ആദ്യമായി ജി പി പിള്ളയെ കണ്ടുമുട്ടുന്നത്. അന്ന് ജി പി പിള്ള മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിന്റെ പത്രാധിപരാണ്. ദക്ഷിണാഫ്രിക്കയിലെ പ്രശ്നങ്ങൾ ഗാന്ധി ജി പി പിള്ളയോട് വിശദീകരിച്ചു. എല്ലാ സഹായങ്ങളും ജി പി പിള്ള ഗാന്ധിജിക്ക് വാഗ്ദാനം ചെയ്തു.

പ്രസംഗ പര്യടനങ്ങളിലെല്ലാം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ജി പി ഇംഗ്ലീഷുകാരുടെ മുൻപിൽ അവതരിപ്പിച്ചു. ഇംഗ്ലീഷ് അധികാരികൾ തെക്കേ ആഫ്രിക്കയിലെ ജനങ്ങളോട് കുറെക്കൂടെ മാന്യമായി പെരുമാറണമെന്ന് ജി പി ആവശ്യപ്പെട്ടു. ജി പി പിള്ളയുടെ പ്രവർത്തനങ്ങളിൽ ഗാന്ധിജിക്ക് വലിയ മതിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ജി പി പിള്ളയ്ക്ക് ഇപ്രകാരം എഴുതി: തെക്കേ ആഫ്രിക്കയിലെ അവശരായ ഭാരതീയരുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥവും സജീവവുമായ താൽപര്യം ഞങ്ങൾ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടിയാണ് വീക്ഷിക്കുന്നത്. ഈ പ്രശ്നത്തിന്റെ സകല വശവും നിങ്ങൾക്ക് നല്ലവണ്ണം അറിയുകയും ചെയ്യാം. ഈ സുവർണാവസരം നഷ്ടപ്പെടുവാൻ നാം ഇടയാക്കരുത്. എന്റെ ആശയങ്ങളോട് യോജിക്കുന്ന പക്ഷം നിങ്ങൾ ഈ കാര്യത്തിൽ താൽപര്യത്തോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു.

ലണ്ടൻ ഇന്ത്യ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു യോഗം 1901 വീണ്ടും ചേരുകയുണ്ടായി. പ്രസ്തുത സമ്മേളനത്തിന്റെ പ്രവർത്തക സമിതിയിൽ സംബന്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദാദാഭായി നവറോജി ജി പി പിള്ളയ്ക്കൊരു കത്തെഴുതി. അതിപ്രകാരമായിരുന്നു: ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി 25 May ഒരു സമ്മേളനം വിളിച്ചുകൂട്ടുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. വിശദമായ പരിപാടി തീരുമാനിക്കുവാൻ കർമ്മസമിതി അടുത്ത ശനിയാഴ്ച 3 ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫീസിൽ കൂടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഔപചാരികമായ ഒരു ക്ഷണം ലഭിക്കും. ചർച്ചകളിൽ സഹായിക്കുവാൻ നിങ്ങൾ കൂടി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം,
2: ഇതിനിടയിൽ ജി പിക്ക് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും പല ഉയർന്ന ഉദ്യോഗങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ തിരുവിതാംകൂറിലെ ഒരു ജഡ്ജിയാക്കാൻ വരെ കൊട്ടാരം സന്നദ്ധമായിരുന്നു. അതൊന്നും പക്ഷേ ജി പിയെ പ്രലോഭിപ്പിച്ചില്ല. അദ്ദേഹം രാജകീയ സർവീസിൽ ഒരു ഉദ്യോഗവും സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. പകരം തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകനായി സന്നദ്ധെടുത്തു.

ഡോക്ടർ ടി എം നായർ, എസ് കെ നായർ തുടങ്ങിയവരുമായി വലിയ അടുപ്പം ജി പി പിള്ളയ്ക്കുണ്ടായിരുന്നു. എസ് കെ നായരുടെ സഹോദരി സീതാലക്ഷ്മിയായിരുന്നു ജി പിയുടെ സഹധർമ്മിണി. മലയാളി മെമ്മോറിയൽ സമർപ്പണത്തിന് ജി പി തിരുവനന്തപുരത്ത് വന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം. അന്ന് ജി പിയോടൊപ്പമുണ്ടായിരുന്നത് ചരിത്ര നോവലിസ്റ്റായിരുന്ന സി വി രാമൻപിള്ളയായിരുന്നു.

ബാരിസ്റ്റർ ജി പി പിള്ള, രാഷ്ട്രീയ പ്രക്ഷോഭകൻ, പത്രപ്രവർത്തകൻ, സമുദായ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ ഇന്ത്യൻ ദേശീയ നഭോമണ്ഡലത്തിൽ രണ്ട് ദശാബ്ദക്കാലത്തോളം ഒളിമിനി നിന്ന ഒരു നക്ഷത്രമാണ്. എന്നാൽ ആ താരകം പെട്ടെന്ന് പൊലിഞ്ഞുപോയി. 39-ാമത്തെ വയസ്സിൽ ജി പി ചരമമടഞ്ഞ് 11 ദശാബ്ദങ്ങൾക്കിപ്പുറം നിന്ന് ആ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 39-ാമത്തെ വയസ്സിൽ ജീവിതം അവസാനിക്കാതിരുന്നുവെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജി പി എന്താകുമായിരുന്നു?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സുഗതം ഈ നേരം.
1: രാത്രിയുടെ ഈ നിശബ്ദയാമങ്ങളിൽ നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർമ്മകൾ ഒരു നനുത്ത മഞ്ഞുതുള്ളി പോലെ മനസ്സിന്റെ ഇതളുകളിൽ വന്നു വീഴുന്നു. ജീവിതമെന്നത് വലിയ വിജയങ്ങളുടെ മാത്രം സമാഹാരമല്ല, മറിച്ച് നാം തിരിച്ചറിയാതെ പോകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ആകത്തുകയാണ്. ഒരു പഴയ സുഹൃത്തിനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുമ്പോഴോ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിച്ചു തീർക്കുമ്പോഴോ അനുഭവപ്പെടുന്ന ആ തൃപ്തിക്ക് പകരം വയ്ക്കാൻ മറ്റെന്തുണ്ട്? ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ വായിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ആ ഗ്രാമീണ നിഷ്കളങ്കത നമ്മുടെ നഗരജീവിതത്തിലെ കൃത്രിമത്വങ്ങളെ സദാ പരിഹസിക്കുന്നു. ഓരോ നിമിഷവും ഒരുത്സവമാക്കി മാറ്റാൻ വലിയ സമ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, മറിച്ച് സംഭവങ്ങളെ ആസ്വദിക്കാനുള്ള ഒരു മനസ്സു മാത്രം മതി. നമ്മൾ നടന്നു പോകുന്ന വഴിയരികിൽ വിരിഞ്ഞു നിൽക്കുന്ന കാട്ടുപൂവിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് മനുഷ്യത്വം വിരിയുന്നത്. ലോകം അതിൻ്റെ തിരക്കുകളിൽ മുഴുകുമ്പോൾ അല്പനേരം നിശബ്ദമായിരുന്ന് സ്വന്തം ശ്വാസത്തിൻ്റെ താളം കേൾക്കാൻ നമുക്ക് സാധിക്കണം. സാഹിത്യവും സംഗീതവും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം സഹാനുഭൂതിയാണ്. മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തമായി കാണാനുള്ള കഴിവാണ്. അക്ഷരങ്ങൾ വെളിച്ചമായി മാറുന്ന സുന്ദരമായ രാത്രികൾ, പകലുകൾ, സ്വപ്നങ്ങൾ കണ്ടുറങ്ങാൻ പാട്ടു തന്നെ ധാരാളം, അക്ഷരങ്ങൾ തന്നെ ധാരാളം.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കോ വ്യക്തിയിലേക്കോ മടങ്ങിപ്പോകാറുണ്ട്. സംഗീതം എന്നത് വെറും ശബ്ദതരംഗങ്ങളല്ല, അത് ആത്മാവിൻ്റെ ഭാഷയും ഹൃദയത്തിൻ്റെ വികാരങ്ങളുമാണ്. വയലാറിൻ്റെ വരികളിലെ ദാർശനിക ഭംഗി നമ്മുടെ ചിന്തകളെ ആകാശത്തോളം ഉയർത്തുമ്പോൾ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് നാം ബോധവാന്മാരാകുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് അദ്ദേഹം പാടിയപ്പോൾ അത് കേവലം ഒരു വരിയല്ല, മറിച്ച് സമൂഹത്തിനുള്ള വലിയൊരു താക്കീതായിരുന്നു. സാഹിത്യം സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് എന്ന് പറയുന്നതുപോലെ ഓരോ ഗാനവും ഓരോ കാലഘട്ടത്തിൻ്റെ സ്പന്ദനമാണ്. പ്രണയത്തിൻ്റെ ആർദ്രതയും വിരഹത്തിൻ്റെ നോവും ഒരുപോലെ ആവാഹിച്ച സംഗീതം നമ്മുടെ ഏകാന്തതയ്ക്ക് കൂട്ടായി വരുന്നു. ഇപ്പൊ കേൾക്കുന്ന പാട്ടുകൾ പോലെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമായ ഓർമ്മകളാക്കി മാറ്റാൻ കലയ്ക്ക് സവിശേഷമായ ഒരു കഴിവുണ്ട്. നാം തനിച്ചാണെന്ന് തോന്നുമ്പോൾ ഒരു നല്ല പുസ്തകമോ പാട്ടോ കൂട്ടിനുണ്ടെങ്കിൽ ആ ഏകാന്തത പോലും ഒരു സുഖമായി മാറും. പ്രകൃതിയിലെ ഓരോ ചലനവും ഒരു സംഗീതമാണെന്നും അത് തിരിച്ചറിയാൻ ശാന്തമായ ഒരു മനസ്സു വേണമെന്നും ജ്ഞാനികൾ പറയുന്നു. ശരിയായിരിക്കാം, ശരിയാണത്.

വായന എന്നത് ഒരു ഏകാന്ത യാത്രയാണെങ്കിലും അത് നമ്മെ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒ വി വിജയൻ്റെ ധർമ്മപുരാണം വായിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. അതിന്നും എത്ര പ്രസക്തമാണ്! അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നു. അതെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ധർമ്മപുരാണം? ലോകോത്തര കൃതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ എഴുത്തുകാരനും വായനക്കാരന് നൽകുന്നത് പുതിയൊരു കണ്ണടയാണ്, ലോകത്തെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണാനുള്ള ഒരു കാഴ്ചപ്പാട്. പുസ്തകങ്ങൾക്കിടയിലെ മൗനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നാം ഒരു മാന്ത്രിക ലോകത്ത് എത്തിയതുപോലെ അനുഭവപ്പെടുന്നു. നോവലും കഥകളുമെല്ലാം ഞാൻ വായിക്കും, പക്ഷെ കൂടുതലും ആത്മകഥകളാണ് വായിക്കാറുള്ളത്. ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മെ പ്രചോദിപ്പിക്കും. ചിലപ്പോൾ അവരുടെ ദുഃഖത്തോട് വളരെ എംപതറ്റിക്കലായി നമുക്ക് മാറാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് ആത്മകഥകൾ തന്നെയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് രണ്ടാം വട്ടം വായിക്കാനെടുത്തത് വിജയത്തിൻ്റെ ഹരിശ്രീ എന്ന ആത്മകഥയാണ്. ഒരുപക്ഷെ നിങ്ങളതധികം വായിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ അത് വിപണിയിലധികം കാണാറുമില്ല. എങ്കിലും അത് വായിക്കുമ്പോൾ എന്തോ ഒരു പ്രചോദനമുണ്ടാകും. ഒരു മനുഷ്യൻ നടന്ന വഴികൾ, ഒരു ഡോക്ടർ ഒരു ബിസിനസ്സുകാരനായി മാറിയ, ഒരു ബിസിനസ് മാഗ്നറ്റായി മാറിയ കഥ. വായിക്കണം, ജീവിതാനുഭവങ്ങളാണത്. കഥാപാത്രങ്ങളുടെ സന്തോഷവും ദുഃഖവും നമ്മുടേതായി മാറുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അതിരുകൾ വികസിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിക്കാലത്ത് കേട്ട മുത്തശ്ശി കഥകൾ ഇന്നും നമ്മുടെ ധാർമ്മിക ബോധത്തിൻ്റെ അടിത്തറയായി നിലനിൽക്കുന്നു. ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് പലരും പറയാറുണ്ടെങ്കിലും അതിലെ പല അധ്യായങ്ങളും നാം രഹസ്യമായി വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. സത്യമല്ലേ? അതോ ജീവിതം നമ്മളിങ്ങനെ എല്ലാവർക്കും വായിക്കാൻ വേണ്ടി തുറന്നിടുമോ? കഴിയില്ലെന്നേ പറയാമെന്നേ ഉള്ളൂ, പക്ഷെ കഴിയില്ല. ഓരോ വീഴ്ചയും ഒരു പാഠമാണെന്നും ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നും സാഹിത്യം, അത് കഥയാവട്ടെ നോവലാവട്ടെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആത്മകഥയാവട്ടെ, അത് നമ്മെ ആശ്വസിപ്പിക്കുന്നു. നന്മയുടെയും തിന്മയുടെയും പോരാട്ടങ്ങൾക്കിടയിൽ നന്മയ്ക്കൊപ്പം നിൽക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം ചിന്തകളിൽ നിന്നാണ്.

നിശബ്ദതയ്ക്ക് പോലും പറയാൻ 1000 കഥകളുണ്ടാകുമെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ലോകമുറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ ഉണർന്നിരുന്ന് നമ്മോട് സംവദിക്കുന്നു. എനിക്കറിയാം, ഞാൻ എൻ്റെ കഥയാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെ പാതിരാത്രികളിൽ ഉണർന്നിരിക്കണമെന്നില്ല, പക്ഷേ അങ്ങനെ ഉണർന്നിരിക്കുന്നവരുമുണ്ട്. എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പാതിരാത്രി കഴിഞ്ഞിട്ടാണ് ഞാൻ വായിച്ചു തീർത്തിട്ടുള്ളത്. ആ നോവൽ വായിക്കുമ്പോൾ ആ പുഴയോരത്തെ കാറ്റും മണവും അനുഭവിക്കാൻ കഴിയുന്നത് രാത്രിയുടെ നിശബ്ദതയിൽ തന്നെയാണ്. ചരിത്രവും ഐതിഹ്യവും ജീവിതവും ഇഴചേർന്ന അത്തരം രചനകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടയാളങ്ങളാണ്. ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിൽ ഒരു വലിയ നോവൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. പണ്ടൊക്കെ പറയാറുള്ളത് ഓരോ മനുഷ്യനും ഓരോ കഥ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നാണ്. പക്ഷെ ആധുനിക കാലത്ത് എനിക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെയല്ല. ഓരോ മനുഷ്യനും അവരുടെ ഉള്ളിൽ വലിയ വലിയ നോവലുകളും കൊണ്ടാണ് നടക്കാറുള്ളത്. ജീവിതം കഥയല്ല, ജീവിത നോവലായി മാറുകയാണ്. നാം മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ എഴുത്തുകാർ അവരുടെ വരികളിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നു. അത് നമ്മുടെ കഥയാണ് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നു. വാക്കുകൾ മുറിവേൽപ്പിക്കാനും മുറിവുണക്കാനും ഒരുപോലെ കരുത്തുള്ള ഔഷധമാണ് അല്ലേ? ചില വാക്കുകൾ ആവർത്തിച്ചു വായിക്കുമ്പോൾ പിന്നെയും പിന്നെയും ആത്മാവ് മുറിഞ്ഞുകൊണ്ടിരിക്കും. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ എന്നു വായിച്ച് ഒരു തൈ കുളിർകാറ്റായി അരികെ തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു എന്നു വായിക്കുമ്പോൾ ആത്മാവ് മുറിഞ്ഞു പോകാത്ത ഏതു മലയാളിയാണുള്ളത്? അതുപോലെയാണ് ചില കവിതകൾ വായിക്കുമ്പോൾ മുറിവുണങ്ങും. ഞങ്ങളുടെ ഉണ്ണിയുമിടയോരുമായവനെ നീ തിരികെ വരിക ആരോമൽ ഉണ്ണി എന്ന കൃഷ്ണപക്ഷത്തിലെ പാട്ടിലെ കവിത വരികൾ ഓ എൻ വി അത് എഴുതിയിടുന്നു എനിക്ക് വേണ്ടിയാണ്. വായിക്കും തോറും മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങിപ്പോകുന്നു എന്നെനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാക്കുകൾ മുറിവേൽപ്പിക്കാനും മുറിവുണക്കാനും ഒരുപോലെ കരുത്തുള്ള ഔഷധമാണ്. ഒന്നുമില്ല, ഞാൻ കൂടെയുണ്ട് എന്നൊരാളോട് പറയുമ്പോൾ അയാളുടെ മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങും. വാക്കുകൾ കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കാനും കഴിയും അല്ലേ? പ്രിയപ്പെട്ട ഒരാളുടെ സാമീപ്യം നൽകുന്ന ആശ്വാസം വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അങ്ങനെയുമുണ്ട്, വെറുതെ സന്നിഹിതനായിരുന്നാൽ മാത്രം മതിയാകും. ചില ആളുകൾ വന്നു കണ്ടു കീഴടക്കി എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ സാമീപ്യം മാത്രം മതിയാവും മുറിവുകൾ ഉണങ്ങാൻ. ചില ഓർമ്മകൾ ഇന്നും നമ്മുടെ ഉള്ളിൽ നീറുന്ന മുറിവായി ശേഷിക്കുന്നു. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല. ചിലതൊന്നും അങ്ങനെ മാഞ്ഞു പോകില്ല, പക്ഷേ അതൊന്നും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഓർമ്മയിൽ അതങ്ങനെ നിൽക്കട്ടെ, അല്ലെങ്കിലേ പ്രത്യാശയുടെ കിരണങ്ങൾ ഇല്ലാതായി പോകും. എപ്പോഴും മനസ്സ് മുറിഞ്ഞു മുറിഞ്ഞു നടന്നാൽ എങ്ങനെ ശരിയാകും? പ്രത്യാശയുടെ ചന്ദ്രവട്ടങ്ങൾ, പ്രത്യാശയുടെ സൗരകിരണങ്ങൾ, അതാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പാട്ടുകൾ, എഴുത്തുകൾ എല്ലാം പ്രത്യാശയുടെ കിരണങ്ങൾ തന്നെയാണ്.

സൗഹൃദം എന്നത് നിസ്വാർത്ഥമായ ഒരു വികാരമാണെന്നും അത് മനുഷ്യനെ കൂടുതൽ ഉത്തമനാക്കുമെന്നും നാം തിരിച്ചറിയണം. ബഷീറും എം ടിയും തമ്മിലുള്ള ആഴമേറിയ ബന്ധം സാഹിത്യ ലോകത്തെ വലിയൊരു മാതൃകയാണ്. പണത്തിനോ പദവിക്കോ തകർക്കാൻ കഴിയാത്ത ആത്മബന്ധങ്ങളായിരുന്നു എന്ന് അവർ രണ്ടുപേരും എഴുതിയ, പരസ്പരമെഴുതിയ, രണ്ടുപേരെക്കുറിച്ചും എഴുതിയ വിവരണങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു, അവർ ശരിക്കും നന്നായി സമ്പാദിച്ചവരാണ്. പാരസ്പര്യത്തിൻ്റെ സമ്പാദ്യമുള്ളവരായിരുന്നു. അതല്ലേ മനുഷ്യൻ്റെ യഥാർത്ഥ സമ്പാദ്യം? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ആരും കൂടെയില്ലെന്ന് തോന്നുമ്പോൾ ഒരു സുഹൃത്തിൻ്റെ വിളി നൽകുന്ന ധൈര്യം ചെറുതല്ല. കുറ്റപ്പെടുത്തലുകളില്ലാത്ത തുറന്ന സംസാരങ്ങൾ സാധ്യമാകുന്ന ഇടങ്ങളാണ് സൗഹൃദത്തിൻ്റെ പൂന്തോട്ടങ്ങൾ. നാം തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തിരുത്താൻ ധൈര്യമുള്ളവനാണ് യഥാർത്ഥ സുഹൃത്ത്. സത്യമാണത്, അരയിലെ മുണ്ടഴിഞ്ഞു പോകുമ്പോൾ അറിയാതെ കൈ അതിലേക്ക് ചെല്ലുന്നതുപോലെ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കാതെ വരുന്ന സുഹൃത്തുക്കളുണ്ട്. അതാണ് യഥാർത്ഥ സൗഹൃദം. സ്നേഹം എന്നത് നൽകുന്നതിലാണ്, വാങ്ങുന്നതിലല്ല. സന്തോഷം എന്നത് പ്രകൃതിയിലെ പുഴകളെ നോക്കി നമുക്ക് പഠിക്കാം. കൈവഴികൾ ചേർന്നാണ് പുഴയാകുന്നത്. അതുപോലെ പലരുടെയും സ്നേഹം ചേർന്നാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അല്ല എന്ന് പറയാൻ കഴിയില്ല. ഈ ലോകത്ത് ഒരാളിനും ഒറ്റയ്ക്ക് ഞാൻ മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കാനാവില്ല. ഓരോ കണ്ടുമുട്ടലിലും ഓരോ വേർപിരിയലിലും ജീവിതത്തിൻ്റെ വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സത്യത്തിനൊറ്റ പേരേ ഉള്ളൂ, സ്നേഹം. ഭൂതകാലത്തിൻ്റെ തടവുകാരാകാതെ വർത്തമാനകാലത്തിൻ്റെ സ്നേഹിതരാകാൻ നമുക്ക് സാധിക്കണ്ടേ? അതിന് നമുക്ക് ശീലിക്കണ്ടേ? എല്ലാം മാഞ്ഞുപോയിട്ട് ശ്രാദ്ധമൂട്ടിയിട്ട് എന്തു കാര്യം? എല്ലാം മാഞ്ഞുപോയിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ട് എന്തു കാര്യം? അതുകൊണ്ട് വീണ്ടും പറയട്ടെ, ഭൂതകാലത്തിൻ്റെ തടവുകാരാകാതെ വർത്തമാനകാലത്തെ സ്നേഹിക്കാൻ നാം ശീലിക്കേണ്ടതുണ്ട്.

പ്രകൃതി എന്നത് ജീവിതത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു മഹാകാവ്യമാണെന്ന് ഓരോ നിമിഷവും നമുക്ക് ബോധ്യപ്പെടുന്നു. പക്ഷേ ആ പ്രകൃതിയോടൊത്ത് ജീവിക്കുവാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നുമില്ല. പുലർകാലത്തെ മഞ്ഞുതുള്ളി മുതൽ സന്ധ്യാസമയത്തെ ചുവന്ന ആകാശം വരെ പ്രകൃതി ഒരുക്കുന്ന വിസ്മയങ്ങൾ അവസാനമില്ലാത്തതാണ്. പക്ഷെ നാം അത് കാണുന്നുണ്ടോ? അതിനോട് ചേരുന്നുണ്ടോ? കൃത്രിമമായി ജീവിക്കാൻ നമ്മൾ പെടാ പാടുപെടുന്നു. പ്രകൃതി അത് കണ്ട് ചിരിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ എന്തുകൊണ്ടോ സുഗതകുമാരിയുടെ രാത്രിമഴ ഓർക്കുന്നു. രാത്രിമഴ ചുമ്മാതെ കേണും വിതുമ്പിയും നിർത്താതെ പെറുപെറുത്തും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ രാത്രിമഴ. എല്ലാ വരികളും ഞാൻ പറയുന്നില്ല. രാത്രിമഴയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സു എന്ന് സുഗതകുമാരി ചോദിക്കുന്നു. എന്തൊരു വരി എന്നാലോചിച്ചു നോക്കൂ. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സു അത് മുറിച്ചു മാറ്റാൻ കഴിയുമോ? അതിനെ ഹീല് ചെയ്യാൻ, അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഈ പ്രകൃതിയോട് ചേരുക എന്നത് എത്ര വലിയ കാര്യമാണ് അല്ലേ? ഓരോ മരവും ഓരോ പക്ഷിയും ഈ ഭൂമിയിൽ അവരുടേതായ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യന്റെ അത്യാഗ്രഹം ആ പ്രകൃതിയെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ വാസ്തവത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്? മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ ആ മണ്ണിന്റെ തണുപ്പും സ്പന്ദനവും അനുഭവിക്കാൻ നമുക്ക് കഴിയണ്ടേ? കാറ്റിലുലയുന്ന ഇലകൾ പരസ്പരം മന്ത്രിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളാണെന്ന് തോന്നിപ്പോകാറുണ്ട്. പക്ഷെ മനുഷ്യൻ പരസ്പരം സംസാരിക്കുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചോ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചോ അല്ല, നഗരങ്ങളിലെ കോൺക്രീറ്റ് കാടുകളെക്കുറിച്ചാണ്, അതിൻ്റെ വിശാലതകളെക്കുറിച്ചാണ്. എന്നിട്ട് ഗ്രാമങ്ങളിലെ പച്ചപ്പിലേക്ക് മടങ്ങാൻ മനസ്സ് വെമ്പുന്നു എന്ന് നമ്മൾ കവിതകൾ എഴുതി രസിക്കുന്നു. അതെ, പ്രകൃതിയെ സ്നേഹിക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെടാൻ കഴിയില്ല.

നമ്മുടെ ഉള്ളിലെ കുട്ടിയെ ജീവനോടെ നിലനിർത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കല. പെട്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കേട്ടുപോകും. അതെ, അതുകൊണ്ട് ഞാനതൊരിക്കൽ കൂടെ പറയാം. നമ്മുടെ ഉള്ളിലെ കുട്ടിയെ ജീവനോടെ നിലനിർത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കല. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ആ പഴയ കുട്ടി ഉണ്ടോ? അതിനെ ജീവനോടെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നേ. ബാല്യത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വാചാലരാവും, പക്ഷേ നമ്മുടെ ബാല്യവും കൗമാരവും നമ്മുടെ ഉള്ളിൽ ചത്തുപോയിരിക്കുന്നു. നമുക്കതിനെ നിലനിർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല തന്നെ. നിങ്ങൾക്ക് കുഞ്ഞുണ്ണി കവിതകൾ വായിച്ച് അതിൻ്റെ ലാളിത്യം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ടാഗോറിൻ്റെ ഒരു ചിന്തയാണ്. ടാഗോർ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കുട്ടി, മച്ചിങ്ങയും ചുള്ളിക്കമ്പുകളും ചേർത്ത് കളിവണ്ടി ഉണ്ടാക്കുന്ന നിന്റെ ആ വിദ്യയുണ്ടല്ലോ, അത് ഞാൻ മറന്നുപോയിരിക്കുന്നു എന്ന്. എന്ത് ഗംഭീരമായ വരിയാണ്! എങ്ങനെ നോബൽ സമ്മാനം കൊടുക്കാതിരിക്കും അല്ലേ? ആലോചിച്ചാലും ആലോചിച്ചാലും തീരാത്ത വിധമാണ് ടാഗോർ വരികളെ കോർത്തെടുത്തിരിക്കുന്നത്. എപ്പോഴും ഒരു കുട്ടിയായിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ മുതിർന്നവരുടെ ലോകത്ത് മാത്രമാകുമ്പോൾ, അതിൻ്റെ സങ്കീർണതകൾ മാത്രമാകുമ്പോൾ നമ്മൾ ചിരിക്കാൻ മറന്നുപോകും. ചെറിയ കാര്യങ്ങളിൽ പോലും വിസ്മയം കണ്ടെത്താനുള്ള കൊച്ചുകുട്ടികളുടെ മനസ്സ്, അത് നഷ്ടപ്പെട്ടു പോകരുത്. മഴവില്ല് കാണുമ്പോൾ, മഴവെള്ളത്തിൽ തോണിയിറക്കുമ്പോൾ അനുഭവപ്പെടുന്ന സന്തോഷം ഇന്നും നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്, ഉണ്ടാവണം. 40-50 വയസ്സുള്ള ആൾ മഴ പെയ്യുമ്പോൾ കടലാസ് വെള്ളം ഇറക്കിയാൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവരെ എന്തു ചോദിക്കും? നിനക്കെന്താ, നിനക്കെന്തിൻ്റെ കേടാണ് എന്ന്. അങ്ങനെ ചോദിക്കുന്നവരുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയണം, ഒരു കേടുമില്ല, ഉള്ളിലെ കുട്ടി ഇപ്പോഴും മരിച്ചുപോയിട്ടില്ല, അതുകൊണ്ടാണ്. ലോകം നമ്മെ എത്രത്തോളം മുറിവേൽപ്പിച്ചാലും ആ നിഷ്കളങ്കത കൈവിടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ആ നിഷ്കളങ്കത ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കൃത്രിമത്വം നമ്മുടെ തലയിൽ കയറി മേഞ്ഞു പോവില്ല. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം. അതിനും ഞാനീ പറഞ്ഞൊരു നിഷ്കളങ്കത, ഒരു കുട്ടിത്തം, ഒരു കുഞ്ഞു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയൂ, സ്നേഹവും കരുണയും ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയൂ. അങ്ങനെ വരുമ്പോഴേ ഓരോ ദിവസവും അർത്ഥപൂർണമായി മാറുകയുള്ളൂ.

കലയും സാഹിത്യവും മനുഷ്യനെ സംസ്കരിക്കാനുള്ള ഉപാധികളാണെന്ന് നാം വിശ്വസിക്കുന്നു. ഒരു ശില്പം കൊത്തിയെടുക്കുമ്പോൾ ആ കലാകാരൻ അതിൽ തന്റെ ആത്മാവ് കൂടി നിക്ഷേപിക്കുന്നുണ്ട്. പത്മരാജന്റെ സിനിമകളിലെയും കഥകളിലെയും ആ വശ്യമായ ഭാവം ഇന്നും എന്നെയും നിങ്ങളെയും വേട്ടയാടുന്നത് എന്തുകൊണ്ടെന്നറിയുമോ? അതിൽ ആത്മാംശം കൊണ്ടാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പത്മരാജന്റെ പല ചലച്ചിത്രങ്ങളും എന്നെ ലാക്കാക്കി സംവിധാനം ചെയ്തതാണ് എന്ന്. അങ്ങനെ അനുഭവപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഓരോ സൃഷ്ടിയും സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഓരോ സൃഷ്ടിയും ഒരാളുടെയെങ്കിലും ചിന്തയെ സ്വാധീനിച്ചാൽ അതുതന്നെ വലിയ വിജയമാണ്. ജീവിതം ഒരു കലയാണെന്നും അത് മനോഹരമായി വരച്ചു ചേർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും നാം ഓർക്കണം. പ്രതിസന്ധികൾക്കിടയിലും സർഗാത്മകമായി ചിന്തിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിജയം. പറയാൻ എന്തെളുപ്പം അല്ലേ? പ്രതിസന്ധികൾക്കിടയിലും സർഗാത്മകമായി ചിന്തിക്കാൻ കഴിയുക വലിയ പാടാ. പക്ഷെ പരിശീലിച്ചാൽ അങ്ങനെ കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പാരമ്പര്യ കലകളും സംഗീതവും എല്ലാം സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായി വന്നതല്ലേ? കഠിനമായ ദാരിദ്ര്യത്തിൽ നിന്ന്. അല്ലാതെ അവരെല്ലാം എല്ലാ ദാരിദ്ര്യവും മാറ്റിവെച്ച് എല്ലാ സുഖ സമ്പൽ സമൃദ്ധികളിൽ ഇരുന്നപ്പോ സർഗാത്മകമായി ചിന്തിച്ചതൊന്നുമല്ല. ദാരിദ്ര്യത്തിൽ നിന്നും വേദനകളിൽ നിന്നും ഒക്കെയാണ് ശരിക്കും സർഗാത്മകതയുടെ മുകുളങ്ങൾ പൊട്ടി വിരിഞ്ഞിട്ടുള്ളത്. ആധുനികതയുടെ ഒഴുക്കിൽ ഇതെല്ലാം ചിലപ്പോൾ ഒഴുകിപ്പോകും. പക്ഷേ ആ പാരമ്പര്യ കലകളെയും സംഗീതത്തെയും ഒക്കെ അങ്ങനെ ഒഴുക്കിൽ പെട്ടുപോകാതെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയോടുള്ള നമ്മുടെ കടമയാണ്. ഓരോ ചുവടിലും ഓരോ ഈണത്തിലും നമ്മുടെ നാടിന്റെ പെരുമയും ചരിത്രവും തുടിക്കുന്നുണ്ട്. അത് ജീവിതമാണ്. കലോപാസന എന്നത് ഒരു തപസ്സാണ്. അത് മനസ്സിനെ അഹങ്കാരത്തിൽ നിന്ന് മുക്തമാക്കും. അതുകൊണ്ട് എല്ലാവരും മനസ്സിനെ കലയോട് ചേർത്തു വയ്ക്കാൻ മറന്നുപോകരുത്.

സുഖതമി നേരത്തിന്റെ സമയം അവസാനിക്കാറായി. മനസ്സ് അല്പം ഭാരപ്പെടുന്നതായി തോന്നുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞ് പാട്ടുകൾ കേട്ട് കേട്ട് വിചാരങ്ങൾ പങ്കുവയ്ക്കുക ഒരു വലിയ കാര്യമാണ്. അത് ഏതു സമയത്തെയും സുഖകരമാക്കി മാറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ജീവിതമെന്നത് ഇത്തരം ചെറിയ നിമിഷങ്ങളിലൂടെയുള്ള ഒരു വലിയ ചിത്രമാണ്. പുലരുമ്പോൾ പുതിയൊരു ഊർജത്തോടെ, പുതിയൊരു സ്നേഹത്തോടെ ലോകത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം. ഉറങ്ങാൻ കിടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേക ഊർജത്തോടെ, പ്രത്യേകമായ സ്നേഹത്തോടെ ഉറങ്ങാൻ കഴിയണം. ഉറക്കമൊരു വിശ്രമം മാത്രമല്ല, അത് നമ്മുടെ സ്വപ്നങ്ങളെ പുനർനിർമ്മിക്കാനുള്ള സമയം കൂടിയാണ്, അല്ലേ? ഇത്രയും നേരം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ചിതറിയ ചിന്തകൾ, ചിതറിയ ആശയങ്ങൾ, ചിതറിയ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു. അതിലെ ചില വാക്കുകളെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്തകളിൽ കുഞ്ഞു കുഞ്ഞു വിത്തുകളായി മുളയ്ക്കട്ടെ. അവ സൂര്യകാന്തികളായി പൂത്തുവിടരട്ടെ. നന്മയും സ്നേഹവും നിറഞ്ഞ ഒരു ലോകം നമ്മുടെ ചിന്തകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങണം. ഏവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷവും സമാധാനവും നേരട്ടെ. അല്ലാതെ എന്തു പറയുവാനാണ് ഈ നേരത്തിൽ, സുഖദമായ ഈ നിമിഷങ്ങൾ, ഈ വർത്തമാനങ്ങൾ എന്റെയും നിങ്ങളുടെയും ഓർമ്മച്ചെപ്പിൽ എപ്പോഴും ഉണ്ടാകട്ടെ. സുഖതം ഈ നേരത്തിൽ നിന്ന് ഇന്ന് ഇപ്പം സ്നേഹപൂർവം വിട പറയുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മധുജൻ.